ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29:07. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലെ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി 6:55 തുടർന്ന് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രഭാത പേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. മുത്തങ്ങ പോസമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കണ്ണൂർ കെ പി 4th Battalion കോൺസ്റ്റബിൾ കെ വി വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്രസഭാ നേതാവ് എം ഗീതാനന്ദൻ അടക്കം മുഴുവൻ പ്രതികളെയും കൽപ്പറ്റ പ്രിൻസിപ്പൽ ജില്ലാ ആന്റ് സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടു. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനായ ഭാരതീയ അന്തരീക്ഷ് സ്റ്റേഷന്റെ നിർമ്മാണത്തിന് ISRO തുടക്കമിട്ടു. അന്തിമ ഡിസൈന് ഉന്നതതല റിവ്യൂ കമ്മിറ്റി അംഗീകാരം നൽകി. ഹരിതോർജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 5,070 കോടിയുടെ ജലോപരിതല സൌരോർജ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ജലോപരിതലത്തിൽ 5 വർഷത്തിനുള്ളിൽ 5,000 MW സോളാർ വൈദ്യുതി പദ്ധതി സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. പ്രശസ്ത തെന്നിന്ത്യൻ ഗായിക കെ ജമുന റാണി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മലയാളം, തെലുഗു, കന്നഡ ഭാഷകളിലായി 6,000-ത്തോളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. വടക്കേ ആഫ്രിക്കൻ തീരത്ത് സ്പെയിനിന്റെ അധീനതയിലുള്ള സ്വയംഭരണ നഗരമായ സെവൂട്ടയിലേക്ക് അഭയാർത്ഥി പ്രവാഹം. 24 മണിക്കൂറിനിടെ മൊറോക്കോയിൽ നിന്നും കുട്ടികളടക്കം 60,000 അഭയാർത്ഥികളാണ് തീരനഗരത്തിലെത്തിയത്. കോമൺവെൽത്ത് ഗെയിംസ് ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വനിതകളുടെ 48 കിലോ വിഭാഗത്തിൽ അസ്മിത ഡേയും പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഹർഷ് സിംഗുമാണ് സ്വർണം നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജൂഡോയിൽ ഇന്ത്യ സ്വർണം നേടുന്നത്.
1: കേരളത്തിന്റെ മലഞ്ചെരിവുകൾ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രകൃതി സമ്പത്തുകളിലൊന്നാണ്. വയനാട്, ഇടുക്കി, മൂന്നാർ, പൊന്മുടി കൂടാതെ പശ്ചിമഘട്ടത്തിലെ മറ്റു പ്രദേശങ്ങളും വെറും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാത്രമല്ല. അവ മഴയെ നിയന്ത്രിക്കുകയും നദികൾ നിറയ്ക്കുകയും ജൈവ വൈവിധ്യത്തെ നിലനിർത്തുകയും ചെയ്യുന്ന ആവാസ വ്യവസ്ഥകളാണ്.

0: എങ്കിലും ഓരോ മഴക്കാലത്തും ഇതേ കുന്നുകൾ ദുരന്തങ്ങളുടെ പ്രതീകങ്ങളായി മാറുന്നു. സമീപകാല ദുരന്തങ്ങൾ വീണ്ടും അസ്വസ്ഥമായ ഒരു ചോദ്യമുയർത്തുന്നു. കേരളത്തിലെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രകൃതി ദുരന്തങ്ങളെ കൂടുതൽ വിനാശകരമാക്കുന്നുണ്ടോ?
1: ഉക്കം മേഖലയില് ഏതാണ്ട് 652 ഏക്കർ മിച്ചഭൂമി.
0: ഗ്രീൻ മൂവ്മെന്റ് പ്രവർത്തകൻ ടി വി രാജൻ.
1: ഇന്ന് നിർബാധം കോറികൾ കൃഷ്ണശില കിട്ടുന്ന ഏറ്റവും നല്ല കല്ല് കിട്ടുന്ന ഒരു പ്രദേശമാണ് മുക്കമ്മേൽ. ശരിക്കും പരിസ്ഥിതി ലോലമാണ്. അനധികൃത ഖനനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനക്കാംപൊയിൽ ഭാഗത്താണെങ്കിലും അനധികൃത നിർമ്മിതികൾ ധാരാളം നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ദുര്യോഗം എന്ന് പറയുന്നത് നമ്മളെ ഹിൽ ഹൈവേ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങളിലെ മലയോര മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഹൈവേ വരുന്നത്. താമരശ്ശേരിയൊക്കെ തികച്ചും പരിസ്ഥിതി ലോല മേഖലയാണ്. കാരിയിങ് കപ്പാസിറ്റിക്ക് വഹിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഭാരം നമ്മുടെ ഈ പരിസ്ഥിതി ലോല മേഖലകൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ടാറിട്ട റോഡ് വരുന്നു, അവിടെ സ്വിമ്മിംഗ് പൂൾ വരുന്നു. ഇതെല്ലാം തന്നെ നമ്മളെ പരിസ്ഥിതിക്ക് താങ്ങാനാവുന്നില്ല. മലപ്പുറത്തുനിന്ന് നാടുകാണി ചുരത്തിന്റെ അടുത്ത് ഒരു 9 നില കെട്ടിടം പോലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, ഒരു അനുമതിയും ഇല്ല. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടുകളിൽ വന്നിരിക്കുന്നത് ചാലിപ്പുഴ നെഗറ്റീവ് മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടുകൾ വന്നിരിക്കുന്നു. ഈ പുഴതീരത്ത് വന്നതുകൊണ്ട് ആ പുഴ സങ്കല്പം തന്നെ ഇല്ലാതെ.
0: വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷ.
2: ഒന്ന്, വന്യജീവി കേന്ദ്രത്തിന്റെ ഉള്ളിൽപ്പെട്ട പ്രദേശങ്ങളിൽ അനധികൃതമായി കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, ആദിവാസി ഊരുകൾ അതിന്റെ പരിസരത്ത് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ലാത്ത അവിടെ നിർമ്മാണം ഉണ്ടാക്കുക, ഉരുൾപൊട്ടിയിട്ടുള്ള മുണ്ടക്കൈ മുതൽ പേരിയ വരെയുള്ളതായ ബ്രഹ്മഗിരി മലനിരകളിലെ ചെരുവുകൾ, ബാണാസുരം മലകളിലെ ചെരുവുകളിൽ, കുത്തനുള്ള ചെരുവുകളിലൊക്കെ തന്നെ റിസോർട്ടുകൾക്ക് വേണ്ടിയും മറ്റ് ഗ്ലാസ് ബ്രിഡ്ജുകൾ, അങ്ങനെ പലതരത്തിലുള്ള നിർമ്മാണങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഊത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ ഡൽഹി IIT പോലുള്ളതായ സ്ഥാപനങ്ങൾ അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും അവിടെ ഉള്ളതായ താമസക്കാരുണ്ട്, വീടുണ്ട്, അവരെ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ സേഫായുള്ള പ്രദേശങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മേപ്പാടി, അതുപോലെ തന്നെ വൈത്തിരി, പൊഴുതന തുടങ്ങി എനിക്ക് തോന്നുന്നത് ആയിരക്കണക്കിന് അനധികൃത നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ ഈ നിർമ്മാണ പ്രക്രിയകൾ നടക്കുമ്പോൾ മണ്ണിടിച്ചിലിന്, ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ സാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്.
0: കേരളത്തിലെ മലയോര ജില്ലകൾക്ക് സവിശേഷമായ ഭൂമിശാസ്ത്ര ഗുണങ്ങളുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ഭൂരിഭാഗവും കുത്തനെയുള്ള ചരിവുകളും പാറക്കൂട്ടങ്ങളും ലാട്രൈറ്റും കളിമണ്ണും നിറഞ്ഞ പാളികളുമാണ്. അതിനാൽ മഴ ഉരുൾപൊട്ടലിന് ഒരു കാരണമായേക്കാമെങ്കിലും മനുഷ്യന്റെ ഇടപെടൽ അതിന്റെ സാധ്യതയും തീവ്രതയും ഗണ്യമായി വർദ്ധിപ്പിച്ചേക്കാം.
3: പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് മന്ദമരുതി.
0: പത്തനംതിട്ട നിന്നുള്ള വിവരാകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് എ ജയകുമാർ.
3: അവിടുത്തെ വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുന്തേനരുവിയിലും ഗവിയിലും ഒക്കെയാണ് അവിടെയുള്ള കോൺക്രീറ്റ് കെട്ടിട നിർമ്മാണങ്ങളാണ് വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന കോറിയിലെ അപകടം, അതും മണ്ണിടിച്ചിൽ മൂലം ഉണ്ടായ ഒരു അപകടമാണ്.
0: കേരളത്തിലെ പരിസ്ഥിതി ദുർബലമായ കുന്നിൻ പ്രദേശങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങൾ ഗുരുതരമായ ഒരു ആശങ്കയായി ഉയർന്നു വന്നിട്ടുണ്ട്. അവ പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും ദുരന്ത നിവാരണ ശ്രമങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്യുന്നു.
4: നെല്ലിയാമ്പതി ഏരിയകളിൽ തന്നെ EFL ആയിട്ട് ടേക്ക് ഓവർ ചെയ്താണ്.
0: പാലക്കാട് നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് സന്തോഷ്.
4: പല കൺസ്ട്രക്ഷൻസും ഇപ്പൊ പല NOC കളും കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് വിവരാവശം വഴിയായിട്ട് കിട്ടിയതിൽ ഒരു റിവീൽ ചെയ്യുന്ന പല കാര്യങ്ങളും. കാരാപ്പാറ ഹിൽ ടോപ്സിലുണ്ട്, വിക്ടോറിയ, ഇതെല്ലാം നമ്മുടെ അടുത്തതാ. ഇപ്പോഴും അവിടെ കൺസ്ട്രക്ഷൻസ് പല രീതിയിൽ നടക്കുന്നുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് അതെല്ലാം. EFL ഇതിൽപ്പെട്ടതാ. തോട്ടങ്ങളെല്ലാം തിരിച്ചെടുത്തതാണ് വയലേഷൻ ഉണ്ടായിട്ട്. അവിടെ തന്നെയാണ് ഇപ്പൊ കൺസ്ട്രക്ഷൻസ് നടക്കുന്നത്. പിന്നെ ഈ മീനാമ്പാറ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എക്കോ ടൂറിസം നടക്കുന്നുണ്ട്. അത് വർക്കിംഗ് പ്ലാനിലുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് ഞാനിപ്പോ വിവരാവശം കൊടുത്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം കാടിന്റെ ഉള്ളിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാം ആളുകളിൽ. പാലക്കാടും 3 ഏക്കറെയാണ് പട്ടയ ഭൂമിയായിട്ട് കൊടുത്തേക്കണം. ബാക്കിയെല്ലാം EFL ആണ്. ഈ പ്ലാന്റേഷനുള്ളിൽ എങ്ങനെ ഈ കൺസെഷൻസ് വരുന്നു?
0: ക്വാറികളുടെ പ്രവർത്തനവും വിവേചനരഹിതമായ കുന്നിടിക്കലും മണ്ണ് ഖനനവും എന്നും തർക്ക വിഷയങ്ങളാണ്. ഈ പ്രവർത്തനങ്ങൾ അവശ്യ നിർമ്മാണ സാമഗ്രികൾ നൽകുകയും അടിസ്ഥാന സൌകര്യ വികസനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇവയുണ്ടാക്കുന്ന ആഘാതങ്ങൾ അപൂർവമായി മാത്രമേ വിലയിരുത്തപ്പെടുന്നുള്ളൂ എന്ന് പരിസ്ഥിതി പ്രവർത്തകർ വാദിക്കുന്നു.
5: എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് എന്നുള്ള നിർവചനത്തിൽ റിസർവ് വനത്തിനോടൊപ്പമുള്ള 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് കരട് നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്.
0: പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ EP അനിൽ.
5: അത് 1 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ ആകാം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് 1 കിലോമീറ്റർ ഉണ്ടാകണമെന്ന് കേരള സംസ്ഥാന സർക്കാരിന്റെ പഴയ തീരുമാനത്തെ കഴിഞ്ഞ സർക്കാർ തിരുത്താൻ നിർബന്ധിതമായി. ഇത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേസമയം കാടുകളോടൊപ്പം ഉള്ള ഗ്രാമങ്ങളിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 121 ഗ്രാമങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതുണ്ടാക്കുന്ന അസൗകര്യങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ആ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം സ്വാഭാവികം ഉണ്ടാകേണ്ടി വരും. അതുണ്ടാക്കുന്ന നഷ്ടവും മറ്റും നികത്തിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരോടൊപ്പം ചേർന്ന് നടത്തിയാൽ ഇത്തരം പ്രതിഷേധങ്ങളെ ആ പ്രദേശത്തെ ആളുകളിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ കഴിയും. കാടുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അരുവികളും ചെറിയ തോടുകളും ഒക്കെ സജീവമാകുന്നത് തൊട്ടടുത്ത കാടിന്റെ തീരത്തെത്തുമ്പോഴാണ്. അപ്പോ അവിടുത്തെ അരുവികൾ തടസ്സമുണ്ടാകുന്നത് കാട്ടിലെ മൃഗങ്ങൾ അവർക്ക് പുറത്തേക്ക് വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത വർദ്ധിപ്പിക്കുന്നതൊക്കെ കൂടുതൽ നിർമ്മാണങ്ങളും ജനങ്ങളുടെ ഇടപെടലുകളും ഉണ്ടായാൽ അത് ഈ പറയുന്ന സ്വാഭാവികമായ കാടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും.
0: വനങ്ങൾക്ക് സമീപമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും വന്യജീവി ആവാസ വ്യവസ്ഥയെ തകർക്കുകയും മൃഗങ്ങളുടെ സഞ്ചാര വഴികളെ തടസ്സപ്പെടുത്തുകയും മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.
6: കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ചറി, ഈ സാങ്ചറിക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങള്,
0: നിലമ്പൂർ നിന്നുള്ള പൊതുപ്രവർത്തകൻ അൻവർ സാദത്ത്,
6: അതില് മൂത്തേടം, അമരമ്പലം, കരുളായി, ചോക്കാട്, കാളികാവ് തുടങ്ങിയ പഞ്ചായത്തുകള് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളാണ്. ഇവിടങ്ങളിലും 2-3 എലിഫൻ കോറിഡോറുകൾ വരുന്നത് ഈ ആനത്താരകളെ മുറിച്ചു കടന്നിട്ടുള്ള സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലെ അനിയന്ത്രിതമായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മാണം വഴി ഈ ആനത്താരകൾ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് വലിയൊരു പാരിസ്ഥിതിക ദുരന്തമായിട്ട് ഇപ്പൊ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾക്കും പ്രകൃതിക്കും എല്ലാവർക്കും നാശകരമായ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പാലക്കാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേന്റെ പണി തുടങ്ങാൻ പോകുന്നു. അതിനനുസരിച്ചുള്ള പുതിയ പഴയ പൂട്ടിയിട്ട നിർമ്മാണം നിർത്തിയിട്ട കോറികൾക്കെല്ലാം വീണ്ടും അനുമതികൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനുമതികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പരിസ്ഥിതി ദുർബല മേഖലകളിലേക്ക് അകമ്പാടം, മമ്പാട്, പുള്ളിപ്പാടം ഇവിടങ്ങളിലൊക്കെ പുതിയ കോറികൾ ആരംഭിച്ചിട്ടുണ്ട്.
0: കേരളം വികസനം നിർത്തണോ വേണ്ടയോ എന്നതല്ല പ്രശ്നം. മലയോര ജനങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡുകളും ആശുപത്രികളും സ്കൂളുകളും ആശയവിനിമയ മാർഗങ്ങളും സാമ്പത്തിക അവസരങ്ങളും ആവശ്യമാണ്. ടൂറിസം തദ്ദേശവാസികളുടെ ഉപജീവന മാർഗത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സും കൂടിയാണ്. അപ്പോൾ യഥാർത്ഥ വെല്ലുവിളി വികസനം എങ്ങനെ ആസൂത്രണം ചെയ്യുന്നു എന്നതിലാണ്.
7: 94 മുനിസിപ്പാലിറ്റി നിയമം, 94 തന്നെയുള്ള കേരള പഞ്ചായത്ത് നിയമം, ഈ രണ്ട് നിയമങ്ങളിൽ അനിവാര്യ ചുമതലയായിട്ട് കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കുക എന്നത് സൂചിപ്പിച്ചിട്ടുണ്ട്.
0: തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വി സി മജീദ്,
7: ആ നിയമത്തിന്റെ പരിധിയിൽ 2019 മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും, പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ 2019 കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമാണ് നിലവിൽ നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. 45 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള ഭൂപ്രദേശങ്ങൾ ആണെങ്കിൽ കെട്ടിട നിർമ്മാണം നമ്മൾ അനുവദിക്കാറുണ്ട്. 2005 ദുരന്ത നിവാരണ നിയമം DDMA, അത് പ്രകാരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് കെട്ടിട നിർമ്മാണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കെട്ടിടത്തിന്റെ ഉയരം മുനിസിപ്പൽ പ്രദേശത്ത് 15 മീറ്റർ മാത്രമേ ചെയ്യാൻ കഴിയൂ. ഗ്രാമപഞ്ചായത്ത് പ്രദേശമാണെങ്കിൽ 10 മീറ്ററായിട്ട് പരിമിതപ്പെടുത്തി. അതിൽ തന്നെ അതീവ പരിസ്ഥിതിയോലം പ്രദേശമായി കണക്കാക്കപ്പെടുന്ന ചില പഞ്ചായത്തുകളുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ കെട്ടിടത്തിന് പരമാവധി ഉയരം 8 മീറ്ററായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഭൂവികസന പ്രവർത്തനങ്ങളുടെ പേരിലാണെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലാണെങ്കിലും മണ്ണ് ഖനനം ചെയ്യുമ്പോൾ അതിനും ചില റെഡ് സോൺ ഏരിയകളിൽ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വയലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്തിവെക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചെറിയ വയലേഷൻസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള അവസരം കൊടുക്കും. ചില ഫൈനുകളൊക്കെ ചെലുത്തി പൂർവ്വം അവസരങ്ങളിൽ പൊളിച്ചു കളയേണ്ടതിന്റെ ഉത്തരവ് കൊടുക്കാൻ സാധിക്കും. ആളുകൾ ചെറിയ ചെറിയ വയലേഷൻസ് ഒക്കെ നടത്തി, ചിലപ്പോൾ വലിയ വയലേഷൻസും നടത്തി പാതി വഴിയിൽ നിന്നുപോയ അല്ലെങ്കിൽ പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത കുറച്ച് കെട്ടിടങ്ങളെങ്കിലും വയനാട്ടിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്.
0: റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ,
8: അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ലൈസൻസോ കാര്യങ്ങളോ ഇല്ലാതെ പ്രത്യേകിച്ച് ESA മേഖലയിലൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അതോടൊപ്പം ഞങ്ങൾ എത്രയോ വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലങ്ങൾ ESA ഏരിയയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കാണണം. അപ്പൊ രണ്ട് കാര്യങ്ങളും ഗവൺമെന്റിന് മുന്നിലുണ്ട്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങളിൽ ഗവൺമെന്റ് അത് പരിശോധിക്കാൻ ആവശ്യമായ നടപടിയെടുക്കാറുണ്ട്.
0: വികസനം നാടിന് അത്യാവശ്യമാണ്. എന്നാൽ ഭൂമിശാസ്ത്രവും പരിസ്ഥിതിയും കാലാവസ്ഥാ യാഥാർത്ഥ്യങ്ങളും അവഗണിക്കുന്ന വികസനം ഒടുവിൽ പരാജയപ്പെട്ട ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പശ്ചിമഘട്ടം പുരോഗതിക്ക് തടസ്സമല്ല. അവ കേരളത്തിന്റെ നദികളെയും കാലാവസ്ഥയെയും ഉപജീവന മാർഗങ്ങളെയും നിലനിർത്തുന്ന പ്രകൃതിദത്ത സൌകര്യങ്ങളാണ്. ശാസ്ത്രീയ പഠനങ്ങളുടെ ഫലങ്ങൾ നൽകുന്ന ജാഗ്രതയും പാരിസ്ഥിതിക അച്ചടക്കവുമില്ലാതെ ഇന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ നാളെ വരാനിരിക്കുന്ന ദുരന്തങ്ങൾ വില പറയുന്നത് സ്വത്തിനാണോ ജീവനാണോ എന്ന് ആർക്കറിയാം.
9: പ്രഭാതപേരി വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം.
10: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
11: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
10: ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധതരം ക്യാൻസറുകളെ കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
12: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
13: എന്നും രാവിലെ 7:13.
12: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
13: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. സംസ്ഥാനത്ത് 165,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഭൂമി തരംമാറ്റം പട്ടയം അപേക്ഷകൾ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി കെ പി അനിൽകുമാർ.
3: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വനിതാ ജൂഡോയിൽ ഇന്ത്യക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജസോണിന്റെയും തറക്കല്ലിടുന്ന പ്രധാനമന്ത്രി 1,880 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന നരേന്ദ്രമോദി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. വെറുപ്പും വിദ്വേഷവും ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. ഈയിടെ ജന്തർ മന്ദറിലെ യുവജന പ്രക്ഷോഭത്തിൽ ചിലർ തനിക്കും മരിച്ചുപോയ അമ്മയ്ക്കുമെതിരെ വിദ്വേഷവാക്കുകൾ ചൊരിഞ്ഞതുകൂടി പരാമർശിച്ചാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പങ്കുവച്ചത്. രാജ്യത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി തെറ്റിദ്ധരിക്കപ്പെട്ട യുവതയെ ശരിയായ പാതയിലേക്ക് നയിക്കേണ്ടത് അനിവാര്യമാണെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച സംഭവത്തിൽ മെറ്റയുടെ ഔദ്യോഗിക വിഭാഗത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മെറ്റയുടെ ആഗോള സംഘം അടുത്ത ആഴ്ച മധ്യത്തോടെ ഇന്ത്യയിൽ എത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുവിപണിയിൽ അരിയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ 165,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ പൊതുവിപണി വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ 2 ഇടങ്ങളിൽ മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ സ്റ്റോർ ആക്കിയത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ വില വ്യതിയാനം നിയന്ത്രിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ആശ്വാസമേകുന്നതിനും പൊതുവിതരണ ശൃംഖലയുടെ കാര്യക്ഷമമായ ഇടപെടൽ അനിവാര്യമാണെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. ഓണക്കാലത്ത് വിപണിയിൽ കാര്യക്ഷമമായി ഇടപെടുന്നതിന് ഓണം ഫെയറുകൾ ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഓഗസ്റ്റ് 8 എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്യുമെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. പാടശേഖരങ്ങളിൽ നിന്ന് മില്ലുകളിലേക്ക് നെല്ല് കയറ്റി അയക്കുന്ന ട്രക്കുകളിലും ലോറികളിലും GPS ട്രാക്കിംഗ് സംവിധാനം നിർബന്ധമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ലോറികളിൽ GPS പ്രവർത്തിക്കുന്നുണ്ടെന്ന് മില്ലുടമകൾ ഉറപ്പാക്കണമെന്ന് മന്ത്രി കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. ഭൂമി തരംമാറ്റം പട്ടയം തുടങ്ങിയവയുടെ അപേക്ഷകൾ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. പാലക്കാട് ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2,50,000 ഭൂമി തരംമാറ്റാപേക്ഷകളാണ് ലഭിച്ചതെന്നും മന്ത്രി അറിയിച്ചു. ഭവന നിർമ്മാണത്തിനും മറ്റും തരംമാറ്റം അത്യാവശ്യമായതിനാൽ പട്ടികജാതി പട്ടികവർഗ മേഖലകൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. SC ST ഉന്നതികളിലെ പട്ടയങ്ങൾ 1 വർഷത്തിനകം പൂർണ്ണമായി വിതരണം ചെയ്യാൻ കഴിയണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ശബരിമലയിലെ നെയ്യിൽ ക്രമക്കേട് നടത്തിയ സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ദേവസ്വം സെക്രട്ടറി രാജമാണിക്യം സമർപ്പിച്ച റിപ്പോർട്ടിലേതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗ്രാമീണ സ്വയം പര്യാപ്തതയും സ്വാശ്രയത്വവും ലക്ഷ്യമിട്ട് ഉൽപ്പാദിപ്പിച്ച ഖാദി വസ്ത്രങ്ങൾ പുതുതലമുറ ശീലമാക്കണമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട്ട് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണമേള 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതായി അറിയിച്ച് ഇന്നലെ രാത്രി 12 കൊല്ലം നീണ്ടകരയിൽ ഫിഷറീസ് അധികൃതർ വിസിൽ മുഴക്കി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ബാക്കി 4 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. പത്തനംതിട്ട, വയനാട് ജില്ലയിലെ അംഗണവാടികളും പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചത്. കേരളം ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ഉരുൾപൊട്ടി. കുടയത്തൂർ കൊളപ്രയ്ക്ക് സമീപം അടൂർ മലയിലാണ് ഉരുൾപൊട്ടിയത്. അടൂർമല മഷികല്ലേൽ രവി എന്നയാളുടെ വീടിന് മുകളിൽ മണ്ണ് വീണ് വീട് പൂർണ്ണമായും നശിച്ചു. വീട്ടുടമ രവിയും മകനും രക്ഷപ്പെട്ടെങ്കിലും ഭാര്യ സുമതിയെ കാണാനില്ലെന്നാണ് വിവരം. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ പുരസ്കാരം കേരളത്തിന് ലഭിച്ചു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 16th ഭാരതീയ അവയവദാന ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഈ നേട്ടം. മറ്റന്നാൾ ഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് കേരളം പുരസ്കാരം ഏറ്റുവാങ്ങും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ രാവിലെ 11:30 സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വരെ തുറക്കുമെന്ന് ജില്ലാ കലക്ടർ കെ സുധീർ അറിയിച്ചു. മഴയുടെ തോതനുസരിച്ച് ഷട്ടറുകൾ 40 സെന്റിമീറ്റർ വരെ ഉയർത്തിയേക്കാം. ഡാമിന്റെ സമീപ പ്രദേശത്തെ താമസക്കാരും പുഴയുടെ ഇരുകരകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ വിഭാഗം ജൂഡോയിൽ സ്വർണ്ണ മെഡൽ നേടിയ അസ്മിത ഡേയെയും പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയ ഹർഷ് സിംഗിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണ് ഇവരുടെ മികച്ച പ്രകടനമെന്ന് CP രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസ്മിത ഡേയുടെ ശ്രദ്ധേയ പ്രകടനം ദീർഘകാലം ഓർമ്മിക്കുമെന്നും രാജ്യത്ത് ജൂഡോ കൂടുതൽ ജനപ്രിയമാക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
4: കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ താരം തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലോൺ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടി. ഇതോടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഡെക്കാത്ലോൺ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി അദ്ദേഹം മാറി. ബോക്സിംഗിൽ ഇന്ത്യയുടെ ലോവ്ലീന ബോർഗഹൈൻ, സാക്ഷി പ്രിയ എന്നിവർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇതുവരെ ആകെ 9 താരങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ബോക്സിംഗ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര വെള്ളി മെഡലും യശ്വർ സിംഗ് വെങ്കല മെഡലും നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ യശ്വർ സിംഗിന്റെ കന്നി അംഗമായിരുന്നു ഇത്. 85.83 മീറ്ററാണ് അദ്ദേഹത്തിന്റെ നേട്ടം. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും അടക്കം ഇന്ത്യയുടെ മെഡൽ നേട്ടം 23. 9 ദിവസം പിന്നിട്ടപ്പോൾ 128 മെഡലുകൾ നേടിയ ഓസ്ട്രേലിയയാണ് ഒന്നാമത്. ഇന്ത്യ 10th സ്ഥാനത്താണ്.
3: മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾക്ക് കോഴിക്കോട്ട് ചാലിപ്പുഴയിൽ തുടക്കമായി. ചാലിപ്പുഴയിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഇന്റർമീഡിയറ്റ് കാറ്റഗറി എക്സ്ട്രീം സ്ലാലം മത്സരങ്ങളായിരുന്നു ഇന്നലെ. പുരുഷ വിഭാഗത്തിൽ ഇറ്റാലിയൻ താരം ജിയോവാനി ജിയോർഗി 1st സ്ഥാനവും ഇന്ത്യൻ താരങ്ങളായ നജികേത ഗുപ്ത, നവീൻ യാദവ് എന്നിവർ 2-ഉം 3-ഉം സ്ഥാനം നേടി. വനിതാ വിഭാഗത്തിൽ കർണാടകയിലെ എസ് മസ്കാൻ 1-ഉം എറണാകുളത്തെ 13-കാരി ഡോണ മർസല 2-ഉം സ്ഥാനം നേടി. വൈകിട്ട് പുലിക്കയത്ത് റോക്ക് സ്റ്റാർ കൌഷിക് ടീമിന്റെ സംഗീതവിരുന്നും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9:30 മുതൽ ചാലിപ്പുഴയിൽ ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളാണ്. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം മന്ത്രി PK ബഷീർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് 4 KSRTC ബസ് സർവീസുകൾ മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരത്തിലും തീരദേശ മേഖലയിലും യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദവും സുരക്ഷിതവും സമയബന്ധിതവുമായ യാത്രാ സൌകര്യം ഉറപ്പാക്കുകയാണ് പുതിയ സർവീസുകളുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും വിവിധ വകുപ്പുകളുടെ പ്രവർത്തന ഏകോപനത്തിന് മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത യോഗം ചേർന്നു. മന്ത്രിമാരായ KA തുളസി, AP അനിൽകുമാർ, TC സിദ്ദിഖ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മലപ്പുറം വേങ്ങരയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഫ്ളൈഓവറിന് DPR തയ്യാറാക്കി ഭരണാനുമതി ലഭ്യമാക്കാൻ നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. ഇതിന്റെ മാപ്പിംഗ് ആൻഡ് ടോപ്പോഗ്രാഫിക്കൽ സർവേക്കായി 5 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിവിധ വിഭാഗങ്ങളിലേക്ക് സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിന് ചലച്ചിത്ര അക്കാദമി അപേക്ഷകൾ ക്ഷണിച്ചു. ഇന്ന് രാവിലെ 10 മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന എൻട്രികൾ സമർപ്പിക്കാം. അവസാന തീയതി അടുത്ത മാസം 10 ആണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗം ഇന്ത്യൻ സിനിമ നൌ, മലയാളം സിനിമ ടുഡേ, വേൾഡ് സിനിമ എന്നീ വിഭാഗങ്ങളിൽ 2025 സെപ്റ്റംബർ 1-നും 2026 ഓഗസ്റ്റ് 31-നുമിടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. സംസ്ഥാനത്ത് 1,65,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഭൂമി തരംമാറ്റം പട്ടയം അപേക്ഷകൾ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വനിതാ ജൂഡോയിൽ ഇന്ത്യക്ക് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
5: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്ത.
6: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1,152 കിലോഹെർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഡോക്ടർ സാബിർ നവാസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടും, 7:05 യൂസിക്കെ തങ്ങൾ പങ്കെടുക്കുന്ന പവിഴമണ്ണിലെ സാഹിത്യവും, 7:20 ദ്വീപ് വിശേഷവും സേവന വാർത്തകളും, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, തുടർന്ന് 7:45 ഫാത്തിമ ഖുറൈഷ പങ്കെടുക്കുന്ന ഫെൺഫോരിഷ എന്ന പരിപാടിയും, 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പ്. ലക്ഷദ്വീപിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളിൽ കടലിൽ പോകാൻ പാടില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു.

ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്താണ്? ഒരേ സമയം ഒരുപാട് ഉത്തരങ്ങൾ മാറി മാറി മനസ്സിൽ കടന്നു വരാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. എല്ലാ ഉത്തരങ്ങളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ശരിയുമായിരിക്കാം. മാതാപിതാക്കൾ

0: ശക്തിയും സ്നേഹവും കൈവരിക്കുന്ന നല്ല മക്കളാവുക എന്നത് ജീവിതത്തിലെ അനർഘ സൗഭാഗ്യമാണ്. നമ്മെ വളർത്തി വലുതാക്കിയ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ അവരുടെ വാർദ്ധക്യ ദശയിൽ കുറച്ചു കാലമെങ്കിലും ജീവിക്കാൻ കഴിയുക എന്നത് ചെറിയ കാര്യമല്ല. എങ്കിൽ നമുക്ക് നല്ല മക്കളാകാം. നമ്മിൽ എത്ര പേർക്ക് കഴിയും അങ്ങനെ ആയിത്തീരാൻ? ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമായ ഒരു കാര്യമാണിത്. നമ്മളെല്ലാവരും ജീവിതായോധനത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന പലരുടെയും ഇഷ്ടവും സ്നേഹവും നേടിയെടുക്കാൻ പെടാപ്പാടുപെടുന്ന ധാരാളം ആളുകൾ നാം കാണാറുണ്ട്. ഒരേ സമയം നേതാവിൻ്റെയും അണികളുടെയും സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, മേലുദ്യോഗസ്ഥന്റെ പ്രശംസ കിട്ടാൻ അധ്വാനിക്കുന്ന കീഴ്ജീവനക്കാരൻ, തൊഴിലുടമയുടെ തൃപ്തി കൈവരിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളി, ഉപഭോക്താവിന്റെ സ്നേഹം കിട്ടാൻ മുഖത്ത് ഫിറ്റ് ചെയ്ത പുഞ്ചിരിയുമായി കാത്തുനിൽക്കുന്ന സേവനദാതാവ്, അങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. ഭൗതിക ജീവിതത്തിലെ നിസ്സാരമായ നേട്ടങ്ങൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന നാം പലപ്പോഴും സ്വന്തം അച്ഛനമ്മമാരുടെ കാര്യത്തിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നത് ഏറെ ഖേദകരമാണ്. മറ്റുള്ളവരെ പഴിച്ചു രക്ഷപ്പെടുക എളുപ്പമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഈ വിഷയത്തിൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് ഒരുമിച്ച് ആലോചിച്ചു നോക്കാം. അല്പം ക്ഷമയും ത്യാഗമനസ്ഥിതിയും കൂടെയുണ്ടെങ്കിൽ ഏതൊരാൾക്കും നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യമാണിത്. പല ആളുകളും വിചാരിക്കുന്നത് നിർലോഭമായി പണവും ഭേദപ്പെട്ട ചികിത്സയും ഉയർന്ന ജീവിത നിലവാരവും നൽകിയാൽ എല്ലാമായി എന്നാണ്. നാം സമയാസമയങ്ങളിൽ എറിഞ്ഞുകൊടുക്കുന്ന നോട്ടുകെട്ടുകൾ കൊണ്ട് തിട്ടപ്പെടുത്താവുന്നതല്ല അവർ നമുക്ക് യാതൊരു ലാഭേച്ഛയുമില്ലാതെ നൽകിയ സ്നേഹവും പരിചരണവും. പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ചികിത്സ ഏർപ്പാട് ചെയ്ത് വല്ലപ്പോഴുമുള്ള ഫോൺ വിളികളിൽ മാത്രം ഒതുങ്ങുന്ന കുശലാന്വേഷണങ്ങൾ കൊണ്ട് അവരുടെ സ്നേഹമല്ല വെറുപ്പും അകൽച്ചയുമാണ് നമുക്ക് നേടിയെടുക്കാനാവുക. ഇവിടെയാണ് അവരും നമ്മളും തമ്മിലുള്ള കൃത്യമായ രണ്ട് വ്യത്യാസങ്ങൾ പ്രകടമാകുന്നത്. ഒന്ന്, നമ്മൾ എല്ലാറ്റിനും കണക്കുവെക്കുന്നു എന്നതാണ്. രണ്ട്, നാം അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ കുറച്ചു കാലത്തേക്ക് വേണ്ടി മാത്രം ചെയ്താൽ മതി, അവർ അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന പ്രതീക്ഷയാണ്. വളരെ വേദനയോടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം അവർക്ക് ഈ രണ്ടു വിചാരവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. വളരെ മോശമായ ഭൗതിക സാഹചര്യങ്ങളോട് പടപെട്ടി പാടുപെട്ട് നമ്മെ നാമാക്കി മാറ്റാൻ നീണ്ട വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്ത അവർ നാം എത്ര കുത്തി നോവിച്ചാലും ചെയ്ത ത്യാഗങ്ങളുടെ കണക്ക് പറയില്ല. നാം അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുമായിരുന്നില്ല. ഇവിടെയാണ് നമ്മുടെ ചില തീരുമാനങ്ങൾ പ്രസക്തമാകുന്നത്. ആദ്യം നാം പരിശോധിക്കേണ്ടത് വാർദ്ധക്യത്തിന്റെ അവശതയിൽ എത്തി നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സറിയുക എന്നതാണ്. അവർക്ക് ആവശ്യം നമ്മുടെ സ്നേഹമാണ്, മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പ്രവഹിക്കുന്ന നിഷ്കളങ്ക സ്നേഹം. അവർക്ക് ആവശ്യം നമ്മുടെ സാന്നിധ്യമാണ്, നമ്മുടെ സ്നേഹസ്പർശത്തിനു വേണ്ടിയാണ് അവർ ദാഹിക്കുന്നത്. ഭാര്യയും കുട്ടികളും ജോലിയും മറ്റു ജീവിത തിരക്കുകളും കാരണം പലപ്പോഴും വഴിയാധാരമായി തീരുന്നത് സത്യത്തിൽ നമ്മുടെ മാതാപിതാക്കളാണ്. ബോധപൂർവം ഒന്ന് മാറി നടക്കാൻ നാം തീരുമാനിച്ചാൽ മാത്രമേ നമ്മുടെയും അവരുടെയും മനസ്സിൽ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കാനാവുകയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ കുറച്ച് സമയം മാതാപിതാക്കൾക്കായി നീക്കിവെക്കാം. ഇത്തരമൊരവസരം തേടി അവർ കാത്തിരിക്കുകയാണ്. അവർക്കൊരുപാട് കാര്യങ്ങൾ പറയാനും പങ്കുവെക്കാനുമുണ്ട്. നമുക്ക് പിഞ്ചു പൈതങ്ങളായി അവർക്കു മുന്നിൽ സാഗൂതം കാതോർത്തിരിക്കാം. ചെറുപ്പത്തിൽ നമ്മുടെ പൊട്ടവർത്തമാനങ്ങൾ അവർ കേട്ടിരുന്നതുപോലെ നമുക്ക് ഒരു നല്ല കേൾവിക്കാരനാകാം. സ്നേഹവും സാന്ത്വനവും ചാലിച്ച ആശ്വാസവചനങ്ങൾ അവർക്കു വേണ്ടി സമ്മാനിക്കാം. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അവരുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്നത് നമ്മൾ മക്കളുടെ കടമയാണ്. ഒരുമിച്ച് ആഹാരം കഴിക്കുവാനും യാത്ര ചെയ്യാനും നല്ല അവസരങ്ങൾ സൃഷ്ടിക്കുവാനും കൂടി സാധിച്ചാൽ നമുക്ക് വിജയിച്ച മക്കളുടെ കൂട്ടത്തിൽ ഇടം പിടിക്കാൻ കഴിയും. ഓർക്കുക, അനാഥത്വം എന്ന ദുരവസ്ഥയിൽ നിന്ന് മോചനം ലഭിച്ച നാം നന്ദിയുള്ളവരാകണം. നമുക്കും മക്കളുണ്ട്, അവർ നമ്മെ നോക്കിയാണ് പഠിക്കുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. കവി പറഞ്ഞ പോലെ, ഉണ്ണി മറക്കായിക പക്ഷേ ഒരമ്മ തൻ നെഞ്ചിൽ നിന്നുണ്ട മധുരമൊരിക്കലും.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സാബിർ നവാസ്.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി കവരത്തി. ശ്രോതാക്കളെ നമസ്കാരം. പവിഴമണ്ണിലെ സാഹിത്യം. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് ബന്ധങ്ങൾ. സ്നേഹവും വിശ്വാസവും കരുതലും പരസ്പരം മനസ്സിലാക്കലുമാണ് ഓരോ ബന്ധത്തിന്റെയും അടിത്തറ. ഈ കഥ ആ സത്യത്തെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. കഥയിലെ കഥാപാത്രങ്ങളിലൂടെ ബന്ധങ്ങളുടെ ആഴവും അവയിലെ സന്തോഷങ്ങളും വേദനകളും പ്രതീക്ഷകളും നിരാശകളും എഴുത്തുകാരൻ സ്വാഭാവികമായി ആവിഷ്കരിക്കുന്നു. ചെറിയ സംഭവങ്ങൾ പോലും വലിയ ജീവിത പാഠങ്ങളായി മാറുന്ന വിധമാണ് കഥയുടെ അവതരണം. വായനക്കാരന്റെ മനസ്സിൽ ചിന്തകൾ ഉണർത്തുകയും സ്വന്തം ബന്ധങ്ങളെ കൂടുതൽ വിലമതിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ശക്തി ഈ കഥയ്ക്കുണ്ട്. ലളിതമായ ഭാഷയും ഒഴുക്കുള്ള അവതരണവും കഥയെ കൂടുതൽ ആസ്വാദ്യമാക്കുന്നു. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ സ്പർശിച്ചുകൊണ്ട് ബന്ധങ്ങളുടെ മൂല്യം ഓർമ്മപ്പെടുത്തുന്ന ഈ കഥ വായനക്കാരന്റെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു മികച്ച സൃഷ്ടി കൂടിയാണ്. കഥ കേൾക്കാം. ബന്ധങ്ങൾ. രചന യുസി കെ തങ്ങൾ. വായന നിർവഹിച്ചിരിക്കുന്നത് സബീന ബി കീളസുറാമ്പി.
1: ഇഷാബാങ്ക് വിളിച്ചു. ഇനിയും പറഞ്ഞയച്ചയാളെ കാണുന്നില്ല. അവൾക്കു ക്ഷമ കെട്ടു. കൊച്ചുമകൻ കാസിം അവളുടെ തോളിൽ കിടന്നു ഞരങ്ങുകയാണ്. കടലാസ് വെച്ചാൽ തീ പറ്റുന്ന പനിയുണ്ടവന് ഉച്ചക്ക് ശേഷമാണ് പനി തുടങ്ങിയത്. വൈദ്യരുടെ അടുത്തേക്ക് ആളെ അയക്കുവാൻ ആരെയും കിട്ടിയില്ല. അവസാനം കുഞ്ഞിനെയും എടുത്തുകൊണ്ടവൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി. ഒരു കുട്ടിയെ വിളിച്ചു. വൈദ്യരെ വിളിക്കാൻ പറഞ്ഞയച്ചു. ഇഷാനേരം കുറേയായി. വൈദ്യർ വരുന്നത് കാണുന്നില്ല. അവളുടെ മനസ്സാകെ പതറി. അവൾ കാസിമിനെയും തോളിൽ കിടത്തി പുറത്തിറങ്ങി നോക്കി. ഇല്ല, ആരെയും കാണുന്നില്ല. അനന്തമായ ആകാശത്തിലെ കൊച്ചു താരങ്ങൾ തന്നെ നോക്കി കുഞ്ഞനും കാട്ടുകയാണ്. ഭൂമി മുഴുവനും ഇരുട്ടിന്റെ ആധിപത്യത്തിൽ അമർന്നു കിടക്കുകയാണ്. പുറത്തേക്കിറങ്ങി നടക്കുവാൻ ഭയം തോന്നി. അല്ലെങ്കിലും കഠിനമായി മഞ്ഞ് പെയ്യുമ്പോൾ പനിക്കുന്ന കുട്ടിയെയും കൊണ്ട് എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അവൾ നെടുവീർപ്പിട്ടു. കയ്പ് നിറഞ്ഞ ചിന്തകൾ ഹൃദയത്തിലേക്ക് എങ്ങനെന്നോ ഇഴഞ്ഞു വരികയാണ്. ഇന്ന് അവൾക്കാരുമില്ല. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അയാൾ അവിടെ വരാതായിട്ട് ഒരു മാസമായി. കാരണം മറ്റൊന്നുമല്ല, അയാൾ വേറൊരു കല്യാണത്തിനൊരുങ്ങുകയാണ്. അതു കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ മൂർച്ചയുള്ള കത്തി കുത്തിയിറക്കുന്ന പോലെ തോന്നി. നിങ്ങൾ വേറെ കല്യാണം കഴിക്കുന്നെങ്കിൽ എന്നെ ചൊല്ലിത്താ, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞുപോയി. നിയന്ത്രിക്കാനാവാതെ അവൾ പറഞ്ഞ ആ വാക്കുകൾക്കു ശേഷം അയാൾ അവിടെ വന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞതിൽ അതിശയോക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. പത്ത് പെണ്ണുങ്ങളുടെ മൊഴി തുപ്പിക്കൊടുത്ത ഒരു വ്യക്തിയാണയാൾ. പതിനൊന്നാമത്തെ ഭാര്യയാണവൾ. അയാൾക്കവളെ കെട്ടുപറഞ്ഞത് അവളുടെ ബാപ്പയായിരുന്നു. പക്ഷേ അവൾക്ക് അന്നേ ആ ബന്ധം തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാലും ബാപ്പയുടെ അനുസ്യൂതമായ നിർബന്ധത്തിനു അവൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. ഉപ്പയുടെ മരണത്തിനു ശേഷം അവളെ ആറ്റിപ്പോറ്റി വളർത്തിയ ബാപ്പയുടെ കഠോരമായ വജ്രത്തിനു നേരെ കഴുത്തു കാട്ടുവാൻ അവൾ മടിച്ചില്ല. ജീവിതത്തിന്റെ പൂങ്കാവനത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെച്ചവൾ പത്തു പെണ്ണുങ്ങൾക്ക് വേണ്ടി പുതിയാപ്പിള ചമഞ്ഞ അയാളുടെ ബീഡർപദം സ്വീകരിച്ചു. സുന്ദരമായ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും വലിച്ചെറിഞ്ഞു. ബാപ്പയ്ക്ക് വേണ്ടി അവളുടെ ജീവിതം വേറൊരാൾക്ക് ബലിയർപ്പിച്ചു. അവളുടെ ആദ്യ രാത്രിയിലെ നിമിഷങ്ങൾ തിരശീലയുടെ മറ നീക്കി ഹൃദയത്തിലേക്ക് ഓടി വന്നു. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ഇരുട്ടു നിറഞ്ഞ വെള്ളിയാഴ്ച, ദുഃഖത്തിന്റെ കരിമ്പടം പൂണ്ട വെള്ളിയാഴ്ച രാത്രി. പക്ഷേ അന്നും ഒരു വെള്ളിയാഴ്ചയായിരുന്നു, പൂനിലാവ് ഒഴുക്കുന്ന വെള്ളിയാഴ്ച രാത്രി. ജീവിതത്തിലെ ഏറ്റവും ആനന്ദദായകമായ ആ രാത്രിക്ക് വേണ്ടി അവൾ അണിഞ്ഞൊരുങ്ങി. തുടിക്കുന്ന ഹൃദയവുമായി അവൾ മണിയറയിലേക്ക് കടന്നു. കട്ടിലിൽ പുതിയാപ്പിള കിടക്കുന്നു. അഴുക്കുപുരണ്ട കാലും കയറ്റിവെച്ച് ബീഡിയുടെ പുകച്ചുരുളുകൾ വിട്ടുകൊണ്ട് അയാൾ തന്റെ നേരെ നോക്കി ചിരിക്കുകയാണ്. ഇളിഭ്യമായ ചിരി, നിർവികാരമായ കണ്ണുകൾ, അറപ്പു തോന്നിക്കുന്ന ചുണ്ടുകൾ. ആ മുഖത്ത് ഒരു ഭാവഭേദവുമില്ല. അനേകം പാവപ്പെട്ട പെണ്ണുങ്ങളുടെ പച്ചമാംസം വിഷം നൽകുന്ന ചെന്നായയെ പോലെ നക്കിത്തുടച്ചു. അവസാനം മറ്റൊന്നിലേക്ക് എത്തി നോക്കുന്ന അയാളിൽ എന്തു ഭാവഭേദം ഉണ്ടാവാനാണ്? ജീവിതത്തിൽ ഇങ്ങനെയുള്ള എത്ര ആദ്യരാത്രികൾ അയാൾ അനുഭവിച്ചിട്ടുണ്ടാവും. സുബൈദേ, അയാളുടെ പരുക്കൻ സ്വരം. അയാൾ അവളെക്കുള്ളേ അടുത്തു. ആത്മാവ് വിങ്ങി പൊട്ടുന്ന പോലെ അവൾക്ക് തോന്നി. ഉടൽ തളരുന്നു, കരൽ വിറക്കുന്നു, തലയ്ക്കൊരു പെരുപ്പ്. അങ്ങനെ അവളുടെ ദാമ്പത്യ ജീവിതം തുടർന്നു. രാത്രികളും പകലുകളും അടർന്നടർന്നു വീണുകൊണ്ടിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവൾ കൊച്ചുമകൻ കാസിമിനെ പ്രസവിച്ചു. മാതാവായി തീർന്ന അവൾ കർത്തവ്യബോധമുള്ള ഒരു ഭാര്യയായി മാറി. ഇന്നവൾക്ക് അയാളോട് പരിഭവമില്ല. അയാളെ അവൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. കൊച്ചുമകൻ കാസിമിന് വേണ്ടി അവൾ സുഖമുള്ള സ്വപ്നങ്ങൾ നെയ്തു, പുതിയ അഭിലാഷങ്ങൾ നാമ്പെടുത്തു. അവൾ അവനെ പൊന്നുപോലെ വളർത്തി. അവന്റെ കുസൃതികൾ അവളുടെ നെഞ്ചിൽ ആനന്ദം വാരിയിട്ടു. പക്ഷേ ആ കുടുംബം സാമ്പത്തികമായി അധംപതിച്ചു. അയാളുടെ കടങ്ങൾ വീട്ടുവാനായി ഉള്ള തെങ്ങും ഭൂമിയും വിറ്റുകൊണ്ടിരുന്നു. നിത്യജീവിതത്തിനവർക്ക് പാരം പൂത്തണം. അവൾ തോടി ചുമന്നു, പാരം പൂത്തി. അതോടൊപ്പം അവളുടെ യൗവനവും ആരോഗ്യവും ആ കുഴികളിൽ വീണുകൊണ്ടിരുന്നു. നിറം മങ്ങി വിളറി വൃത്തികെട്ട് ഒരു കോലമായി മാറിയവൾ. ഒരു മാസം മുമ്പ് കടപ്പുറത്ത് വെച്ചു കേട്ട വാർത്ത അവളെ ചിന്താകുലയാക്കി. അവളുടെ കരളിൽ 1000 കത്തികൾ കുത്തിയിറക്കിയ പ്രതീതിയുണ്ടായി. അയാൾ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കുവാൻ പോകുന്നുണ്ടത്രേ. അതെ, ആ കേട്ടത് തികച്ചും സത്യമായിരുന്നു. അയാൾ കൂടെ കൂടെ പുതിയ പെണ്ണിന്റെ വീട്ടിൽ പോയി തുടങ്ങിയതായും അവൾ കേട്ടു. തന്റെ വീട്ടിൽ വരവ് ചുരുക്കി. അന്നൊരു ദിവസം കയറി വന്നപ്പോൾ അവൾ അറിയാതെ അയാളോട് പറഞ്ഞുപോയി, നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കണമെങ്കിൽ എന്നെ മൊഴിമൂന്നും ചൊല്ലിത്താ. ഹൃദയത്തിന്റെ അഗാധമായ ആ വാക്കുകൾ അവൾക്കു നിയന്ത്രിക്കാൻ കഴിയാതെ അടർന്നു വീണു. അതിനുശേഷം അയാൾ ആ വീട്ടിൽ കയറിയിട്ടില്ല. ഇന്നലെ പടിക്കലൂടെ അയാൾ സൈക്കിളിൽ പോയപ്പോൾ കുഞ്ഞുമകൻ ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് കൊട്ടിയാർത്തപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. നാളേക്ക് അയാൾ 12-ാമതൊരു പെണ്ണിന്റെ ഭർത്താവാകാൻ പോകുന്നുവെന്നോർത്തപ്പോൾ അവളുടെ കരളിൽ 1000 കാരമുള്ളുകൾ ഒന്നിച്ചു കുത്തിയിറക്കിയതായി അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ട കുഞ്ഞുമകൻ ജ്വരബാധിതനായി പിടക്കുമ്പോൾ ബാപ്പ 12-ാമതൊരു വിവാഹത്തിലേക്ക് കടക്കുകയാണ്. അവൾ ഞെട്ടിപ്പോയി. ചിന്തയിൽ നിന്നുണർന്നപ്പോൾ അവൾ അറിയാതെ കുഞ്ഞിനെ തൊട്ടുനോക്കി. അനക്കമില്ല.

ഞെരക്കമല്ല. അവൾ ഒരു ഭ്രാന്തിയെ പോലെ ഉള്ളിലേക്കോടി. ഇല്ല, അവൻ അനങ്ങുന്നില്ല. മോനെ, മോനെ, അവൾ അനക്കി വിളിച്ചു. എന്നാ മോനെ, അവൾ നിലവിളിക്കാൻ ആരംഭിച്ചു. ആധീന രോധനം ഭിത്തികളെ ഭേദിച്ചു പുറത്തേക്ക് ചാടി. ആകാശത്ത് മാറ്റുലി കൊണ്ടു. അവളുടെ കരളുരുക്കിയ കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകി. നിശ്ചലനായി കിടക്കുന്ന കാസിമിനെ നനച്ചുകരഞ്ഞു. ആളുകൾ ഓടിയെത്തി. എവിടെ നിന്നോ വേദ്യരും. അയാൾ കുട്ടിയെ തൊട്ടുനോക്കി. ഇല്ല, പേടിക്കേണ്ട. അവൾക്കത് വിശ്വാസമായില്ല. തനിക്ക് ഒരു ഭർത്താവും ഓമനമകരും നഷ്ടപ്പെട്ടുവെന്ന ചിന്ത അവളുടെ ഹൃദയത്തിനു താങ്ങാൻ കഴിഞ്ഞില്ല. എന്നാ മോനു, എന്നുവന്നെ അലറുന്ന പോലൊരു പരുക്കൻ സ്വരം പുറത്തു കേട്ടു. അവൾ ഞെട്ടി. എന്നാ മോനും, എന്നുവന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഭർത്താവ് അവിടെ പെട്ടെന്ന് കടന്നു വന്നു. ആ കണ്ണുകളിൽ മുത്തുമണികൾ ഉരുണ്ടുകൂടിയിരുന്നു. അയാൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് പതുക്കെ കുടഞ്ഞു. മോനെ, അയാൾ ഉത്കണ്ഠയോടെ വിളിച്ചു. ഉപ്പാ ആ കൊച്ചു ചുണ്ടുകൾ അനക്കി. അവൾ കൊച്ചുമകനെ വാരിയെടുത്തു. അയാളുടെ ചൂടുള്ള കണ്ണുനീർത്തുള്ളികൾ അവളുടെ നെറുകയിലേക്ക് ഇറ്റുവീണു. എന്നാ മോനെ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ അവളുടെ കൈകളിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. അടങ്ങാത്ത വികാര വായ്പോടെ അവന്റെ പൂങ്കവളിൽ തുരുതുരെ മുത്തമിട്ടു. ആ ബാപ്പയെയും മകനെയും നോക്കി നിശ്ചലമായി അവൾ നിന്നുപോയി. അവളുടെ വിളറിയ കവിളിൽ കുങ്കുമപ്പൂക്കൾ വിരിഞ്ഞു. കണ്ണുകളിൽ നിന്നു രണ്ടു മുത്തുമണികൾ പൊഴിഞ്ഞു. ശുഭം.

കഥാകാരനെക്കുറിച്ച്. 1941 സെപ്റ്റംബർ 7 ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട കവരത്തി ദ്വീപിൽ ജനനം. പിതാവ് ഹാജിയു ആറ്റക്കോയ തങ്ങൾ, മാതാവ് മുത്തുബി പുറത്താക്കാട്. ചെറുകഥകൾ, ലേഖനങ്ങൾ, ഏകാംഗ നാടകങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ തുടങ്ങിയ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്നു. ലക്ഷദ്വീപ് സാഹിത്യ കലാ അക്കാദമി അവാർഡ്, സൗത്ത് സൂൺ കൾച്ചറൽ സെന്റർ പുരസ്കാരം, കേരള മാപ്പിള കലാ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സിസോ ബുക്സ് പുറത്തിറക്കിയ വിശുദ്ധ ഖുർആൻ തർജിമ എഡിറ്റ് ചെയ്തു. ഇസ്ലാമിക എൻസൈക്ലോപീഡിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ രചനാ ബോർഡംഗമായിരുന്നു. ലക്ഷദ്വീപിലെ ആദ്യത്തെ പത്രമായ ദ്വീപപ്രഭ തങ്ങളാണ് പുറത്തിറക്കിയത്. സാഗരകലയുടെ പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ എഴുത്തുകാരനായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, ലക്ഷദ്വീപ് സാഹിത്യ കലാ അക്കാദമിയുടെയും സൗത്ത് സൂൺ കൾച്ചറൽ സൊസൈറ്റിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ. ഇപ്പോഴും ലക്ഷദ്വീപ് സാഹിത്യ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. ഭാര്യ സുഹറ ബീബി, മക്കൾ മുഹമ്മദ് ദിൽഷാദ്, ബുഷറ ബീഗം, മുഹമ്മദ് ഹാഷിം, മുഹമ്മദ് റിയാസ്. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം, കാതോർക്കാം. ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: Work from home? High salary? For a motto clickilo? Adipoli.
2: Kudungi!
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

ദ്വീപ് വിശേഷം. ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിപാത് സ്കീമിന് കീഴിൽ അഗ്നിവീർ വായു മ്യൂസീഷ്യൻ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിക്കുന്നു. ഓൺലൈൻ രജിസ്ട്രേഷനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 2 രാത്രി 11 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്കും യോഗ്യതാ മാനദണ്ഡങ്ങൾക്കും IAF recruitment.edcil.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

കവരത്തിയിൽ ഉപയോഗിക്കുന്ന റേഷൻ കാർഡുകൾ, കാർഡ് ഉടമകൾ നിലവിൽ താമസിക്കുന്ന വീടുകളിലെ ഇലക്ട്രിസിറ്റി ഉപഭോക്തൃ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. റേഷൻ കാർഡുകളുടെ ദുരുപയോഗം തടയുന്നതിനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് അനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ഈ നടപടി. ഇതിനായി റേഷൻ കാർഡ് ഉടമകൾ 2026 ഓഗസ്റ്റ് 31 മുമ്പായി ഒരു ഗൂഗിൾ ഫോം പൂർണ്ണമായും പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണെന്ന് കവരത്തി ഡെപ്യൂട്ടി കളക്ടർ കാര്യാലയം അറിയിക്കുന്നു. ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കുന്നതിനായി 9496461625 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് RC-Link എന്ന മെസ്സേജ് അയയ്ക്കുക. ലക്ഷദ്വീപ് ഭക്ഷ്യ പൊതുവിതരണ വിഭാഗത്തിന്റെ ഉത്തരവ് പ്രകാരം കവരത്തിയിലെ റേഷൻ ഉപഭോക്താക്കളുടെ സാമ്പത്തിക സ്ഥിതിയും കുടുംബഘടനയും NFSA അർഹമായ മാനദണ്ഡങ്ങളും പരിശോധിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം AAY കാർഡിലുള്ള ചിലരെ PHH കാർഡിലേക്കും PHH കാർഡിലുള്ള ചിലരെ APL കാർഡിലേക്കും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓഫീസ് നോട്ടീസ് ബോർഡിലും ഓഫീസ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുള്ളവർക്കും അർഹതയുണ്ടായിട്ടും PHH റേഷൻ കാർഡിൽ ഉൾപ്പെടാത്ത കുടുംബാംഗങ്ങൾക്കും പരാതികളും പുതിയ അപേക്ഷകളും നേരിട്ടോ ഇമെയിൽ വഴിയോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ട വിലാസം ഫുഡ് സപ്ലൈ ഓഫീസർ കവരത്തി

അറിയിപ്പ്. നഷമുക്ത് ഭാരത അഭിയാന്റെ ഭാഗമായി ഓഗസ്റ്റ് 3 വരെ കവർത്തി ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഡിജിറ്റൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രചരണം സംഘടിപ്പിക്കുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളിലും യുവാക്കളിലും ലഹരിവിരുദ്ധ സന്ദേശം എത്തിക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ലക്ഷദ്വീപ് നിവാസികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. AI പോസ്റ്റർ നിർമ്മാണം, AI സാങ്കേതികവിദ്യയോ ഡിസൈൻ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ലഹരിമുക്ത ലക്ഷദ്വീപ് എന്ന പ്രമേയത്തിൽ പോസ്റ്ററുകൾ തയ്യാറാക്കാം. റീൽസ് മത്സരം, 60 സെക്കൻഡ് കവിയാത്ത ലഹരിവിരുദ്ധ സന്ദേശമടക്കിയ ഹ്രസ്വ വീഡിയോകൾ നിർമ്മിച്ചയക്കാം. പെയിന്റിംഗ് മത്സരം, A4 അല്ലെങ്കിൽ A3 പേപ്പറിൽ വരച്ച പെയിന്റിംഗുകൾ കവരത്തി ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ കിസ്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി ദിവസേന നടക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ കിസ് മത്സരങ്ങൾ. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ പോസ്റ്ററുകളും റീലുകളും lak-sdo@nic.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കുക. എൻട്രികളോടൊപ്പം നിങ്ങളുടെ പൂർണ്ണമായ പേര്, മേൽവിലാസം, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അയക്കേണ്ടതാണ്. എൻട്രികൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 3 വൈകുന്നേരം 5 മണി വരെ. മത്സരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കവരത്തി ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുമായി ബന്ധപ്പെടുക. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം ഈ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം പുലർവട്ടം തുടരും.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷാവസ്ഥയിൽ ഇന്ത്യയുടെ ആശങ്ക ഇറാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതികളുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിനു പകരം രാഷ്ട്രനിർമ്മാണത്തിന്റെയും ദേശീയ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്നും അവരോട് കരുണ കാണിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ഡൽഹി ജന്തർ മന്ദറിൽ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും അധിക്ഷേപകരമായ ഭാഷ പ്രയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടികളോട് താൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞ അദ്ദേഹം അതേ കരുണയും ഉൾക്കാഴ്ചയും പുലർത്താൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
2: ബച്പൻ മേ ഗൽത്തിയാ ഹോത്തി ഹൈ ഔർ ബച്പൻ മേ ഗൽത്തിയോ സേ സുധർനേ കാ അവസർ ഭീ ഹോത്തി ഹൈ. ഈ ഗുംരാഹ ബച്ചേ ഹൈ ഉൻകോ രാഹ ദിഖാനാ ഹമാരാ കാം ഹൈ. ഉൻകോ സജാ ദേനാ അദാലതോ കേ ചക്കർ കട്ടവാനാ സമാജ്

0: ഭീകരം ആക്രമണങ്ങളെ ഇന്ത്യ അപലപിക്കുന്നുവെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫെയ്സ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച വിഷയത്തിൽ സമൂഹമാധ്യമ കമ്പനിയായ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അൽഗോരിതത്തിന്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ചും ക്രമസമാധാന പാലനത്തിൽ കമ്പനിയുടെ പങ്കിനെപ്പറ്റിയും ചോദ്യം ചെയ്യലുണ്ടാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് കാരണമെന്ന് മെറ്റ അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആ വിശദീകരണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യസരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതിയുടെ ഭാഗമായി അടുത്ത 5 വർഷത്തിൽ 5000 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ളോട്ടിംഗ് സോളാറുകൾ സ്ഥാപിക്കും. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരുന്നതിന് അംഗീകാരം നൽകി. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. യുകെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ യുകെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും ഇരുവരും തീരുമാനിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 9-ാം ദിനത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. അമിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശ്വീർ സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 10-ാം സ്ഥാനത്താണ്. 128 മെഡലുകളുമായി ഓസ്ട്രേലിയയാണ് 1-ാം സ്ഥാനത്ത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ഉരുൾപൊട്ടി. കുടയത്തൂർ കോളപ്പുറയ്ക്ക് സമീപം അടൂർ മലയിലാണ് ഉരുൾപൊട്ടിയത്. ഒരു വീട് തകർന്നു, ഒരാളെ കാണാതായി. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും തൊടുപുഴ നഗരത്തിന്റെ വിവിധയിടങ്ങളിലും വെള്ളം കയറി. കരിങ്കുന്നം നെല്ലാപ്പാറയിൽ 2 ഇടത്ത് മണ്ണിടിഞ്ഞു. അടിമാലി മേഖലയിൽ പുഴ കരകവിഞ്ഞൊഴുകുന്നു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ കനത്ത മഴയാണ്. ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, കൂട്ടിക്കൽ, എരുമേലി ജനവാസ മേഖലകളിൽ വെള്ളം പൊങ്ങി. അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിൽ ഈരാറ്റുപേട്ട ടൌൺ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. നടക്കൽ, മുരിക്കോലി ഭാഗങ്ങളിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. മണിമലയാറും പുല്ലകയാറും കരകവിഞ്ഞൊഴുകിയതോടെ കൂട്ടിക്കൽ കോസ്വേയും ചപ്പാത്തും മുങ്ങി. ചിറ്റാർപ്പുഴ കരകവിഞ്ഞതോടെ പൊൻകുന്നം എരുമേലി റോഡിലേക്കും മണ്ണംപ്ലാവിൽ റോഡിലേക്കും സമീപത്തെ കടകളിലേക്കും വെള്ളം ഇരച്ചുകയറി. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയായ റാന്നി, കോന്നി പ്രദേശങ്ങളിൽ മഴ തുടരുന്നു. പമ്പ, അച്ചൻകോവിൽ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പാലക്കാട് മംഗലം അണക്കെട്ടിന്റെയും തിരുവനന്തപുരം നെയ്യാർ, അരുവിക്കര ഡാമുകളുടെയും ഷട്ടറുകൾ തുറക്കും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി അടൂർ മലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ സുമതി എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം ജില്ലയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി താലൂക്ക് ആസ്ഥാനങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. കേരളത്തിൽ 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി അവസാനിച്ചു. നിരോധനം അവസാനിച്ച പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. പാക് അധീന കശ്മീർ.

0: ിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പാകിസ്ഥാൻ ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ കടുത്ത എതിർപ്പിന്റെയും തിരസ്കരണത്തിന്റെയും തെളിവാണെന്ന് വ്യക്തമാക്കി ഇന്ത്യ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാന്റെ നടപടികൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ഭൂട്ടാനിലെ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയായി. ഭൂട്ടാന്റെ 13-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട 5-ാമത് ഇന്ത്യ ഭൂട്ടാൻ വികസന സഹകരണ ചർച്ചകൾക്ക് അദ്ദേഹം സഹ അധ്യക്ഷത വഹിച്ചു. ഭൂട്ടാൻ രാജാവ്, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനെ കീഴടങ്ങാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ജോർദാനിലെ യുഎസ് സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നഷാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷാവസ്ഥയിൽ ഇന്ത്യയുടെ ആശങ്ക ഇറാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യസരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോകമുലയൂട്ടൽ വാരം ആചരിക്കും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7:35:28.

0: ഫാട്ടഫെട്ടി. ആകാശവാണി കവരത്തിയുടെ ഫാട്ടഫെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ആയുഷ് ഹോസ്പിറ്റലിന്റെ അടുത്താണ്. ഇവിടെ നമ്മളൊരു കൊച്ചു വിദ്യാർത്ഥിയെ കാണാം. ആളൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. മോന്റെ പേര് പറഞ്ഞോളൂ.
1: മുഹമ്മദ് അൻസൽ.
0: മുഹമ്മദ് അൻസൽ അല്ലേ? മുഹമ്മദ് അൻസൽ എവിടെയാണ്
1: പഠിക്കുന്നത്?
0: കേന്ദ്ര വിദ്യാലയ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആറാം ക്ലാസ്സിലാണ്. മോന് വീട്ടിലാരൊക്കെ ഉണ്ട്?
1: അമ്മ, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേട്ടത്തിയുണ്ട്.
0: ഉമ്മ, ബാപ്പ, പിന്നെ ചേട്ടത്തി അല്ലേ? മോനെങ്ങനെയാണ്, പഠിക്കാൻ മിടുക്കനാണോ അതോ?
1: മിടുക്കനാണ്. പക്ഷേ ഡൗട്ട് ഉള്ളാ?
0: ആ ഡൗട്ട് ഉണ്ടായി ചോദിക്കാറുണ്ടോ? ഡൗട്ട് ഡൗട്ടൊക്കെ. അതല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? മാത്തമാറ്റിക്സും ഹിന്ദിയും അല്ലേ? മാത്തമാറ്റിക്സും ഹിന്ദിയും ക്ലാസ് എടുക്കുന്ന ആരാണ് നിങ്ങക്ക്?
1: അത്
0: പേരറിയില്ല. ആ കുഴപ്പമില്ല, ഏതായാലും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ആണല്ലോ മാത്സും ഹിന്ദിയും. ആറിലല്ലേ ഇപ്പൊ? ആകാശവാണിയുടെ ചെറിയ കുട്ടികൾക്കൊക്കെ പ്രോഗ്രാം ഉണ്ട്, ഇമ്മിണി ബല്ലി ലോകം എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ടോ? അത് മോന്റെ കൂട്ടുകാരെങ്കിലും അതിൽ പങ്കെടുത്തിട്ടുണ്ടോ?
1: എനിക്കറിയില്ല.
0: കേൾക്കാറുണ്ടല്ലേ പ്രോഗ്രാം. പാട്ടുപാടാനൊക്കെ അറിയോ? പാട്ടുപാടാറുണ്ടോ? ഇല്ല എങ്കിൽ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഇഷ്ടഗാന പരിപാടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞാൽ ഞങ്ങൾ റേഡിയോയിലൂടെ അത് വെച്ച് തരും. അപ്പൊ നമ്മൾക്ക് ആർക്ക് വേണ്ടിയാണ് അത് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്, സമർപ്പിക്കേണ്ടതെങ്കിൽ അവരുടെ പേര് പറഞ്ഞാൽ മതി, നമ്മൾ അവർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പൊ മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: എനിക്ക്
0: ഹിന്ദിയാലും കുഴപ്പമില്ല, മലയാളം, തമിഴ്, മാപ്പിളപ്പാട്ട് ഏതായാലും കുഴപ്പമില്ല.
1: ദിൽബർ ദിൽബർ
0: ദിൽബർ ദിൽബർ എന്ന് പറയുന്ന പാട്ടല്ലേ?
1: അതില്ലെങ്കിൽ
0: അപ്പോ മുഹമ്മദ് അൻസിൽ ആവശ്യപ്പെട്ടതുപോലെ ഈ രണ്ട് പാട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ തീർച്ചയായിട്ടും വെച്ചുതരാം. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.

0: ആകാശവാണി കവരത്തി ഫെൻഫൂരിഷ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ആകാശവാണി കവർത്തി നിലയത്തിന്റെ ഫെൻഫൂരിഷ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തെ സേവനമെന്നൊരു ദൗത്യമായി മാറ്റിയ ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി. നഴ്സും സാമൂഹിക പ്രവർത്തകയുമായ ചെത്തലാത്തുദ്വീപ് സ്വദേശിനി ശ്രീമതി ഫാത്തിമത്ത് ഖുറൈഷ. രോഗികളുടെ വേദനയെ സ്വന്തം വേദനയായി കാണുന്ന ഒരു നഴ്സും സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണ് ഇവർ. നമ്മുടെ അതിഥിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആകാശവാണി കവർത്തിയുടെ ഫെൻഫൂരിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം. ഞാന് ഫാത്തിമത്ത് ഖുറൈഷ, ചെത്തലാത്ത് ദ്വീപ് സ്വദേശിയാണ്. മിനിക്കോയിലെ ഡോക്ടർ മുനീർസ് ക്ലിനിക്കിലെ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. കൂടാതെ ഒരു സോഷ്യൽ വർക്കറും കൂടിയാണ്.
0: നഴ്സിംഗ് മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു?
1: നഴ്സിംഗ് മേഖല ഞാൻ തിരഞ്ഞെടുത്തതല്ല. എനിക്ക് ടീച്ചിങ് ഫീൽഡായിരുന്നു ഇഷ്ടം. പ്ലസ് ടു പഠനശേഷം എൻ്റെ മൂത്താപ്പ ഒരു ഡോക്ടർ ആയതുകൊണ്ട് മൂത്താപ്പയുടെ ഇഷ്ടത്തിലാണ് ഞാൻ നഴ്സിംഗ് ഫീൽഡിലേക്ക് പോയത്. പിന്നീട് നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ജോലിയിൽ കയറിയപ്പോൾ ഈ ഫീൽഡ് വിടാൻ പറ്റാത്തത്രയും ഇഷ്ടപ്പെട്ടു പോയിരുന്നു.
0: ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: തീർച്ചയായും. നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായി വർക്ക് ചെയ്തത് ഈറോഡ് മാരുതി മിഷൻ മെഡിക്കൽ സെന്റർ എന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അത് IVF ഹോസ്പിറ്റലായിരുന്നു. അതായത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വേദനയും അവര് ഇത്രയും ഇവിടെ വന്ന് നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരു കുഞ്ഞിന് വേണ്ടി അത്രയും സഹനം സഹിച്ചിട്ട് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് സക്സസ് ആവുന്നവരുണ്ട്, സക്സസ് ആവാത്തവരുണ്ട്. അപ്പം അവരുടെ ആ വേദനയും അവരുടെ ആ ക്ഷമയും ഒക്കെ കണ്ട് കുറച്ചൊക്കെ സങ്കടം വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലൂർദസ് ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തത്. ലൂർദസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ നമ്മുടെ നാട്ടുകാരുമായിട്ട് ഇടപഴകുന്നത്. ഇപ്പം ലൂർദസ് ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ കവരത്തി ആന്ധ്രോം ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സമീപനം, നമ്മളോടുള്ള റെസ്പെക്റ്റ്, നമ്മളോടുള്ള ഒരു പ്രത്യേകതരം സ്നേഹം. കാരണം ദ്വീപിലെ ഒരു പെണ്ണാണ്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ ആ സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ. ഞാനൊരു സ്ത്രീയായിരുന്നു ദ്വീപിലേത്. പിന്നെ ഡോക്ടറായിട്ട് നമ്മുടെ കവരത്തിയിലെ ഹസീന ഡോക്ടർ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടുന്ന് കിട്ടിയ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഫീൽഡിൽ തുടരാനും അവിടെ ഒരു ഇതായി നിന്നിട്ടുണ്ട്.
0: വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ?
1: വേറെ ഞാൻ ലൂർദസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കസിൻ ബ്രദർ ഷിപ്പിലെ നഴ്സായിട്ട് വേക്കൻസി ഉണ്ട്, അതിന് ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എന്നെ ഈ ഷിപ്പിംഗ് ഫീൽഡിലേക്ക്, അതായത് CDC എടുക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ എൻ്റെ ആ കസിൻ വഴി തന്നെ STCW ഞാൻ യൂറോടെക്കിൽ ജോയിൻ ചെയ്തു. STCW കഴിഞ്ഞിട്ട് വീണ്ടും മറൈൻ നഴ്സിംഗ് ഫീൽഡിലേക്കുള്ള 2-3 കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്നെ മുംബൈയിലെ കോസ്മോയിൽ കൊണ്ടുപോയി. 3 മാസത്തെ കോഴ്സായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്തു. നമ്മുടെ കവർത്തി ഷിപ്പിലായിരുന്നു ആദ്യം ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ 6 മാസം പോലും കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത്ര അധികം ഗ്യാപ്പ് ഇട്ടില്ല. ഞാൻ ആ മിഡ് ക്രൂഷ് എന്ന് പറയുന്ന ഒരു ചെറിയ ക്രൂസ് ഷിപ്പിൽ ജോയിൻ ചെയ്തു. സാങ്കേതിക കാരണത്താൽ ആ ഷിപ്പ് ഓട്ടം നിർത്തിയ ഒരു 7 മാസമാണ് ആ മിഡ് ക്രൂഷിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത്. അതിനുശേഷം ഞാൻ ഫോറിൻ ഷിപ്പിൽ 8 മാസം തികച്ച് 2 ട്രിപ്പായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ എൻ്റെ 2.5 വർഷം ഷിപ്പിംഗ് ഫീൽഡിൽ പുറം രാജ്യങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്ന് അഗത്തിയിൽ എൻ്റെ വാപ്പയ്ക്ക് ട്രാൻസ്ഫർ ആയിട്ട് അഗത്തിയിലായിരുന്നു വാപ്പയുള്ള. അപ്പോൾ കോൺട്രാക്ട് വൈസ് അഗത്തി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോൺട്രാക്ട് വൈസ് എനിക്ക് ഡൽഹിയിലേക്ക് ജോലി മാറ്റം കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഡൽഹിയിൽ 5 വർഷം ജോലി ചെയ്തു. ഡൽഹിയിൽ നിന്നാണ് എൻ്റെ ജോലിക്കിടയിൽ 5-ാമത്തെ വർഷം തികയുമ്പോൾ എനിക്ക് കല്യാണമായി. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഈ മിനിക്കോയ് ദ്വീപിലെ ഡോക്ടർ മുനീർസ് ക്ലിനിക്കിൽ ജോയിൻ ചെയ്തത്.
0: നഴ്സിംഗിന് പുറമെ ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണല്ലോ.
1: അതെ.
0: ഈ ഒരു രംഗത്തേക്ക് വരാൻ കാരണം എന്താണ്?
1: അത് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫീഡിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ ഹെഡ് നേഴ്സ് വളണ്ടിയറായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ അവധി ദിവസങ്ങളിൽ ടൈം പാസിനായിട്ടാണ് ഇവരുടെ കൂടെ ഫീഡിങ് ഇന്ത്യയിൽ പോയത്. ഫീഡിങ് ഇന്ത്യ എന്ന് പറയുമ്പം വലിയ വലിയ കല്യാണ ഫംഗ്ഷൻ നടക്കുമ്പോൾ ബാലൻസ് വരുന്ന ഫുഡ്, വലിയ ഹോട്ടലിൽ ബാലൻസ് വരുന്ന ഫുഡ്, ഇത് കുറച്ച് പേര് കൂടിയിട്ട് കളക്ട് ചെയ്യും. അവർ നമുക്ക് സ്പോട്ട് പറയുമ്പോൾ നമ്മൾ പോയിട്ട് അത് കളക്ട് ചെയ്യും. അത് ഇനി സാമുദ്ദീൻ ദർഗ, പിന്നെ അമ്പലങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ടാവും, അവിടെ നമ്മളത് സപ്ലൈ ചെയ്യും. വേസ്റ്റ് ഫുഡെന്ന് പറയാൻ പറ്റില്ല, ബാലൻസ് വരുന്ന ഫുഡാണ്. അപ്പം ക്ലീൻ ആയിരിക്കും, നല്ല ഫുഡായിരിക്കും. ഈ സോഷ്യൽ വർക്കിലോട്ട് വരുന്നത് തന്നെ അവിടെ നിന്ന്. പിന്നെ അവരുടെ അണ്ടറിൽ തന്നെ ദ ഗുൽമോഹർ ഫൗണ്ടേഷൻ കേരളത്തിൽ ഉണ്ടായിരുന്നു, അവരുടെ വളണ്ടിയറായിട്ട് ജോയിൻ ചെയ്തു. അതിൽ ഈ ഹോക്കി സമയങ്ങളിലൊക്കെ ആദ്യം ചെയ്ത വർക്ക് ടോയ്സ് കളക്ഷൻ ആയിരുന്നു. ഹോക്കി വന്ന സമയത്ത് പല സ്കൂളുകളിലും എല്ലാവരെയും കൊണ്ട് കേരളത്തിൽ താമസിപ്പിച്ചിരുന്നല്ലോ, പല വീടുകളും തകർന്നിട്ട്. ആ സമയത്ത് കുട്ടികൾക്ക് ആശ്വാസം നൽകാനായിട്ട് എല്ലാവരും ഡ്രസ്സും അരിയും സാധനങ്ങളും കൊണ്ടുപോകുമ്പോൾ ഈ ദ ഗുൽമോഹർ ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്തതാണ് ടോയ്സ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ എറണാകുളം ടീമിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞങ്ങൾ കുറേ കുട്ടികളുണ്ട്. അതിൽ ഞങ്ങൾ രണ്ട് ദ്വീപുകാരൻ, ഒരു ഷാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വീപുകാരനും ആന്ധ്രോത്തി ദ്വീപ് സ്വദേശിയാണ്, പിന്നെ ഞാനുമാണ് വളണ്ടിയറായിട്ടുള്ളത്. ഞങ്ങൾ 8-9 പേരുണ്ട് എറണാകുളം സെക്ഷനിലുള്ളവർ. ഞങ്ങൾ പോയി ടോയ്സൊക്കെ കളക്ട് ചെയ്ത് കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ഗ്രൂപ്പായി തിരിഞ്ഞ് ബസ് കയറി അങ്ങനെ പോയി ആ യൂണിറ്റിൽ കൊണ്ട് സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ തന്നെ പ്ലാസ്റ്റിക് കളക്ഷൻ്റെ ഒരു ക്ലീനിങ്, അത് കൊല്ലം ബീച്ചിലായിരുന്നു നടന്നത്. അതിലും ഞാൻ ജോയിൻ ചെയ്ത് അങ്ങനെ അന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാനൊരു 6-7 വർഷമായി ദ ഗുൽമോഹർ ഫൗണ്ടേഷനിലും 9 വർഷമായി ഫീഡിംഗ് ഇന്ത്യയിലും വളണ്ടിയറായി സ്റ്റില്ലായി നിൽക്കുന്നത്. എപ്പോൾ നാട്ടിൽ നിന്ന് മെയിൻലാൻഡിൽ പോയാലും അവരോടൊപ്പം അവരുടെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും, അവരുടെ വർക്കുകളിൽ ജോയിൻ ചെയ്യും. അവരുടെ ഈ സമൂഹത്തിലുള്ള ക്ലീനിങ് വർക്ക് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ ഈ ദീപശ്രീയിലുണ്ട്, ഒരു ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ചെത്തലാത്ത് ദ്വീപിൽ. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പ് വഴി ILF വഴിയും അല്ലെങ്കിൽ ALF വഴിയോ ക്ലീനിങ് വർക്കൊക്കെ ചെയ്യും. പ്ലാസ്റ്റിക് അങ്ങനെയുള്ള വർക്കാണ് കൂടുതലും സോഷ്യൽ വർക്കായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ പലപ്പോഴായിട്ടും കണ്ടത്, എൻ്റെ ബാപ്പയ്ക്ക് ഒരു 5 വർഷമായി ഇപ്പം കണ്ണ് കാണാതായിട്ട്. അങ്ങനെയാണ് ഡിസേബിൾഡിലോട്ട് ബാപ്പയ്ക്ക് ഡിസേബിൾഡ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുന്നത്. അപ്പം അവരുടെ കുറേ പ്രശ്നങ്ങൾ ഞാൻ കാണാനിടായി. അതായത് നമ്മുടെ ദ്വീപിൽ മെയിൻലാൻഡിൽ കിട്ടുന്ന ഒരു സഹായം ഒന്നും പരിഗണനയോ ഇവിടെയുള്ള അംഗപരിമിതർക്ക് കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അപ്പോൾ പല ഇനിഷ്യേറ്റീവും ദ്വീപിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അവരുടെ കാര്യങ്ങൾ നോക്കാനും അവരെ സംരക്ഷിക്കാനും ആയിട്ട് അവരുടെ ഈ LDWA അല്ലാണ്ട് വേറെ പുറത്തു നിന്നുള്ള ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ മനസ്സിൽ ഒരു വർഷം മുന്നേ ഉദിച്ച ഒരു ആഗ്രഹമായിരുന്നു ഡിസേബിൾഡിന് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങണം എന്നത്. ഒരു വർഷം എടുത്തു അത് കറക്റ്റായിട്ടൊന്ന് തുടങ്ങാൻ. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് സാറും കൂടി, സാറോ മാബി എന്ന് പറയും, ഞങ്ങൾ രണ്ടും കൂടെ കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ഒരു സ്വപ്നം കണ്ടതാ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ ദീപശ്രീ അണ്ടറിൽ തന്നെ ഞങ്ങളൊരു പ്രോഗ്രാം അന്ന് കണ്ടക്ട് ചെയ്ത് 2025 സ്റ്റാർട്ടിങ്ങിൽ കണ്ടക്ട് ചെയ്തിരുന്നു. ഇടം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരിടം നൽകുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെത്തലാത്ത് ദ്വീപിലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി അവർക്കൊരു സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാം, ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷേ അതിന് പറ്റിയ ഒരു ടീം ഒത്തുവന്നില്ല. ഇനി ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ഡിസംബർ ലാസ്റ്റിൽ ആണ് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് തുടങ്ങാനായിട്ടുള്ള ഇത് കിട്ടുന്നത്. അങ്ങനെ ഇപ്പോൾ ചെത്തലാത്തിൽ പോയപ്പോൾ 15 അംഗങ്ങൾ വെച്ചുകൊണ്ട് വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു NGO ക്രിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ഞങ്ങൾ ഡിസേബിൾഡ് ഡേ നടത്തുമ്പോൾ ഞങ്ങളായിരുന്നു സഹായിച്ചത്. ഞങ്ങളുടെ നാട്ടിലെ വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളായിരുന്നു നടത്തിക്കൊടുത്ത വിങ്സ് ഓഫ് ഹോപ്പിലെ. ഇതിൽ 8 വളണ്ടിയേഴ്സ് ഉണ്ട്. ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അവരുടെ നിയമപരമായിട്ടും അങ്ങനെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ വളണ്ടിയേഴ്സിനെ വരെ വേറെ വേറെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വളണ്ടിയേഴ്സിൻ്റെ താഴെ തന്നെ ഒരു 3 സഹായികളെയും അങ്ങനെ ഇട്ട് ഒരു നല്ല ഇനിഷ്യേറ്റീവ്. ഇപ്പോൾ ഞങ്ങൾ ലക്ഷദ്വീപിൽ തന്നെ ആദ്യമായിട്ടാണെന്നാ എനിക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടി ഒരു കലാജാഥ സംഘടിപ്പിച്ച് ചെത്തലാത്ത ദ്വീപിൽ തന്നെ. വേറെ ദ്വീപിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇപ്പോൾ January 26 റിപ്പബ്ലിക് ഡേയുടെ പബ്ലിക് സ്റ്റേജിലൊക്കെ നടക്കുന്ന രാത്രി പരിപാടിയിൽ അവർക്ക് ഫാഷൻ ഷോ അതും സംഘടിപ്പിച്ചു. ഒരുപാട് മെസ്സേജുകളും റിവ്യൂസും അതിനെക്കുറിച്ച് ചോദിച്ച് വരുന്നുണ്ട്. ഇൻഷാല്ലാ ഇനിയും നല്ല പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം, ചെയ്തുകൊണ്ടേയിരിക്കും.
0: നല്ലൊരു കാര്യമാണ് സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ സ്ത്രീകൾക്ക്, താങ്കളിപ്പോൾ ദീപശ്രീയിലുള്ള ഒരു അംഗമാണല്ലോ, അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: ഇപ്പോ ചത്തലാത്ത ദ്വീപിൽ തന്നെ സ്ത്രീകളുടെ കൂട്ടായ്മയായിട്ട് മഹിളാ കർഷക സംഘം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. അതും 14-15 പേരെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആക്കി തെരഞ്ഞെടുത്ത ഒരു ഗ്രൂപ്പാണ്. ഇതുപോലെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് സ്ത്രീകൾക്ക് മാത്രം, അതായത് ജൈവകൃഷിയോട് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ അതിനുവേണ്ട സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യണം. അത് ജസ്റ്റ് തുടങ്ങി, വിത്തുകൾ കൊടുത്തിട്ട് പിന്നെ ഇവിടുത്തെ പ്രോഗ്രാമിനൊക്കെ, വൃത്തിയിലുള്ള ഈ ഒരു പ്രോഗ്രാമിന് വന്നതായിരുന്നു.
0: വിത്തുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് കൊടുക്കാൻ?
1: വിത്തുകൾ നമുക്കിപ്പോൾ തന്നത് നമ്മുടെ നാട്ടിലെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് വിത്തുകൾ തന്നു. അവർ വഴിയാണ് നമ്മൾ ഈ വിത്ത് സപ്ലൈ ചെയ്തത്.
0: ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലികളും കുടുംബജീവിതവും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു?
1: അത് ഞാൻ വർക്ക് ചെയ്യുന്നത് മിനിക്കോയ് ദ്വീപിലാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എൻ്റെ വാപ്പ ഈ കഴിഞ്ഞ 7 മാസക്കാലമായി എൻ്റെ അടുത്തായിരുന്നു. പിന്നീട് അനിയത്തിമാരുടെ അടുത്ത് വാപ്പയെ ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് ക്ലിനിക്കുള്ളത്. ബ്ലഡ് ടെസ്റ്റൊക്കെ വരുമ്പോൾ 6:30 പോവും. അത് കഴിഞ്ഞിട്ട് മറ്റ് സ്റ്റാഫ് വരുമ്പോൾ ഞാൻ വന്ന് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. ജോലിയും എൻ്റെ ജീവിതവും തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്കാണ് പോകുന്നത്. പിന്നെ ഈ ഫീൽഡ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ജോലിക്കാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് കളയുന്നു എന്നല്ല, ജോലിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. കിട്ടുന്ന ടൈം വീട്ടിലും സ്പെൻഡ് ചെയ്യും. വേറെ കിട്ടുന്ന ടൈമിൽ അല്ലറച്ചില്ലറ എഴുത്തെഴുതും, ചെറിയതായിട്ട് കവിതകളൊക്കെ എഴുതും.
0: താങ്കൾ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ മിനിക്കോയിലല്ലേ?
1: അതെ.
0: അപ്പൊ ചേത്തലാത്ത് തുടങ്ങി വെച്ച ഒരു സംരംഭം ഉണ്ടല്ലോ, അതെങ്ങനെ കൊണ്ടുപോകുന്നു?
1: ചേത്തലാത്തിലാണ് ഈ പറയപ്പെട്ട 2 സംരംഭം ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് താഴെ പ്രവർത്തിക്കാൻ എൻ്റെ കൂടെ ഒപ്പം നിന്നത് നല്ല ശക്തിയുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജോലിയും ഇതും തമ്മിൽ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന രീതിയിലുള്ളത്. അത്രയ്ക്ക് നല്ല സപ്പോർട്ടായിട്ടുള്ളവരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. വിങ്സ് ഓഫ് ഹോപ്പിലാണെങ്കിൽ യാസറും സാറും ഈ പറയപ്പെടുന്ന എൻ്റെ ഒരു അനിയത്തിക്കുട്ടി തന്നെയാണ് ഇതിൽ സെക്രട്ടറി ആയിട്ട് എടുത്തത്, തൻവീറ, അതേപോലെ ആമിന, എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആയതുകൊണ്ട് എനിക്കെൻ്റെ ജോലി സ്ഥലത്തേക്ക് ഇവരെ വിശ്വസിച്ചിട്ട് പോകാൻ പറ്റും. റഹ്മത്ത് ഷെയ്ഖിനെ നിങ്ങൾക്കറിയാമായിരിക്കും, റഹ്മത്ത് ഷെയ്ഖും ഇതിൽ ഒരു അംഗമാണ്.
0: ഒരു നേഴ്സും സാമൂഹിക പ്രവർത്തകയുമായ ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്?
1: പ്രത്യാശയുടെ കാവലാളാവുക, അതായത് മറ്റൊരാൾക്ക് പ്രതീക്ഷ നൽകാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. നിരാശയിലായ ഒരാൾക്ക് ഒരു തരി വെളിച്ചമാകാൻ നമുക്ക് സാധിക്കണം. അതേപോലെ പരസ്പരം താങ്ങാവുക.

0: ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ശത്രുവല്ല, മറിച്ച് ശക്തിയാകണം. തൊഴിലിടങ്ങളിലും കുടുംബങ്ങളിലും സഹോദരിമാരെയും സുഹൃത്തുക്കളെയും പിന്തുണയ്ക്കുന്ന ഒരു സാമൂഹിക ബോധം വളർത്തിയെടുക്കുക.
1: മാഡത്തിന്റെ അനുഭവങ്ങളും ചിന്തകളും ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സേവനപാത കൂടുതൽ പ്രകാശമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
0: താങ്ക് യു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഫ്രണ്ട് ഫോറിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി നഴ്സും സാമൂഹിക പ്രവർത്തകയുമായ ചിത്തലാത്ത് ദ്വീപ് സ്വദേശിനി ശ്രീമതി ഫാത്തിമത്ത് ഖുറൈഷ. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ബി ബി സമിയ, സലാഹി അമൻസൽ. നന്ദി. നമസ്കാരം.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ വാർത്തകൾക്ക് ശേഷം ഈ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വാരണമാറി ആയിരം എന്ന ചിത്രത്തിനു വേണ്ടി താമരയുടെ വരികൾക്ക് ഹരി ജയരാജൻ സംഗീതം നൽകി ഹരിഹരൻ, ദേവൻ, പ്രസന്ന എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

0: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പ്രേമം എന്ന ചിത്രത്തിന് വേണ്ടി രാജേഷ് മുരുകേജന്റെ സംഗീതത്തിന് സബലേഷ് വർമ്മ വരികൾ എഴുതി വിജയ് യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
1: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.
2: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഷേർഷാ എന്ന ചിത്രത്തിനു വേണ്ടി താനിഷ് ബക്ഷിയുടെ വരികൾക്ക് താനിഷ് ബക്ഷി വരി രചനയും സംഗീതവും നിർവഹിച്ച് ജുബിൻ നോട്ടിയലും അസീസ് കൗറും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നസീബുദ്ദീൻ ബണ്ടമ്പള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കളിയാട്ടം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, സംഗീതം കൈതപ്രം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റൊരു ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി നമുക്ക് മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ സംഗീതം രവി ബോംബെ.

ലണ്ടൻ ബ്രിഡ്ജ് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഈ ഗാനം പാടിയത് ഹരിചരൺ, രചന റഫീഖ് അഹമ്മദ്, സംഗീതം രാഹുൽ രാജ്. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ഉത്തമൻ, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഇനി നമുക്ക് സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ സജീവ് കെയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം കൂടെയുള്ളത് സജീവ് കെ ആണ്. ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ജോലിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. ലോട്ടറി വിൽപ്പന ആരംഭിക്കുന്നതിന് മുൻപ് എന്ത് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്?
2: പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുമായിരുന്നു. ഒരു 10 വർഷത്തോളം ഞാൻ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുമായിരുന്നു. അന്ന് ചെറിയ കാഴ്ച ഉണ്ടായിരുന്നു കണ്ണ്. അപ്പൊ പെയിന്റിങ്ങിന്റെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോയത്. കൊച്ചിലെ കാഴ്ചക്കുറവ് ഒരു കണ്ണിന് ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളു. അതിനിടയ്ക്ക് വെച്ച് കാഴ്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് എങ്കിലും 7ാം ക്ലാസ് പഠിത്തം നിർത്തിയിട്ട് പിന്നെ പെയിന്റിങ്ങിന്റെ പണിയായിട്ട് പോയി. പെയിന്റിങ്ങിന്റെ പണി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു കണ്ണിന് പൂർണ്ണമായിട്ടും കാഴ്ച അങ്ങ് പോയി. അങ്ങനെ കുറെ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടും കാഴ്ച കിട്ടിയിട്ടില്ലായിരുന്നു. കണ്ണ് പിന്നെ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ പ്ലാസ്റ്റിക് കണ്ണാണ് ഇരിക്കുന്നത്. അതും കഴിഞ്ഞിട്ടും 1 വർഷത്തോളം പിന്നെ പെയിന്റിങ്ങിന്റെ പണിക്ക് പോയി. പോയിക്കൊണ്ടിരുന്നപ്പോഴും വലത് കണ്ണിന്റെയും കാഴ്ച പൂർണ്ണമായിട്ടും പോയി. ഇപ്പോഴും തമിഴ്നാട്ടിലെ ചികിത്സയിലാണ്. ഒരു ചെറിയ ഒരു വെട്ടം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് കിട്ടുന്നില്ല. അവര് കണ്ണ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ലേസറൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. ഇപ്പോഴും ചികിത്സയിലാണ് നിലവില്.
1: ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നത്.
2: ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. രണ്ടു മാസം കൂടുമ്പോ പോകും തമിഴ്നാട്ടിൽ.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് വൈഫും 2 മക്കളുമാണ്.
1: കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു?
2: മൂത്തവൻ +1, ഇളയാള് 9ാം ക്ലാസ്സില്.
1: രണ്ട് ആൺകുട്ടികളാണ്.
2: മൂത്തവന് ക്ലാസ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു. ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോട്ടറി ബിസിനസ് ആണ് ഇപ്പോഴും നിലവിലുള്ളത്. അകന്നിപ്പോ ലോട്ടറി വിറ്റാൽ തുച്ഛമായ ഒരു വരുമാനം മാത്രമേ കിട്ടുന്നുള്ളൂ. ലോട്ടറി വിൽപ്പനയിൽ ഇപ്പോ ഞാൻ ഒരു 30 ടിക്കറ്റ് ആണ് ഡെയിലി വിൽക്കുന്നത്. അപ്പൊ അതിൽ എനിക്കൊരു 190 രൂപ ലാഭമായിട്ട് കിട്ടും. പ്രൈസ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് കിട്ടും, പക്ഷെ പ്രൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് കച്ചവടം നേരത്തെ ഉള്ള അത്ര ഒരു കച്ചവടം ഇല്ല. പണ്ട് 40 രൂപ സമയത്ത് കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവാണ്.
1: വൈഫിന് ജോലിയുണ്ടോ?
2: ഇല്ല, വൈഫിന് ജോലിയില്ല. തൊഴിലുറപ്പിന് പോകുമായിരുന്നു. വൈഫ് 2 വർഷമായിട്ട് ഒന്നിനും പോകാൻ പറ്റാതെ വീട്ടിലൊരു അവശ്യ നിലയിൽ കിടപ്പാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടും ശരിയല്ല, നട്ടലിന്റെ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ റെഡി ആയിട്ടില്ല. ഇതുവരേക്കും ഡോക്ടർ പറയുന്ന പല്ലേ ആവുള്ളെന്നാണ് പറയുന്നത്. ഇതുവരേക്കും നല്ല ഇതായിട്ടില്ല.
1: കുട്ടികൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമോ?
2: ഇപ്പോഴും കാര്യങ്ങൾ അവരും ഞാനും കൂടെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. മറ്റു വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പത്തിക നിലവാരം വളരെ ബുദ്ധിമുട്ടിലുള്ള ആളാണ് ഞാൻ.
1: വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു.
2: അതെ, അത്രമാത്രമേ ഉള്ളൂ.
1: ഫാമിലി ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ?
2: സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല. നേരത്തെയൊക്കെ വെളിയിലായിരുന്നപ്പോ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നാട്ടിലായോണ്ട്
1: അവർക്കും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്
2: പറ്റുന്നില്ല. പിന്നെ എന്റെ അപ്പച്ചിയാണ് എനിക്ക് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛന്റെ ഇളയ
1: സഹോദരി.
2: ഇളയ സഹോദരി. അപ്പച്ചി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് പുസ്തകമൊക്കെ അടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കുറെ കാര്യം അപ്പച്ചിയുടെ മക്കളുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കും. പിന്നെ രണ്ടാമത്തെ അപ്പച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് ആണ് കാര്യങ്ങൾ ഇതുവരെയ്ക്കും അങ്ങനെ പോവാണ്.
1: വൈഫിനെ ഇപ്പം സുഖമില്ല എന്ന് പറഞ്ഞല്ലോ, അത് കുറച്ചൊക്കെ ബെറ്റർ ആയി വരുന്നുണ്ടോ?
2: ഇനി ഒരു വലിയ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. നമ്മൾ ആദ്യം ചെറിയ ഹീ ഹോൾ സർജറിയാണ് ചെയ്തത്. അതില് റെഡി ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ സംഭവം എല്ലാം റെഡി ആയിട്ടില്ല. സർജറി വേണമെന്നാണ് പറയുന്നത്. അതിപ്പോ ഉടനെ എന്തായാലും പറ്റൂലെന്നുള്ള രീതിയിൽ പോവാണ്.
1: ഇനി മുന്നോട്ട് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആലോചിക്കുന്നുണ്ടോ?
2: വേറെ ഒന്നിനും പറ്റില്ല മേഡം. വേറെ ഞാൻ ഇളയ്ക്കുന്ന കസേര വരിയാനായിട്ട് ശ്രമിച്ചു നോക്കി ഇപ്പഴും ഈ അടുത്ത കാലമായിട്ട്. പക്ഷെ അതിന് 1 ആഴ്ച പോയപ്പോഴും നമ്മളെ വീട്ടിലെ താളമാകെ തെറ്റി.
1: വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ
2: പറ്റാതായി. അങ്ങനെ പിന്നെ അത് നിർത്തി. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല കസേര വരിച്ചില്. 6 മാസമെങ്കിലും അതിന്റെ കൂടെ നിന്ന്.

0: മാത്രമേ അത്
1: നമുക്ക്
0: പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ പോകുമ്പോ എനിക്ക് വീട്ടിലെ ഡെയിലിയുള്ള കാര്യങ്ങൾ കുഴയും, അതുകൊണ്ട് അത് നിർത്തിയിട്ട് പിന്നെ ഇപ്പൊ ലോട്ടറിയിലേക്ക് തന്നെ വീണ്ടും വന്നേക്കാണ്.
1: ലോട്ടറി വിൽപ്പനയ്ക്ക് വേണ്ടി പോണെങ്കിൽ രാവിലെ എത്ര മണിക്ക് പോകും?
0: ഞാൻ ഒരു 7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും.
1: രാവിലെ പോകണോ? അല്ലേ,
0: രാവിലെ പോകണം. നമ്മള് സമയം എന്ന് പറയാൻ 3 മണി വരെയാണ്. 3 മണിക്കാകുമ്പോൾ വെച്ച് അതിൽ നിന്ന് ടിക്കറ്റ് വിറ്റ് തീർക്കണം.
1: 30 എണ്ണമാണ് എടുക്കുന്നത്.
0: 30 ടിക്കറ്റാണ് എടുക്കുന്നത്. നേരത്തെ 50 ടിക്കറ്റ് എടുക്കുമായിരുന്നു, ഈ 40 വരെയായിരുന്ന സമയത്ത്. അപ്പൊ അന്ന് വിൽക്കുമായിരുന്നു, ഇപ്പൊ പാടാണ്, വിൽക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്നുള്ള ഒറ്റ വരുമാനത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങൾ? അങ്ങനെ
0: ഗവൺമെന്റിന്റെ ഭാഗത്ത് പെൻഷൻ ഉണ്ട്, ആ ഒരു സഹായം കൂടെ ഉള്ളതുകൊണ്ട് പെൻഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പെൻഷൻ സർക്കാർ കൂട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു.
1: ഇപ്പൊ നിലവിൽ എത്ര രൂപയാണ് പെൻഷൻ?
0: 2000.
1: പക്ഷേ എനിക്ക് തോന്നുന്നു സാധനങ്ങൾക്കും എല്ലാത്തിനും വില എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പെൻഷൻ എമൗണ്ട്
0: കൂട്ടിയാൽ നമ്മളെ പോലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഒരു ഉപകാരമായ പെൻഷൻ. നേരത്തെ നമുക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്, എല്ലാ പെൻഷനും കൂടെ ഏകീകരിച്ചുകൊണ്ട് അത് നമുക്ക് കുറഞ്ഞു.
1: അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ പരിപാടിയൊക്കെ കേട്ടിട്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് ലെവലിൽ നിന്നും വരുമെന്ന് കരുതാം. ദിവ്യാംഗ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുത്ത് പെൻഷൻ എമൗണ്ട് കൂട്ടിയാൽ അത്രയും സഹായം ആവും.
0: അതെ അതെ, ആ പെൻഷൻ എമൗണ്ട് കൂട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു സഹായം ആവും.
1: സ്വയം തൊഴിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും
0: ശ്രമിച്ചിട്ടുണ്ട്? മാഡം, ഇതുവരെയും നടന്നിട്ടില്ല.
1: എന്തായിരുന്നു ശ്രമിച്ചു നോക്കി?
0: വീട്ടിൽ വല്ല ഈ ചന്ദനത്തിരി ഉണ്ട്, അങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ലായിരുന്നു.
1: ചെയ്ത് നോക്കിയോ? അതോ പ്ലാൻ
0: നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഫലവത്തായില്ല. എല്ലാരും കമ്പനി തിരികളൊക്കെയാണ് എടുക്കാൻ നോക്കുന്നത്.
1: കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള കവറുകളും എല്ലാം
0: കടക്കാരൊക്കെ അങ്ങനെ എടുക്കുള്ളൂ. നമ്മൾ കൊണ്ട് ചെല്ലുമ്പോ അത് വലിയ പാടാണ്.
1: സംഘടനാപരമായിട്ട് ഇപ്പം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പോലുള്ള സംഘടനകളുണ്ടല്ലോ.
0: KFB തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു 30 പേർക്ക് പക്ഷ്യധാന കിറ്റ് കൊടുക്കുന്നുണ്ട്, അതിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: ഇപ്പൊ നമുക്കറിയാം എല്ലാ സാധനത്തിനും വില കൂടുന്ന ഒരു സമയത്ത് കുറച്ചും കൂടി ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കേണ്ട ഒരു ചുമതല എല്ലാ തലങ്ങളിൽ നിന്നും വേണം അല്ലേ?
0: എല്ലാ തലങ്ങളിൽ നിന്നും വേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോട്ടറി തൊഴിലാണ് ഇപ്പോഴത്തെ തൊഴിൽ. പക്ഷെ അതിൽ മുന്നോട്ട് പോയി ലോട്ടറിക്ക് എന്തെങ്കിലും ഒരു വില കുറയ്ക്കുക അല്ലെങ്കിൽ അതിന്റെ കമ്മീഷൻ കൂട്ടിത്തരുക ചെയ്താൽ ഇപ്പൊ 6 രൂപയാണ് നമുക്ക് ഒരു ടിക്കറ്റ് വിറ്റാ കിട്ടുന്നത്. നേരത്തെ അതല്ലായിരുന്നു, അതിൽ കൂടുതൽ 8 രൂപ കിട്ടുമായിരുന്നു. അതിന് 6 രൂപയാക്കി പിന്നെ കമ്മീഷൻ കുറച്ച്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് 10-300 രൂപയൊക്കെ കിട്ടുമായിരുന്നു ഡെയിലി. അങ്ങനെ അതും പെൻഷനും കൂടെ ഒക്കെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അതിൽ ലോട്ടറിയിൽ ഒരു ഘടന മാറ്റം വരുത്തിയാൽ കുറച്ചും കൂടി വിൽക്കുകയും ചെയ്യും, നമുക്ക് ഒരു നേട്ടമായന അതെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടിയാൽ മതി.
1: അതുപോലെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സപ്പോർട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ടോ?
0: പഠനവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അതായത് കണ്ണിന് കാഴ്ചയില്ലാത്തവിടെ മക്കൾക്ക് നേരത്തെ 5000 രൂപയായിരുന്നു, ഇനിയിപ്പോ +1 7500 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 5000 രൂപ വെച്ച് 2 പേർക്കും കിട്ടുമായിരുന്നു വർഷത്തില്. ഭിന്നശേഷി കോർപ്പറേഷൻ അവരെ ഇതിലാണ് തരുന്നത്, സാമൂഹിക നീതി വകുപ്പ്.
1: ഭിന്നശേഷി കോർപ്പറേഷനിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. പഠിച്ചതൊക്കെ എവിടെയാണ്?
0: പഠിച്ചത് നാലങ്കോട് വഞ്ചൂർ എന്ന് പറയും, വഞ്ചൂർ സ്കൂളിലാണ് പഠിച്ചത്. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു. പിന്നീട് എനിക്ക് പഠിക്കാനുള്ള സാഹചര്യത്തിൽ പറ്റാതായി. കാരണം അന്ന് ജോലിയൊന്നുമില്ലായിരുന്നു, അച്ഛന് അസുഖമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും പഠിക്കാൻ പറ്റാതായിപ്പോയി. പിന്നൊക്കെ ഈ കണ്ണിന് കാഴ്ച എങ്ങ് കുറഞ്ഞ് വന്നുകൊണ്ട് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ എഴുതാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതുകൊണ്ട് അന്നത് പറ്റാതെ വന്നു പോയി. പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല.
1: സാധാരണ സ്കൂളിൽ?
0: സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. എനിക്കറിയില്ല, ഞാൻ വിളയിന്റെ സ്കൂളുകളൊക്കെ ഉണ്ടെന്നും ഉള്ള കാര്യം അറിയില്ലായിരുന്നു. നമുക്കറിയില്ലായിരുന്നു വിളയിന്റെ സ്കൂളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അന്നറിയില്ലായിരുന്നു. എനിക്ക് ഇപ്പൊ 51 വയസ്സായി. ഒന്നിൽ ചേർക്കുന്നതിന് 51ലാണ്. അപ്പൊ അന്ന് ഞാൻ അവളെ
1: സ്കൂളുകൾ ഉണ്ടെന്ന് അറിയില്ല. 7ാം ക്ലാസ് വെച്ച് പഠനം നിർത്തി എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് പെയിന്റിംഗ് ജോലിക്കാണോ പോയിക്കൊണ്ടിരുന്നത്?
0: അല്ല, പെയിന്റിംഗ് ജോലിക്ക് മുമ്പായിട്ട് 7ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ബോംബെയിൽ തന്നെ ഒരു ബന്ധു കൊണ്ടുപോയി. ടയറിന്റെ പണിക്കാണ് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതോടുകൂടി തന്നെ കാഴ്ച ഫുള്ളായിട്ട് പോയത്, അങ്ങ് കുറഞ്ഞു പോയത് കണ്ണിന്റെ. അന്നും കുറവായിരുന്നു, പക്ഷെ അവിടെ വെച്ചെന്ന് കഠിനമായിട്ട് നമ്മൾ പണിയെടുക്കേണ്ടി വന്നു. രാത്രിയും പകലും ഒക്കെ പുള്ളി പറഞ്ഞ രീതിയിലൊന്നുമല്ല അവിടെ ചെന്നിട്ട് പണി ചെയ്യേണ്ടി വന്നു.
1: എന്ത് ജോലിയായിരുന്നു ചെയ്തത്?
0: ടയർ പഞ്ചർ ഫിറ്റിംഗ്. വലിയ ലോറികളിലെ ബസ്സുകളിലേക്ക് ടയർ പഞ്ചർ ഫിറ്റിംഗ് ആയിട്ട് ആണ് കൊണ്ടുപോകുന്നത്.
1: കൂടുതൽ സ്ട്രെയിൻ വേണ്ടി വന്നു,
0: ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വേണ്ടി വന്നു. രാത്രിയും പകലും ഒക്കെ ജോലി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു 3 വർഷം മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ. പക്ഷെ നിന്നതിൽ എന്റെ മൊത്തം ലൈഫ് സ്പോയിലായി പോയി.
1: തിരിച്ചെന്നിട്ട് വന്ന ശേഷമാണോ പെയിന്റിംഗ് ജോലി?
0: പിന്നെ തിരിച്ചു വന്നതിന് ശേഷമാണ് പെയിന്റിംഗ് ജോലിക്ക് പോയത്. പിന്നെ ഇവിടെ നാട്ടിൽ വന്ന് കണ്ണിന് ഓപ്പറേഷനൊക്കെ ചെയ്ത് ഇവിടെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ കാഴ്ച കിട്ടിയതിന് ശേഷമാണ് പിന്നെ പെയിന്റിംഗ് ജോലിക്ക് പോയത്. ഒരുപാട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് 2 കണ്ണിനുമായിട്ട്, കൊച്ചിലേ തൊട്ട് തുടങ്ങിയതാണ്.
1: പെയിന്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴേ ഇതുപോലെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ അത്തരത്തില് നിന്ന് ജോലി ചെയ്യുമ്പോൾ ആക്ച്വലി പൈസ കുറച്ചും കൂടി ലോട്ടറിയേക്കാൾ കിട്ടില്ല ജോലി?
0: പൈസ കുറച്ച് കിട്ടും. ഞാൻ പോകുന്ന സമയത്ത് അന്ന് 800 രൂപയൊക്കെ ഉള്ളായിരുന്നു. ആദ്യം പോകുമ്പോഴെനിക്ക്

0: 300 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കൂടി കൂടി 800 രൂപ വരെ ആയപ്പോൾ മതിയാക്കേണ്ടി വന്നു.
1: ഇപ്പൊ പിന്നെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ലോട്ടറിയുമായി ബന്ധപ്പെട്ട ജോലിയാണ് കുറച്ചുകൂടി പറ്റുന്ന അല്ലെ, എല്ലാ കാര്യം മാനേജ് ചെയ്യാൻ.
0: ലോട്ടറിയെ പറ്റും, വേറെ ഒന്നിനും ഇപ്പൊ ഒരു കടയിൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം അവിടുത്തെ സാധനം എടുത്തു കൊടുക്കാൻ പറ്റൂല. കടക്കാരൊക്കെ വിളിക്കുന്നുണ്ട്, അവിടെ ബേക്കറിയിലൊക്കെ നിൽക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട് പലരും. പക്ഷെ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, പറ്റൂല.
1: പിന്നെ അല്ലാത്ത സമയങ്ങളിൽ റേഡിയോ പരിപാടികളോ അങ്ങനെയൊക്കെ കേൾക്കാറുണ്ടോ?
0: റേഡിയോ പരിപാടി കേൾക്കാറുണ്ട്, മിക്കവാറും ഒക്കെ കേൾക്കാറുണ്ട്.
1: പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ?
0: പാട്ടൊക്കെ ഇഷ്ടമാണ് കേൾക്കാൻ.
1: പാടുവോ?
0: പാടാറില്ല, എന്നാലും കൂടെ പാടും എന്നുള്ളതല്ല, ഒറ്റയ്ക്ക് പറ്റൂല. പാട്ട് കേൾക്കുമ്പോ എന്റെ കൂടെ ആസ്വദിക്കും എന്നുള്ള മാത്രമേ ഉള്ളൂ.
1: അപ്പൊ എന്താണെങ്കിലും പല പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി, ഇന്നിപ്പോ കുട്ടികളെല്ലാം നല്ല നിലയിൽ പഠിച്ചു വരുന്നു. എന്തായാലും ഈ സാഹചര്യമൊക്കെ മാറുമെന്ന് തന്നെ കരുതാം.
0: മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് മാഡം.
1: തീർച്ചയായിട്ടും, കാരണം എപ്പോഴും നമ്മള് എല്ലാവരും മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണല്ലോ. നാളെ ഇതെല്ലാം മാറും, അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാവും എന്നുള്ള രീതിയിൽ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാം മാറട്ടെ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്.
0: സ്റ്റുഡിയോയിലെ ഒരു അവസരം തന്നതിന് ഞാനും നന്ദി പറയുന്നു.
1: താങ്ക് യു.
2: ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ സജീവ് കെയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: നേർവഴി.
1: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ
2: എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ 4,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം
4: വെറും ഒറ്റ ക്ലിക്കിലോ? കൊള്ളാലോ?
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321, 9496553321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 9496593321. മറക്കാതെ വിളിക്കുക. ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം: സൈബർ കുറ്റകൃത്യങ്ങൾ.

0: ചുഴിത്താൾ സ്വന്തം വീട്ടെ കണ്ട മഹിഴ്ചിയിൽ ദോ തുള്ളിക്കുതിത്താൻ. ഐ മിസ്ഡ് യു മൈ ഹോം, മൈ സ്വീറ്റ് ഹോം, ഐ വിൽ ഗോ ടു മൈ റൂം. മെർലിൻ ഓടിപ്പോയി അവളത് അരയ്ക്കുൾ നുഴയുന്നാൾ. അടയ്ത്തു പോട്ടിരുന്ന അരയ്ക്കുൾ പുഴുങ്ങിയ നെടി വീശിയത്. ഡാഡി ഊർ പോയി ചേർന്ന ഉടനെ കൂപ്പിണുമെന്ന് പാട്ടി ചൊല്ലിയിരുന്നാങ്കളെ മകൾ ഞാപകപ്പെടുത്തിനാൾ. അപ്പ മുതല്ല പോയി കുളിക്കട്ടും, നീയും കുളിച്ച് ഡ്രസ് ചേഞ്ച് പണിക്ക്. ജോ പോയി ചട്ടയെ മാത്തിയിട്ട് വന്നാത്താൻ സാപ്പാട്. മമ്മി വെയർ ഇസ് ദ റൂം ഫ്രഷ്നർ. മകൾ കിളമ്പിപ്പോനാൾ. ഷവറിൻ വെതുവെതുപ്പാന ഇളം ചൂട് ഉടലക്കുൾ ഉത്സാഹം പായ്ച്ചത്. ഡൈനിങ് ടേബിളിൽ റോസി അനുപ്പിയ മെല്ലിസാന എറുമൈ ഇറച്ചി തുണ്ടുകൾ ചപ്പാത്തിയോട് പോട്ടി പോട്ടുകൊണ്ട് ഉമിണ്ണീ സുറപ്പികളെ കിളർവടയെ ചെയ്തിരുന്നന. ഇരണ്ടു പെഗ് ഷാമ്പയിനുക്ക് മേൽ ഇറച്ചി തുണ്ടുകൾ ഉമിണ്ണീരിൽ കുഴൈന്ത് തൊണ്ടയ്ക്കുൾ ഇറങ്ങിക്കൊള്ള തൂക്കം കണുകളിൽ തൊട്ടിൽ കെട്ടിക്കൊണ്ടത്. രക്ഷകരാണ യേശുക്രിസ്തുവേ, ഇരവുനേരത്തിൽ എങ്ങളെ തുടരും ഭയത്തിലിരുന്നും പിശാസിൻ പിടിയിലിരുന്നും എതിർവാറാത സോധനകളിലിരുന്നും ഉമ്മുടെ പിള്ളേകളെ നീരേ കാത്തുകൊള്ളും പിതാവേ. പ്രാർത്ഥന ഇടവേളയിൻ്റെ തുടർന്നുകൊണ്ടേ ഇരുന്നത്. ഊരിൽ വൈത്തെ തയ്യാർ ചെയ്യപ്പെട്ട എക്സ്പീരിയൻസ് ഇൻ ആൻ ഏലിയൻ ലാൻഡ് എന്റെ തലയിപ്പിൽ ജോവും മൈ ഡിഫിക്കൽട്ട് ഡേയ്സ് ഇൻ ആൻ അൺനോൺ ഡെസ്റ്റിനേഷൻ എന്റെ മെർലിനും തങ്ങൾ ഹോം പ്രോജക്ടുകളുമായി സ്കൂളുക്ക് കിളമ്പിപ്പോനാർകൾ. സ്റ്റാർബക്സിൽ ഓർഡർ ചെയ്ത കാപ്പി കോപ്പയുടൻ മടിക്കണിനിയുമായി മല്ലാടിക്കൊണ്ടിരുന്ന കണവനുക്ക് ഹായ് ചൊല്ലിയവാറെ ഷേർലി പാൽക്കനി ചെടികളെ പാർവയിട്ടാൾ. എത്ര നാളാകരുത് ഒരു നല്ല സ്റ്റാർബക്സ് കാപ്പി കുടിത്തുവിട്ട് എന്റെ കാപ്പിയെ മൊത്തി കുടിത്തുകൊണ്ടിരുന്നാർ കണവർ. പെരിയമ്മ മടിയിൽ കിടന്ന ടവലെ എടുത്ത് കണുകളിൽ ഓരം കെട്ടിയ പഴുപ്പൈ തുടയ്ത്തുകൊണ്ടാൾ. ഇരവിൽ ശരിയാക തൂങ്ങവില്ലേ എന്നാൽ ഇപ്പടിത്താൻ അടുത്ത നാൾ കണുകളിൽ പഴുപ്പ് വന്ന് കണുകളെ മൂടിക്കൊള്ളുകിറത്. മുന്തിയ നാൾ സാപ്പിടാമൽ ഒതുക്കി വെച്ച റവക്കെഞ്ചിയെ വാഷ് ബേസിനിൽ കവിഴ്ത്തുവിട്ട് അസതിയിൽ കണുകളെ മൂടിക്കൊണ്ടാൾ പാട്ടി. കൊഞ്ചം ചുടുതണ്ണി കിടത്താൽ തേവലെ എന്നിരുന്നത്. നടക്കുമ്പോൾ കാലുകൾ തള്ളാടിന്. വേണ്ട, ജാൻസി പൊണ്ണു വരട്ടും, വിഴുന്ന് കിടന്ന് വയ്ത്താൽ കുഴന്തകൾക്ക് താൻ പ്രച്ചനെ. അന്ത ജാൻസി പൊണ്ണുക്ക് ഏൻ ഇത്ര താമതം? ജപമാലയിൻ ഒവ്വൊരു മണിയെയും ഒവ്വൊരു കുഴന്തകൾക്കാകവും തടവി തടവി തനിത്തനിയെ പ്രാർത്ഥിക്ക വേണ്ടിയിരിക്കുന്നത്. ഏനെന്നും അമേരിക്കാവിലിരുന്ന് ഫോൺ എതുവും വരവില്ലേ? ഒരുവേളെ വിമാനം ലേറ്റായിരിക്കുമോ? തനക്കുത്താൻ ഇപ്പോൾ മണിക്കണക്കുകൾ എതുവും ശരിയാക ജ്ഞാപകത്തിൽ നിൽപ്പതേ ഇല്ലേ? ഒരുവേളെ ഫോൺ കാൾ വന്നപ്പോൾ നാൻ താൻ അസതിയിൽ തൂങ്ങിപ്പോയി വിട്ടേനോ എന്നമോ? മനപ്പിഴർവ് അധികരിത്ത പോത് ഒരു കപ്പ് കാപ്പി കിടത്താൽ നന്നായിരിക്കുമെന്ന് തോന്നിയത്. ആനാൽ തട്ടു തടുമാറി സമയലറയ്ക്ക് സെൽകിറ വേളയിൽ ഫോൺ മണിയടിത്താൽ ചെന്ത് എടുക്ക മുടിയാത്. ഫോണെ എടുക്ക താമതിത്താൽ പാവം കുഴന്തകൾ അമ്മാവുക്ക് ഏതോ ആകിവിട്ടതോ എന്ന് ഭയന്ന് വിടലാം. എതർക്കും ജാൻസി പൊണ്ണു വരട്ടും. കരുണൈക്കടലാന കർത്തരെ, നീരെങ്ങളെ വഞ്ചകളുടെ ദൃഷ്ടിയിലിരുന്നും എങ്ങളെ തുടർന്നു വന്ന് ഉച്ചയിൽ ഊതുകിറ കാറ്റിലിരുന്നും പാതുകാത്തു കൊള്ളുവീരാക. ജപമാലയിൻ മണികൾ തിരുമ്പവും ഉരുളത്തുടങ്ങിയത്. മരുമകൾ കുളിത്ത് ഉടൈമാറ്റി ആഫീസുക്ക് കിളമ്പ തയ്യാറാനാൾ. ബേബി ബ്രേക്ക്ഫാസ്റ്റുക്ക് വെറും സ്മൂതി മട്ടുന്താൻ. അമ്മ കൊടുത്തനുപ്പിയ ആവക്ക ഉറുവായും അവലോസുണ്ടയും എല്ലാം ഇന്നയ്ക്ക് ഈവനിങ്ങെ ഫ്രണ്ട്സുകൾക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് പണിയിടുങ്ക. വാരത്തുക്ക് ഒരു മുറ മട്ടും സമയക്കിറ ഇന്ത വീട്ടിൽ യാർക്ക് വേണ്ടുമാം ഇന്ത അപ്പളവും ഊറുകായും എല്ലാം. വേണം, നെക്സ്റ്റ് സാറ്റർഡേ വരപ്പോകുന്ന ഇൻഡിജീനിയസ് ഫുഡ് ഫെസ്റ്റിവലിൽ ഇതെല്ലാം എക്സിറ്റ് പണലാമാ? നല്ല സ്കോർ കിടക്കും. ഹാ, വാട്ട് എ ബ്രില്യൻ്റ് ഐഡിയ. കണിനിയിൽ പങ്കുചന്ത നിലവരത്തെ ആരായ്ന്ന് കൊണ്ടിരുന്ന കണവർ മനവിയും ബുദ്ധിശാലിത്തനത്തെ മെച്ചിക്കൊണ്ടാർ. വീണ്ടും പങ്കുചന്തയ്ക്കുൾ നുഴൈന്ന് അലൈന്ന് തിരിഞ്ഞതിൽ നേരം പോനതേ തെരിയവില്ലേ. ഇടയിൽ എപ്പോഴോ അമ്മാവുക്ക് ഫോൺ പോടവില്ലയേ എന്നൊരു നെനപ്പെഴുന്നത്. ആനാൽ ഓട്ടോമൊബൈൽ ഉതിരിഭാഗങ്ങളിൽ വിലയി സരിന്ന് പോനതായി വാഷിംഗ്ടൺ പോസ്റ്റ് സത്യം പണ്ണ് അമ്മാവിൻ ഫോൺ കാൾ തലൈകുപ്പറ വിഴുന്ന് ഉതിരിഭാഗങ്ങൾക്കിടയിൽ എങ്കോ തൊലൈന്ന് പോയി. ശരി ശരി, നേരമായിടിച്ച് ഞാനും കിളമ്പറേ, നമുക്ക് ഒന്നാവേ പോകാം. യു നീ നോട്ട് ടേക്ക് കാർ, ഐ വിൽ ഡ്രോപ്പ് യു ഡൗൺ. ഓക്കെ, മത്യാനം എനക്കും ചേർത്ത് ഫുഡ് ഓർഡർ പണിയിട്. കാർ വെണ്ണയായി വഴുക്കിക്കൊണ്ട് താർശാലയെ വിഴുങ്ങിക്കൊണ്ടിരുന്നത്. കാതങ്ങൾക്ക് അപ്പാൽ എങ്കോ നെടുന്തൊലവിൽ ഏതോ ഉദട്ടസൈവിൽ ഇനം പുരിയാതൊരു നീൾമൂച്ചിൽ വാർത്തകൾ പ്രാർത്ഥനകളാകെ ഉതിർന്നുകൊണ്ടേയിരുന്നന. എങ്ങളുടെ രക്ഷകനെ, ആപത്തുകൾക്ക് മേലാക നൂൽപാലത്തിനൂടെ സഞ്ചരിക്കും ഉന്നത കുഴന്തകളെ ആപത്തിൽ വീഴ്ത്താമൽ ഉമ്മുടെ സുവിലുവിനാൽ കാത്തുകൊള്ളുവീരാക. ചിന്നഞ്ചിറു വിരളസൈവിൽ ജപമാലയും സിറുമണികൾ ഓയ്വില്ലാമൽ ഉരുണ്ടുകൊണ്ടേയിരുന്നന.
1: நிகழ்ச்சி இதுவரை நேயர்கள் கேட்டு ரசித்தது சுரேஷ் கிள்ளியூர் அவர்கள் எழுதி வழங்கிய சிறுகதை.

0: நிகழ்ச்சியில் இதுவரை நேயர்கள் கேட்டுக்கொண்டிருந்தது ஆகாஷவாணி திருவனந்தபுரம் நிலையத்திலிருந்து ஒலிபரப்பான தமிழ்ச்சொல் மாலை. இத்துடன் இந்திய நிகழ்ச்சிகள் நிறைவடைகின்றன. மீண்டும் சந்திக்கும் வரை உங்களிடமிருந்து விடைபெறுவது எம் சங்கீதா கிருஷ்ணகுமார். நன்றி, வணக்கம்.
1: தமிழ்ச்சொல் மாலை
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവായതുകൊണ്ട് മാത്രം ആരുടെയും ഉന്നത വിദ്യാഭ്യാസം മുടങ്ങരുത്. ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയിലൂടെ അറിവിന്റെ വാതിലുകൾ എല്ലാവർക്കുമായി തുറക്കുന്നു. ഡിഗ്രി ഡിപ്ലോമ പാഠപുസ്തകങ്ങൾ ഇനി മലയാളം ഉൾപ്പെടെയുള്ള 22 ഇന്ത്യൻ ഭാഷകളിൽ. അറിവ് നേടാൻ ഇനി ഭാഷ ഒരു തടസ്സമല്ല. മാറുന്ന ഇന്ത്യയ്ക്കൊപ്പം നമുക്കും മുന്നേറാം.
5: ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധതരം ക്യാൻസറുകളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.

0: ആകാശവാണി.
1: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: കർണാടക സംഗീത ലോകത്ത് MDR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രതിഭ മഞ്ഞപ്ര ദേവേശ ഭാഗവതർ എന്ന MD രാമനാഥൻ പാലക്കാട് ജില്ലയിലെ മഞ്ഞപ്ര എന്ന സ്ഥലത്ത് ജനനം. പിതാവ് ദേവേശ ഭാഗവതർ കർണാടക സംഗീതത്തിൽ അവഗാഹമുള്ള ഗായകനായിരുന്നു. ഭൗതികശാസ്ത്രത്തിൽ ബിരുദം നേടിയ MDR തന്റെ സംഗീത പഠനത്തിന്റെ സൗകര്യാർത്ഥം മദ്രാസിലേക്ക് താമസം മാറ്റി. രാമനാഥൻ ഏതാണ്ട് 300-ലധികം രചനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വർണ്ണം മുതൽ തില്ലാന വരെ ഉൾപ്പെടുന്നു. സംസ്കൃതം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായിരുന്നു അദ്ദേഹം തന്റെ രചനകൾ നടത്തിയത്. തന്റെ ഗുരുവായ ടൈഗർ വരദാചാര്യയോടുള്ള ബഹുമാനാർത്ഥം കൃതികളിൽ വരദദാസ എന്ന മുദ്ര അദ്ദേഹം ഉപയോഗിച്ചു. MD രാമനാഥന്റെ ശിഷ്യനും സംഗീതജ്ഞനുമായ അശ്വതി തിരുനാൾ രാമവർമ്മ തന്റെ ഗുരുവിനെ അനുസ്മരിക്കുന്നത് ഗാനകൈരളിയിലൂടെ നമുക്ക് കേൾക്കാം. തുടർന്ന് അശ്വതി തിരുനാൾ പാടിയ MD രാമനാഥൻ കൃതികളും.

0: നമ്മൾ സിനിമാ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൽ മ്യൂസിക് ഒരാൾ കൊടുക്കും, ലിറിക്സ് ഒരാൾ എഴുതും. അത് അതിൻ്റെതായ വിലയുണ്ടെങ്കിലും കർണാടക സംഗീതത്തിൽ അപൂർവം ചിലർക്ക് മാത്രം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യം, അവരുടെ സ്ഥാനം വാഗ്ഗേയകാരൻ എന്ന് പറയും. വാക്ക് എന്ന് പറഞ്ഞാൽ ലിറിക്സ്, ഗേയ എന്ന് പറഞ്ഞാൽ മ്യൂസിക്. ഒരു കമ്പോസർ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് സാഹിത്യവും അതിനോടൊപ്പം സംഗീതവും ചേർന്ന് ഒരു സിംഗിൾ ഔട്ട്പുട്ടായിട്ട് വരുന്ന കാര്യത്തിനാണ് വാഗ്ഗേയകാരൻ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും വിധിച്ചിട്ടുള്ളതല്ല. പണ്ട് പുരന്ദരദാസൻ, ഭദ്രാചല രാമദാസ്, അന്നമാചാര്യ മുതൽ ശ്രീ ത്യാഗരാജ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമാശാസ്ത്രി, മഹാരാജാ സ്വാതി തിരുനാൾ വഴി, പിന്നെ പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, മുത്തയ്യാ ഭാഗവതർ, അങ്ങനെ അങ്ങനെ ഇന്ത്യ, സൗത്ത് ഇന്ത്യ പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു നാടാണ് ഈ വാഗ്ഗേയകാരന്മാരെ നമുക്ക് തന്നിരിക്കുന്ന സംഭാവനകൾ കാരണം. അതിൽ കേരളത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ തിരുമനസുകൊണ്ടാണ് ഏറ്റവും അറിയപ്പെടുന്ന വാഗ്ഗേയകാരൻ. പക്ഷെ അതിനുശേഷവും പല പല മഹാന്മാരും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിലൊരു സംഗീതക്കാരൻ എന്ന നിലയിൽ അധികം പ്രസിദ്ധി നേടിയ ഒരാളാണ് ശ്രീ എം ഡി രാമനാഥൻ. അദ്ദേഹം പാലക്കാട് മഞ്ഞപ്പുറ എന്നൊരു സ്ഥലത്ത് ദേവേശ ഭാഗവതർ എന്ന് പറഞ്ഞ ഒരു ലോക്കൽ സംഗീതക്കാരന്റെ മകനായിരുന്നു. മഞ്ഞപ്പുറ ദേവേശ രാമനാഥൻ, അങ്ങനെയാണ് എം ഡി രാമനാഥൻ എന്ന് പേര് വന്നത്. അദ്ദേഹം ബാലപാഠങ്ങൾ അച്ഛന്റെ അടുത്ത് തന്നെ പഠിച്ചതിനു ശേഷം 18-19 വയസ്സിൽ അദ്ദേഹം മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡോക്ടർ രുക്മിണി ദേവി അരുൺഡേൽ കലാക്ഷേത്രം എന്ന് പറഞ്ഞ മഹത്തായ ഒരു സ്ഥാപനം സൃഷ്ടിക്കുന്ന സമയത്തായിരുന്നു. ഒരേ കൂരയുടെ അടിയിൽ സംഗീതം, നൃത്യം, മറ്റ് കലകൾ, വീണ, വയലിൻ, മൃദംഗം എല്ലാം ഒരേ സ്ഥാപനത്ത് അഭ്യസിക്കാൻ ചാൻസ് കൊടുത്ത ഒരു സ്ഥാപനമാണ് കലാക്ഷേത്രം. അപ്പോൾ അവിടെ സംഗീത ശിരോമണി എന്ന ഒരു മ്യൂസിക് കോഴ്സ് തുടങ്ങിയതിൽ ടൈഗർ വരദാചാര്യർ എന്ന് പറയപ്പെടുന്ന മഹാനായ വിദ്വാൻ അവിടെ നിയമിക്കപ്പെട്ടിരുന്നു. ടൈഗർ വരദാചാര്യരടുത്താണ് എം ഡി രാമനാഥൻ ചെന്ന് ജോയിൻ ചെയ്തത്. അത് കാരണം അദ്ദേഹം പിൽക്കാലത്ത് ഒരു കമ്പോസറായി മാറിയപ്പോൾ വരദദാസ എന്നാണ് അദ്ദേഹത്തിന്റെ മുദ്ര വെച്ചിരുന്നത്.
1: അശ്വതി തിരുനാൾ രാമവർമ്മ പാടിയ എം ഡി രാമനാഥൻ കൃതികളിൽ ആദ്യം പരാകേല നയ്യ എന്ന് തുടങ്ങുന്നു. രാഗം മോഹനം, രൂപകതാളം.

0: എം ഡി രാമനാഥൻ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.

ആകാശവാണി. ഇനിയൊരു ഗാനം കേൾക്കാം. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയും ജോൺസന്റെ സംഗീതവും.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553219, 9496595.

കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിനു വേണ്ടി സംഗീത പ്രഭു, യാസ് നിസാർ, രാഹുൽ രാജ് എന്നിവർ പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന വിനായ ശശികുമാർ, സംഗീതം രാഹുൽ രാജ്.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം കാണാമറയത്ത്.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ഗായത്രി ആർ നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. നട്ടുച്ച നേരത്ത് പാതിമയക്കത്തിൽ പൊട്ടിവിടർന്ന പകൽക്കിനാവിൽ. ഗാനമെഴുതിയത് പകൽക്കുറി വിശ്വൻ, സംഗീതം നൽകിയത് വെൺമണി സി കെ പ്രകാശ്കുമാർ.

അടുത്തതായി ശ്രീകോട്ടൂർ ബീരു എഴുതിയ ഒരു ഗാനം കേൾക്കാം. ആകാശ പൂമര കൊമ്പിന്മേൽ ഒരമ്പിളിപ്പൂ വിരിഞ്ഞു. സംഗീതം നൽകിയത് വെൺമണി സി കെ പ്രകാശ്കുമാർ.

അവസാനമായി വൃശ്ചിക മാസ നിലാവേ വരൂ നിശ്ചയ താമ്പൂലത്താലവുമായി ഡോക്ടർ ചേരാവള്ളി ശശിയുടെ വരികൾ. സംഗീതം നൽകിയത് ജി കുമാർ.

0: പകൽക്കുറി വിശ്വൻ, ശ്രീകോട്ടൂർ ബിനു, ഡോക്ടർ ചേരാവള്ളി ശശി എന്നിവരുടെ വരികൾക്ക് വെൺമണി സി കെ പ്രകാശ് കുമാർ, ജി കുമാരി ലത എന്നിവർ സംഗീതം നൽകി. ഗായത്രി ആർ നായർ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ

0: ങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ടു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി. ഏത് സാഹചര്യവും നേരിടാൻ NDRFും പോലീസും സജ്ജമാണ്. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പല താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്ര ഈ മാസം 8 വരെ നിരോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണെടുപ്പും ഈ മാസം 6 വരെ നിരോധിച്ചിട്ടുണ്ട്. ബോട്ടുകൾ, പള്ളിയോടങ്ങൾ, വള്ളങ്ങൾ, കടത്ത് എന്നിവ രക്ഷാപ്രവർത്തനത്തിനൊഴികെ ഇറങ്ങുന്നതും ഉപയോഗിക്കുന്നതും ജില്ലയിൽ നിരോധിച്ചിരിക്കുകയാണ്. ജില്ലയിലെ പല സ്ഥലങ്ങളിലും റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ലാഹ, വടശ്ശേരിക്കര പ്രദേശങ്ങളിൽ ഇന്ന് പുലർച്ചെയോടെ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. റാന്നിപാലത്തിന് സമീപം കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനാൽ 100-ലേറെ പേർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കുട്ടവഞ്ചി എത്തിച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്.
0: നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഉച്ചയോടെ തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ ജനജീവിതത്തെ ബാധിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറി. കിഴക്കൻ മേഖലയിൽ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വീട് ഒലിച്ചുപോയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കനത്ത മഴയിൽ മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞു. മുണ്ടക്കയം കോസ്വേയിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട ടൌൺ, കൂട്ടിക്കൽ, കാഞ്ഞിരപ്പള്ളി, പാറത്തോട്, നടക്കൽ, മൂരിക്കോരി എന്നിവിടങ്ങൾ വെള്ളത്തിലായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണിമലയാറിന്റെയും മീനച്ചിലാറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ.
0: കനത്ത മഴയിൽ സംസ്ഥാനത്ത് 3 മരണം. കോട്ടയം ജില്ലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് റെജീന, മകൻ ജോസഫിൻ ജോണി എന്നിവർ മരിച്ചു. ഇടുക്കി അടൂർമലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ സുമതി എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അടിമാലി, കുമളി അടക്കമുള്ള ദേശീയപാതയിലും ഉൾനാടൻ റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ തുടരുന്നു. ചാലിയം, കപ്പലങ്ങാടിയിലും കടലുണ്ടിക്കടുത്തും കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റൽ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വയനാട്ടിലെ വൈത്തിരി, ലക്കിടി മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്.

0: തിരുവനന്തപുരം മുതലപ്പുഴയിൽ തിരയിൽപ്പെട്ട് കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴ തൊട്ടിപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കൊട്ടിയൂർ മാനന്തവാടി പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കടവ് ചപ്പാത്ത് പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. അതിശക്തമായ മഴ ലഭിക്കാനിടയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുമുള്ളവർ സാഹചര്യം വിലയിരുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ തുടർ മുന്നറിയിപ്പുകൾ അനുസരിച്ച് അലർട്ടുകളിൽ മാറ്റം വരാനിടയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ തുടർച്ചയായി ശ്രദ്ധിക്കണമെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമാണെന്ന് പറയാം. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിനത്തിൽ ധാരാളം ചരക്കെത്തി അതിന്റെ അപാരമായ തിരക്കും ആവേശവും ലേലവിളിയും ഉയരേണ്ട ഹാർബർ പരിസരവും ലേലഹാളും ഇന്ന് ശൂന്യമാണ്. ശക്തികുളങ്ങര ഹാർബറിൽ 40 ബോട്ടുകൾ മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പണിക്ക് പോയത്. എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഇവയ്ക്കും ഉൾക്കടലിലേക്ക് പോകാൻ സാധിച്ചില്ല. ആകെ ഒരു ബോട്ട് മാത്രമാണ് ഇന്ന് 11 മണിവരെ ശക്തികുളങ്ങര ഹാർബറിൽ ചരക്കുമായി എത്തിയത്. 2 കുട്ട കരിക്കാടിയും വളരെ ചെറിയ അളവിൽ ഏതാനും ഇനം മത്സ്യങ്ങളും മാത്രമാണ് ഈ ബോട്ടിന് ലഭിച്ചത്.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. വ്യാഴാഴ്ചയാണ് പാർലമെന്റ് ഈ ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 9 ദിനത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശ്വീർ സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 10 സ്ഥാനത്താണ്. ഓസ്ട്രേലിയയാണ് 1 സ്ഥാനത്ത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകദിന ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം ക്യാൻസറുകളെക്കുറിച്ച് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
3: എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1 ലോക ശ്വാസകോശ അർബുദ ദിനമായി ആചരിക്കുകയാണ്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളിലൂടെ ശ്വാസകോശ അർബുദത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുവാനും ഈ അസുഖം വന്ന വ്യക്തികളെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുവാനും ഈ രോഗത്തിന്റെ പ്രതിരോധ മാർഗങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാനും കൂടിയാണ് ഈ ദിവസം നാം ആചരിക്കുന്നത്. ഇന്ന് ആഗോളതലത്തിൽ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന

അർബുദമായി ശ്വാസകോശ അർബുദം മാറിക്കഴിഞ്ഞു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പുകവലിയാണ് പ്രധാന കാരണം. എങ്കിലും നേരിട്ടല്ലാതെയുള്ള നിഷ്ക്രിയ പുകവലിയും അഥവാ പാസീവ് സ്മോക്കിംഗ്, അതുപോലെ തന്നെ അന്തരീക്ഷ വായു മലിനീകരണവും ഇവയ്ക്ക് കാരണമായേക്കാം. ക്യാൻസറിനെ സംബന്ധിച്ച് പൊതുവായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പ്രത്യേകിച്ചും സമൂഹത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എന്തെല്ലാമാണെന്നും അവയുടെ പ്രതിരോധ മാർഗങ്ങൾ, പൊതുവെയുള്ള അപകട സൂചനകൾ എന്നതിനെക്കുറിച്ചും ഇനി നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഒരു കാര്യം വ്യക്തമായിക്കൊള്ളട്ടെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല പ്രധാനപ്പെട്ട ക്യാൻസറുകളും തടയാവുന്നവയോ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ സുഖമാക്കാവുന്നവയോ ആണ്. അതിനാൽ ക്യാൻസറിനെ സംബന്ധിച്ചും അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചും അറിവ് നേടുവാനാണ് നാം മുൻതൂക്കം നൽകേണ്ടത്. ഇന്ന് ക്യാൻസർ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 15 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഓരോ വർഷവും പുതിയതായി ക്യാൻസർ ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 5 വർഷത്തെ കണക്കെടുത്താൽ ഇന്ത്യയിൽ ശരാശരി 33 ലക്ഷം ജനങ്ങളെങ്കിലും ക്യാൻസർ പുതുതായി ബാധിച്ചവരോ അല്ലെങ്കിൽ ചികിത്സ തേടുന്നവരോ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ ഉള്ളവരോ ആയിരിക്കാം. കേരളത്തിൽ ഒരു വർഷം ശരാശരി 88,000 പുതിയ ക്യാൻസറുകൾ ഉണ്ടാകും എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരം RCCയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹായത്തോടെ 5 ജില്ലകളിൽ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ക്യാൻസർ രജിസ്ട്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പുരുഷന്മാരിലും സ്ത്രീകളിലും കണ്ടുവരുന്ന ക്യാൻസറുകൾ പരിശോധിച്ചാൽ പുരുഷന്മാരിൽ ശ്വാസകോശ ക്യാൻസർ, വായിലെ ക്യാൻസർ, വൻകുടൽ മലാശയ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ എന്നിവയെല്ലാമാണ് പ്രധാനമായും കണ്ടുവരുന്നത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് സ്തനാർബുദവും തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ, അതേപോലെ ഗർഭാശയ ക്യാൻസറുമാണ്. എന്താണ് ക്യാൻസർ? ഒരു പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ലക്ഷം കോടി കോശങ്ങളുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ഓരോ കോശത്തിനും പ്രത്യേക ഘടനയും പ്രവർത്തനങ്ങളുമുണ്ട്. ഈ കോശങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. ഈ കോശങ്ങൾ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വളരുകയും വിഭജിക്കുകയും പഴകുമ്പോൾ നശിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം നാം പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ, നിയന്ത്രണ വിധേയമായ രീതിയിൽ ഈ പ്രക്രിയ തുടരുന്നതുകൊണ്ടാണ് നാം ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും വിഭജിക്കുകയും ചെയ്യുമ്പോഴാണ് പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങൾ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായാണ് വളരുന്നതും നശിക്കുന്നതും. എന്നാൽ ക്യാൻസർ കോശങ്ങൾ ഈ സിഗ്നലുകളെ അവഗണിക്കുകയും നിരന്തരമായി പെരുകി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ക്യാൻസർ കോശങ്ങൾ അവ ഉത്ഭവിച്ച സ്ഥലത്തു നിന്നും രക്തത്തിലൂടെയോ ലിംഫ് വ്യവസ്ഥയിലൂടെയോ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയെ ക്യാൻസർ വ്യാപനം അഥവാ ക്യാൻസർ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നു. ക്യാൻസർ ഉണ്ടാകുവാനുള്ള കാരണം കോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ ചില പ്രത്യേക കാരണങ്ങളാൽ കണ്ടുവരുന്ന വ്യതിയാനങ്ങളാണ്. രോഗപ്രതിരോധ സംവിധാനത്തെ വെട്ടിച്ച് രക്ഷപ്പെടുന്നതിനാൽ ഇവയ്ക്ക് കൂടുതൽ വളരാനും പടരാനും കഴിയും. ഇതിനു പുറമെ പുതിയ രക്തക്കുഴലുകൾ വളർത്തി ക്യാൻസർ ഭക്ഷണവും ഓക്സിജനും നേടുന്നു. ഇവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം. ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന 30 മുതൽ 50% ക്യാൻസറുകളും തടയാവുന്ന ഗണത്തിൽപ്പെട്ടവയാണ്. ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് സ്റ്റഡി അഥവാ ആഗോള രോഗാവസ്ഥയെ സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളുടെ വിശദാംശങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള ഘടകങ്ങളാണ് ക്യാൻസറിന് കാരണമാകാൻ സാധ്യതയുള്ളത്. 1, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ അഥവാ ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ്. ഉദാഹരണങ്ങൾ പുകയില ഉപയോഗം, മദ്യപാനം, അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമക്കുറവ്, ഇവയെ ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. 2, പാരിസ്ഥിതിക ഘടകങ്ങൾ, പ്രത്യേകിച്ചും അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം, അൾട്രാവയലറ്റ് വികരണം, ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ആസ്ബസ്റ്റോസുമായുള്ള സമ്പർക്കം. ഇതിനു പുറമെ ജീവിത സാഹചര്യത്തിൽ തൊഴിൽപരമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ. ഇവയെല്ലാം ചുരുക്കത്തിൽ നമ്മൾ എൻവയോൺമെന്റൽ ആൻഡ് ഒക്യുപ്പേഷൻ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. 3, ശരീരപ്രക്രിയകളിൽ ഉണ്ടാകുന്ന തകരാറുകൾ അഥവാ ശരീരത്തിലെ ആന്തരിക പ്രവർത്തനങ്ങളുടെ താളം തെറ്റൽ, ഇവയെ മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ് എന്നും പറയും. എന്നാൽ ഇവയ്ക്ക് പുറമെ ചിലതരം അണുബാധകൾ, പ്രത്യേകിച്ചും ഗർഭാശയകള ക്യാൻസറിന് കാരണമായ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, കരളിലെ ക്യാൻസറിന് ഒരു പ്രധാന കാരണമായ ഹെപ്പറ്റൈറ്റിസ് ബി, ആമാശയ ക്യാൻസറിന് കാരണമായ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ, ഇവയും ക്യാൻസറിന് കാരണമായേക്കാം. ഇവയെല്ലാമാണ് പ്രധാന കാരണമെങ്കിലും മറ്റു ചില ഘടകങ്ങൾ കൂടി നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ചും മനുഷ്യൻ പ്രായമാകുന്ന അവസ്ഥ. പ്രായം കൂടുന്നതോടെ ശരീരകോശങ്ങളിൽ DNAയിലെ മാറ്റങ്ങളും അഥവാ മ്യൂട്ടേഷൻസിലൂടെ കേടുപാടുകളും വർദ്ധിക്കുന്നു. ഇതിനു പുറമെ DNA നന്നാക്കാനുള്ള കഴിവ് കുറയുന്നു. ചുരുക്കം ചില ക്യാൻസറുകൾ കുടുംബ പാരമ്പര്യത്തിൽ കണ്ടുവരുന്ന അവസ്ഥയും നേരിയ അപകട സാധ്യത കൂട്ടുന്നു. ആഗോള രോഗാവസ്ഥയെക്കുറിച്ചുള്ള ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് പഠന റിപ്പോർട്ടിൽ ശരീരപ്രക്രിയകളിൽ ഉണ്ടാക്കുന്ന തകരാറുകളാണ് അഥവാ മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ് ഇന്ന് ക്യാൻസറിലേക്ക് നയിക്കുന്ന ഏറ്റവും പുതിയ വില്ലന്മാർ. ശരീരഭാരം കൂടുന്നതും ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ, പ്രത്യേകിച്ചും അടിവയറ് വണ്ണം വയ്ക്കുമ്പോൾ ശരീരത്തിൽ വിട്ടുമാറാത്ത ചില നീർക്കെട്ടുകളും അഥവാ

0: ഇൻഫ്ലമേഷൻ, അതേപോലെ ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാകുന്നു. ഇതാണ് പിന്നീട് ശരീരത്തിലെ കോശങ്ങളെ ക്യാൻസർ കോശങ്ങളാകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. ഒരു പരിധിവരെ സ്തനാർബുദത്തിനും വൻകുടൽ ക്യാൻസറിനും കാരണം ഈ ഉപാപചയ തകരാറുകളാണ് എന്ന് അനുമാനിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരഭാരം കൂടുന്നുണ്ടോ, വ്യായാമമില്ലാതെ അടിവയറ് വണ്ണം കൂടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും പ്രത്യേകിച്ചും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അടങ്ങുന്ന നാരുകലർന്ന ഭക്ഷണ രീതികളിലൂടെയും ദിവസവുമുള്ള ശാരീരിക അധ്വാനത്തിലൂടെയും നമ്മുടെ ശരീരത്തിന്റെ ഈ ആന്തരിക താളം തിരിച്ചുപിടിക്കുവാൻ ശ്രമിക്കണം. ക്യാൻസറിന്റെ പൊതുവായ അപകടങ്ങൾ എന്തെല്ലാമാണെന്ന് നാം മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകളെ കുറിച്ചുള്ള ചില വസ്തുതകൾ ഇനി പരിചയപ്പെടാം. ആദ്യമായി ശ്വാസകോശ അർബുദത്തിന്റെ പ്രധാന കാരണങ്ങളും ലക്ഷണങ്ങളും എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. പുകവലിയാണ് പ്രധാന കാരണം. നേരിട്ടുള്ള പുകവലിയും പരോക്ഷ പുകവലിയും, അതായത് മറ്റുള്ളവർ പുകവലിച്ച് പുറത്തു കളയുമ്പോൾ അത് ശ്വസിക്കേണ്ടി വരുന്ന അവസ്ഥ. രണ്ട്, ആസ്ബസ്റ്റോസ് പോലെയുള്ള ഹാനികരമായ വസ്തുക്കളുമായുള്ള സമ്പർക്കം. മൂന്ന്, റേഡോൺ വാതകത്തിന്റെ സമ്പർക്കം, വായു മലിനീകരണം, ഇവയെല്ലാം അപകട ഘടകങ്ങളാണ്. എന്തെല്ലാമാണ് ശ്വാസകോശ അർബുദത്തിന്റെ ലക്ഷണങ്ങൾ? ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമ, ചുമയ്ക്കുമ്പോൾ രക്തം കലർന്ന കഫം, നെഞ്ചുവേദന, ശ്വാസതടസ്സം, ശബ്ദം മാറുക, കാരണമില്ലാതെ ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ, ക്ഷീണം. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തേണ്ടതാണ്. പുകവലി ശീലം ആരംഭിക്കാതിരിക്കുക എന്നതാണ് ഈ രോഗം വരാതിരിക്കാൻ പ്രധാനമായും ചെയ്യേണ്ടത്. പുകവലി ശീലമുള്ളവർ എത്രയും പെട്ടെന്ന് ആ ശീലം ഉപേക്ഷിക്കുക. മാത്രവുമല്ല, ചെറുപ്പക്കാർ ഈ ദുശീലത്തിന് കീഴ്പ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് വായിലെ ക്യാൻസർ. പുകയില കൂട്ടിയുള്ള മുറുക്ക്, പുകവലി, പാൻ മസാല, മദ്യപാനം എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. ഏതാണ്ട് 85% വായിലെ ക്യാൻസറും പുകയില ശീലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ മറ്റു ചില കാരണങ്ങളും വായിലെ ക്യാൻസറിന് സാധ്യത കൂട്ടുന്നു. ഇനി നമുക്ക് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. സ്തനാർബുദമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. എന്നാൽ പ്രാരംഭ ലക്ഷണങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല. പലപ്പോഴും സ്ത്രീകളുടെ ഹോർമോണായ ഈസ്ട്രജന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിൽ രോഗമുള്ളവർ, ജനിതക ഘടനയിലുള്ള വ്യത്യാസം എന്നീ ഘടകങ്ങളും അസുഖം വരാൻ ഒരു പരിധിവരെ കാരണമായേക്കാം. സ്ത്രീകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് ഗർഭാശയ വിള ക്യാൻസർ. ഗർഭാശയത്തിന്റെ താഴ്ഭാഗത്ത് വൃത്താകൃതിയിൽ 2 മുതൽ 3 സെന്റിമീറ്റർ വരെ നീളമുള്ള ഭാഗമാണ് ഗർഭാശയ ഗിളം. ഇവയിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെയാണ് ഗർഭാശയ ഗിള ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. പ്രാരംഭദശയിൽ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ എളുപ്പമാണ്. ഗർഭാശയകള ക്യാൻസർ തുടങ്ങുന്നതിന് 5 ഓ 10 ഓ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ക്യാൻസറിന്റെ മുന്നോടിയായി കോശമാറ്റങ്ങൾ ഗർഭാശയമുഖത്ത് കാണപ്പെടുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇത്തരം കോശങ്ങളെ കണ്ടുപിടിക്കാൻ സാധ്യമല്ലെങ്കിലും പാപ്സ്മിയർ, കോൾപോസ്കോപ്പി തുടങ്ങിയ പരിശോധനയിലൂടെ ഇത്തരം കോശവ്യതിയാനങ്ങൾ കണ്ടുപിടിക്കുവാൻ കഴിയും. പ്രാരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാത്തതുകൊണ്ട് പലപ്പോഴും രോഗികൾ ചികിത്സ തേടുകയില്ല. രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ചികിത്സ വിഷമമേറിയതും ചിലവേറിയതും പാർശ്വഫലങ്ങൾ ഉള്ളതുമായിരിക്കും. നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് കുടൽ മലാശയ അർബുദം അഥവാ കോളറക്ടൽ ക്യാൻസർ. കേരളത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ബാധിക്കുന്ന ഉദരസംബന്ധമായ ക്യാൻസറിൽ ഏറ്റവും പ്രധാനിയാണ് കോളറക്ടൽ ക്യാൻസർ. നേരത്തെയുള്ള രോഗനിർണയവും വിദഗ്ധമായ ചികിത്സയും ചെയ്താൽ രോഗം ഭേദമാക്കാവുന്നതാണ് എന്നതാണ് ഇതിന്റെ സവിശേഷത. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനായി ചിട്ടയായ ജീവിതശൈലി അനുവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു നല്ല നാളേക്കായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം.
1: ലോക ശ്വാസകോശാർബുദ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായ

0: ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. പാർലമെന്റ് വ്യാഴാഴ്ചയാണ് ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതിലൂടെയും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിലൂടെയും പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, ശിക്ഷിക്കപ്പെട്ടവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ തുടങ്ങിയ നിരവധി പ്രധാന വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 18,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിൽ 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ജില്ലയിൽ വ്യാപകമായ മഴ ലഭിച്ചു തുടങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആറളം കക്കുവാപ്പുഴ നിറഞ്ഞൊഴുകുകയാണ്. ഇതേ തുടർന്ന് ആറളം ഫാമിലെ 11-13 ബ്ലോക്കുകളിൽ വെള്ളം കയറി ഈ പ്രദേശത്തെ ചില കുടുംബങ്ങളെ സമീപത്തെ അങ്കണവാടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ മണിക്കടവ് പാലം മുങ്ങി. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടുന്നതിന് സജ്ജമാവാൻ മുഴുവൻ വകുപ്പുകൾക്കും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി.
0: പാലക്കാട് ജില്ലയിലും മഴ ശക്തമായതിനെ തുടർന്ന് മലയോര മേഖലയിൽ സഞ്ചാരികൾക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് മംഗലം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ലിയമ്പതി ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. മലമ്പുഴയിലെ കവയിലും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് 6 സ്പിൽവേ ഷട്ടറുകളാണ് 5 സെന്റിമീറ്റർ വീതം തുറന്നത്. മഴയുടെ തോതനുസരിച്ച് സ്പിൽവേ ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വരെ ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ അണക്കെട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർമാർ എന്നിവരുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല റവന്യൂ മന്ത്രിക്കാണ്. ഏത് സാഹചര്യവും നേരിടാൻ NDRF, പോലീസ് ഉൾപ്പെടെയുള്ളവർ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിവസത്തിൽ ലേലവിളി ഉയരേണ്ട ഹാർബർ പരിസരം ശൂന്യമാണ്. ഒഡീഷയിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. 100 കണക്കിന് ഗ്രാമങ്ങളിൽ ശക്തമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി വ്യോമ നിരീക്ഷണം നടത്തി ഇന്ന് വിലയിരുത്തും. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അദ്ദേഹം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും. ഹിരാക്കുഡ് അണക്കെട്ടിലെയും മിക്ക നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിന് പകരം രാഷ്ട്രനിർമ്മാണത്തിന്റെയും ദേശീയ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ജന്തർമന്ദറിൽ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടികളോട് താൻ ക്ഷമിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച വിഷയത്തിൽ

0: സമൂഹ മാധ്യമ കമ്പനിയായ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അൽഗുരുതത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ക്രമസമാധാന പാലനത്തിൽ കമ്പനിയുടെ പങ്കിനെപ്പറ്റിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് കാരണമെന്ന് മെറ്റ അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആ വിശദീകരണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. പരിപാടിയെക്കുറിച്ച് മൈ ഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അഭയ് ശങ്കർ എസ് ആർ ആകാശവാണി വാർത്തകളോട്.
1: രാജ്യത്തുടനീളമുള്ള 10,000-ത്തോളം കേന്ദ്രങ്ങളിൽ 1 കോടിയിലധികം യുവാക്കൾ ഈ പരിപാടിയിൽ പങ്കാളികളാകും. പ്രധാനമന്ത്രിയുടെ ലഹരിമുക്തി പ്രതിജ്ഞയോടെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിവിധ കലാ സാഹിത്യ മത്സരങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. ജില്ലാതലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിൽ വിജയിക്കുന്നവർക്ക് ഓഗസ്റ്റ് 14 ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് കോൺക്ലേവിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശു സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെകത്ലോണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. പോയിന്റ് പട്ടികയിൽ ഇന്ത്യ നിലവിൽ 10-ാം സ്ഥാനത്താണ്. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഏറ്റുമുട്ടലിന് സജ്ജമാണെന്ന് മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമം പ്രതികരിച്ചു. ഇറാൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രതികരണം. ലോക മുലയൂട്ടൽ വാരാചരണത്തിന് ഇന്ന് തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യവ്യാപക വാരാചരണം. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാന അതിർത്തി വ്യാപാര പാതയായ സിക്കിമിലെ നാഥുല ചുരം വരെയുള്ള വാണിജ്യ ബന്ധം ഇന്ന് പുനരാരംഭിക്കുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 നിർത്തിവച്ച വ്യാപാരം 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സജീവമാകുന്നത്. അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുന്നത് അംഗീകൃത വ്യാപാരികൾ, തൊഴിലാളികൾ എന്നിവർക്ക് ഏറെ ഗുണകരമാകും. UK പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ UK സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാനും ഇരുവരും തീരുമാനിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യസമര സേനാനി ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ ചരമവാർഷികത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന് ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ.

സ്വർണരഞ്ജനിയിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വാണി രാജേന്ദ്ര. ആദ്യ കത്തിലേക്ക് പോകാം. രാക്കോയിലിൻ രാജസദസ്സിൽ എന്ന് തുടങ്ങുന്ന കാലചക്രം എന്ന സിനിമയിലെ ഗാനം പ്രിയപ്പെട്ട രഞ്ജനിയിൽ കൂടി കേൾക്കാനായി കാത്തിരിക്കും.

എന്നു പ്രിയ ശ്രോതാക്കളായ പി കെ വേണുഗോപാലൻ നായരും അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീദേവി കിടങ്ങറ കുട്ടനാട് നിന്നും. പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജനിക്ക് എനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? അറിയപ്പെടാത്ത രഹസ്യം എന്ന സിനിമയിലെ വാസരക്ഷേത്രത്തിൻ നട തുറന്നു എന്നു തുടങ്ങുന്ന ഗാനം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ഗാനം വെച്ചു തരും എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. പ്രിയ ശ്രോതാവ്, മനോഹരന്റെ ഇഷ്ടഗാനം പാടിയത് എസ് ജാനകിയാണ്. പി ഭാസ്കരന്റെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പ്രിയപ്പെട്ട രഞ്ജിനി, മറവിൽ തിരിവു സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനം രഞ്ജിനിയിൽ ഒന്ന് കേൾപ്പിക്കുമോ? സഹ്യാദ്രി സാനുക്കൾ എനിക്ക് നൽകിയ സൌന്ദര്യ ദേവത നീ എന്ന ഗാനം ആകാശവാണിയിലെ എഴുത്തുപെട്ടിയിൽ വരുന്ന എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു. സ്നേഹപൂർവ്വം, ബി ജനാർദ്ദനൻ നായർ, കളീക്കൽ, ആദിനാട്, വടക്ക്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റൊരു ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: രഞ്ജനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ. നീ എത്ര ധന്യ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജനിയിലൂടെ കേൾപ്പിക്കണം. ഈ ഗാനം എന്റെ സുഹൃത്ത് അമ്പലപ്പുഴയിലുള്ള കൃഷ്ണകുമാറിന് വേണ്ടി സമർപ്പിക്കുന്നു. ബേബി പാപ്പാളിന്റെ ഇഷ്ടഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: நினைச்சு போய்
1: സ്നേഹമുള്ള രഞ്ജിനി സുഖമല്ലേ? ഹൃദയഹാരിയായ പാട്ടുകൾ കേൾപ്പിച്ച് നന്മകൾ വാരി വിതറി ജൈത്രയാത്ര തുടരട്ടെ. രസതന്ത്രം എന്ന സിനിമയിലെ ആറ്റിൻകരയൂരത്ത് എന്ന പാട്ട് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അത് കേൾപ്പിച്ചു തരുമോ? സ്നേഹപൂർവം ചന്ദിരൂർ താഹ വഴുതനപ്പള്ളി. തീർച്ചയായും കേൾപ്പിച്ചു തരാം. ഇഷ്ടഗാനം ഇതാ കേട്ടോളൂ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഇളയരാജ, ഈ ഗാനം പാടിയത് മഞ്ജരി.

പ്രിയപ്പെട്ട ആകാശവാണി, ഞങ്ങൾ രഞ്ജിനിയിലൂടെ മഹസർ സിനിമയിലെ ഏതോ കിളിനാദമൻ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം ആകാശവാണിക്കും എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു. തൃശൂർ നാട്ടിക കോടതി വളവിൽ നിന്ന് ഈ ഗാനം ആവശ്യപ്പെട്ട് രഞ്ജിനിയിലേക്ക് കത്തയച്ചത് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവരാണ്. ഇഷ്ടഗാനം ഇതാ കേൾപ്പിച്ചു തരാം. കുടപ്പനക്കുന്ന് ഹരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം മെഹസർ.

നാദരാഗസുധാമൃതം ആസ്വാദക മനസ്സുകളിൽ പകർന്ന് അനശ്വരയായി മാറിയ ജാനകിയമ്മ ആലപിച്ച തുഷാര ബിന്ദുക്കളെ എന്ന ഗാനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. തലയാഴം വൈക്കത്തു നിന്നും അജിത് കുമാർ. ഈ ഗാനം ആലിംഗനം എന്ന ചിത്രത്തിലേതാണ്. ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് എ ടി ഉമ്മർ. പ്രിയ ശ്രോതാവ്, അജിത് കുമാറിന്റെ ഇഷ്ടഗാനം ഇതാ.

സ്നേഹത്തോടെ രഞ്ജിനിയിലേക്ക്. ഞങ്ങളുടെ കത്തുകൾക്കായി നീയും നിന്നിലൂടെയുള്ള പാട്ടുകൾക്കായി ഞങ്ങളും കാത്തിരിക്കുകയാണ്. നമുക്കിടയിൽ എപ്പോഴും ഒരു കാത്തിരിപ്പിന്റെ കഥയാണ് പറയാനുള്ളത്. നിന്നിലൂടെ ഇന്ന് ഞാൻ കാത്തിരിക്കുന്നത് കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ കാത്തിരിപ്പൂ കൺമണി എന്ന മനോഹര ഗാനത്തിനായാണ്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ പാറക്കാടിയിൽ നിന്നും അഭിലാഷ്.

പ്രിയപ്പെട്ട രഞ്ജനിക്ക്, എനിക്ക് രഞ്ജനിയിലൂടെ തകിലുകൊട്ടാമ്പുറം എന്ന സിനിമയിൽ യേശുദാസ് പാടിയ സ്വപ്നങ്ങളെ വീണുറങ്ങൂ കേൾപ്പിച്ചു തരുമല്ലോ. ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണനും കളത്തൽ ശാന്താ ഗോപിനാഥ്, കാഞ്ഞൂർ വാസുദേവൻ, രോഹിണി വാസുദേവൻ, വന്തികപ്പള്ളിയിലെ സുധർമ്മ ചേച്ചിക്കും സമർപ്പിക്കുന്നു. ആകാശവാണി പരിപാടികൾ എല്ലാം കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. ചെറുപ്പം മുതലേ ആകാശവാണിയിൽ വരണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ പക്ഷേ അന്നൊന്നും നടന്നില്ല. പിന്നീട് മൂന്ന് നാല് പ്രാവശ്യം വരാനും അവസരം ലഭിച്ചു. സന്തോഷം. ശ്രീലേഖ എസ്, വടക്കേവാര്യം, വെട്ടിക്കുളങ്ങര, ചേപ്പാട്. പ്രിയ ശ്രോതാവ്, ശ്രീലേഖയുടെ ഇഷ്ടഗാനം ഇതാ. ബാലു കിരിയത്തിന്റെ വരികൾ, ദർശൻ രാമന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം തകിലുകൊട്ടാമ്പുറം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇഷ്ടഗാനം ആവശ്യപ്പെട്ട് രഞ്ജിനിയിലേക്ക്.

കത്തയച്ചിരിക്കുന്നത് വള്ളിക്കോട് കോട്ടയത്ത് നിന്നും തങ്കച്ചൻ. അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അരയിലൊത്ത് മുണ്ടുടുത്ത പെണ്ണെ എന്ന ഗാനമാണ്. ചിത്രം ഒരു സുന്ദരിയുടെ കഥ. ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

പ്രിയ രഞ്ജനിക്ക് രഞ്ജനിയിൽ കൂടി മൃഗയ എന്ന സിനിമയിലെ ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പാട്ട് ആകാശവാണിയിലെ എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സമർപ്പിക്കുന്നു എന്ന് പി എം കൃഷ്ണൻ, മാഞ്ഞൂർ സൌത്ത്, കോട്ടയം. ഗാനമെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ശങ്കർ ഗണേഷ്, പാടിയത് യേശുദാസ്. ചിത്രം മൃഗയ.

പ്രിയ രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും നല്ല നിലവാരം പുലർത്തുന്നവയാണ്. ഈ കാലഘട്ടത്തിലും ഇത്രയും ആരാധകരുള്ള ആകാശവാണി ഒരു സംഭവം തന്നെ. ഇന്നെനിക്ക് രഞ്ജിനിയിലൂടെ കേൾക്കേണ്ട പാട്ട് നമ്മുടെ ജാനകിയമ്മയുടെ കവിളത്തെ കണ്ണീർ കണ്ട് മണിമുത്താണെന്ന് കരുതി എന്ന പാട്ടാണ്. ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു സ്നേഹത്തോടെ രാധാദേവി. അഴിയിടത്തുചിറ തിരുവല്ല. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഈ പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് വാണി രാജേന്ദ്ര. രഞ്ജനി വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ആരാ തളത്തിൽ കിടക്കണത്? അച്ഛനായരാ? അയാളുടെ ഒരു ഉറക്കം, ആ കഴുത്തിലെ മുഴ ഉരുണ്ട് കളിക്കണത് കാണാൻ നല്ല രസം. അയ്യേ, അയാളുടെ വിരലുകൾ കണ്ടില്ലേ, തടിച്ചുരുണ്ട് രോമം നിറഞ്ഞ കൈത്തണ്ട. ആ കൈകൊണ്ടല്ലേ ഇന്നലെ സന്ധ്യക്ക്, ഔ അമ്മേ, എന്റെ കഴുത്ത്! ഇന്നലെയാണോ അതോ കുറെ ദിവസം മുമ്പാണോ? ഒരു ദിവസം ആരും അറിയാതെ ആ കൈ വെട്ടിക്കളയണം. അയാൾക്ക് അങ്ങനെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കണോ? അച്ഛനായരാ കുളിപ്പിക്കാൻ? ഞാനെന്താ കുട്ടിയാണോ മറ്റുള്ളവർ കുളിപ്പിക്കാൻ? മുത്തശ്ശി പറയാറുണ്ടല്ലോ,
1: പത്തിരുപത്തൊന്ന് വയസ്സായ ഒരാണൊരുത്തനാണേ. സുഹൃതക്ഷയം നാരായണ നാരായണ.
0: എന്നിട്ടും അച്ഛനായർ കുളിപ്പിക്കാൻ പിടിച്ചോണ്ട് പോവാ? വക്കുപൊട്ടിയ പിച്ചളച്ചെമ്പുകൊണ്ട് വെള്ളം മുക്കി തലയിലങ്ങനെ ഒഴിക്കുക, മൂന്ന് കുട്ടകം വെള്ളം.
2: എടാ, അടങ്ങിയിരുന്നോളൂ, പാത്രം എടുത്തോണ്ട് വരട്ടെ. ഞാൻ
0: ഇറയത്തുകൂടി ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ടെങ്കിലോ? പായ കെട്ടിയ വലിയ വഞ്ചികളും മീൻ പിടിക്കുന്ന ചെറിയ തോണികളും പോവും. മുറിയുടെ കിളിവാതിലിൽ കൂടി കാണാം.
3: അടിയിലും ഇതോ ഒരു ഒടിയില്ല, ഇതൊക്കെ അഹമ്മതി കൊണ്ടാ.
1: സുഹൃതക്ഷയം
0: കഴുത്തിന് എന്തൊരു വേദനയാ! നല്ല മൂർച്ചയുള്ളൊരു മടവാക്കത്തി അയ്യപ്പന്റെ കൈവശമുണ്ട്. അവൻ വൈകുന്നേരം പണി മാറ്റി വല്ലി വാങ്ങാൻ കളപ്പടിക്കൽ വന്ന് നിൽക്കുമ്പോൾ അതെടുത്തു വെക്കണം. കഴുത്തിലെ മുഴ ഉരുട്ടി കളിച്ചുകൊണ്ട് നായർ കിടന്നുറങ്ങുമ്പോൾ ഒരൊറ്റ വിട്ട്.
4: രാവിലെയാണ് തമാശ ഉണ്ടാവുക, ഇതൊന്നും ഭ്രാന്തല്ല അഹമ്മതിയാണ് എന്ന് അലറി തല്ലാൻ നോക്കുമ്പോ കൈയുണ്ടാവില്ല. കൈ അന്വേഷിച്ചുകൊണ്ട് അയാള് വീട്ടിലും മുറ്റത്തുമൊക്കെ ഓടി നടക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും.
0: വടക്കിനിയിലേക്കൊന്ന് കടന്നാലോ? അകത്തൊക്കെ നടക്കണത് അമ്മാമ്മ കണ്ടാൽ. ജനാലക്കെടുത്ത് പുല്ലായിൽ കിടന്നുറങ്ങണതാരാ? ഓ, മുത്തശ്ശിയാ. അടിക്കൂല്ല, ചീത്ത പറയൂല്ല, ബാക്കി എല്ലാരും അടിച്ചിട്ടുണ്ട്. ഗോപിയും ശങ്കരൻ കുട്ടിയും കൂടി, അവര് കുട്ടികളായിട്ടും കൂടി. സാധാരണ കുട്ടികൾ മുതിർന്നവരെ തല്ലാറില്ലല്ലോ. വല്യമ്മ താഴത്തില്ലാത്തത് ഭാഗ്യായി. ഊണ് കഴിഞ്ഞ് മുകളിലേക്ക് പോയിട്ടുണ്ടാവും, ഇനി കുറെ കഴിഞ്ഞേ ഇറങ്ങി വരൂ. തെക്കിനിയിലെ ഇരുട്ടിലെ അമ്മാമ്മ പതുങ്ങിയിരിക്കണ്ടാവോ? അപ്പടി ഇരുട്ടാണ്, നട്ടുച്ചയ്ക്കും കൂടി. നടുമുറ്റത്തിന്റെ മുകളിൽ നിന്ന് മാത്രം കുറച്ച് വെളിച്ചം വന്ന് വട്ടത്തിൽ വീഴും. മൂലകളിൽ നെൽപ്പത്തായങ്ങളും വല്ലക്കൊട്ടകളുമാണ്. ആ ഇരുട്ടിൽ ചെകുത്താന്മാരിക്കുന്നുണ്ടാവോ? അമ്മാമയാണെങ്കിൽ കയ്യിൽ ഓലമടലിന്റെ കഷ്ണം ഉണ്ടാവും, അതുകൊണ്ട് തല്ലാനാ അമ്മാമയ്ക്ക് രസം. അമ്മാമ ഉമ്മറത്താണെങ്കിലോ? ഒരു ദിവസം അമ്മാമയെ കൊല്ലണം. ഉമ്മറത്ത് എന്നെ കണ്ടാൽ വീട് മുഴുവൻ കുലുക്കിക്കൊണ്ടൊരു വിളിയാണ്.
2: അച്യുതാ, ദാ എത്തിപ്പോയി.
0: തടിച്ച വീർത്ത വിരലുകൾ കൊണ്ട് കൈത്തണ്ടയിൽ കടന്നു പിടിച്ചാൽ അറപ്പാണ്, തവളയെ ചവിട്ടിയതുപോലെ. ഉമ്മറത്തിട്ട് തല്ലില്ല, മുത്തശ്ശിയുടെ മുമ്പിലിട്ടും തല്ലില്ല. വടക്കുപുറത്ത് എത്തിയാ പിന്നെയാണ് പരാക്രമം. ശങ്കരൻ കുട്ടി കണ്ടാലും കുഴപ്പമാണ്, കണ്ടാൽ ഉടനെ വിളിക്കും.
5: അച്ഛാ, ഈ വേലോദേട്ടൻ താ പോണോ?
0: അമ്മായി കണ്ടാലും അതന്നെ.
6: ഓ, എന്റെ അച്ഛനായരേ, ഇതാരാ പുറത്തു വന്നിരിക്കണത് നോക്കിയോ? അല്ല, എവിടക്കാ പോരെ എഴുന്നള്ളത്ത്?
0: അതിന്റെ പാണ്ടുള്ള ചുണ്ട് കണ്ട ഓക്കാനം വരും. കുന്നിന്റെ മുകളിൽ നിന്ന് നല്ല വലിപ്പമുള്ള വെള്ളാരം കല്ലുകൾ പെറുക്കി കൊണ്ടുവന്ന് അച്ഛനായരേ എന്ന് നീട്ടി വിളിക്കുമ്പോ വായിൽ അങ്ങോട്ട് തിരികെ കൊടുക്കണം. ശങ്കരൻകുട്ടി എന്താ ചെയ്യേണ്ടത്? ആ അമ്മിക്കുഴവി എടുത്ത് മണ്ടക്ക് കിഴക്കി വിടാം. മുറ്റത്ത് ഇറങ്ങിയിട്ട് കൊറേ ദിവസമായി. മുറ്റത്ത് തീ പറക്കണ വെയില്, ഓണത്തിന് അരിമാവ് കൊണ്ട് അണിഞ്ഞ പാട് മയാതെ കിടപ്പുണ്ട്. അന്ന് തൃക്കാക്കരപ്പനെ വെച്ചത് കാണാൻ ഉമ്മർത്ത് വന്നതിനാണ് അച്ഛൻ നായർ കഴുത്തിന് പിടിച്ച് തള്ളിയത്. അമ്മാമ്മ ഭേദപ്പെട്ടവരോടൊപ്പം ഇരുന്ന് സംസാരിക്കായിരുന്നു. അവരാരും വേലായുധനെ കാണരുതത്രേ. ഇപ്പൊ അമ്മാമ്മയും അച്ഛനായരും അടുത്തില്ല, ഒന്ന് സർക്കിട്ട് അടിച്ചാലോ? പക്ഷേ മനക്കിലെ പറമ്പിലേക്ക് പോയിക്കൂടാ, കരിനീലി തല ചിക്കി പരത്തിയിട്ട് പേൻ നോക്കാൻ ഇരിക്കാവും. ഭഗവതി, കരിനീലിയെ ഒരിക്കലും കാണരുതേ. കുഞ്ഞുങ്ങളെ ചോര ഈമ്പി കുടിച്ച് ശവമാക്കി കിണറ്റിലെറിയുന്നോളാ. വലിയവരെ ഉദ്രവിക്കോ, ഞാൻ വലുതായിട്ടില്ലേ.
4: ഹേയ്, എന്തൊരു ചൊറിച്ചില!
0: ഓ ദാ

0: അപ്പോഴേക്ക് അതാ ഒരു കാക്ക, കാക്ക കള്ളത്തിയ. കാക്കയ്ക്ക് ഒരു കണ്ണേ ഉള്ളൂ, ഒക്കെ അറിയാം. കാക്കക്കുയിലേ കരിങ്കുയിലേ എന്ന പാഠമാല കൂടി അറിയാം. എന്നിട്ടും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആളുകൾ പറയും
1: ബുദ്ധിക്ക് സ്ഥിരല്ലാണ്ടായി മുജന്മ സുഹൃതം.
2: ആ തള്ളയുടെ കണ്ണടഞ്ഞ് നന്നായി, ഇതൊക്കെ കാണാതെ കഴിഞ്ഞല്ലോ.
0: എല്ലാവർക്കും വിരോധാണ്, വേറൊന്നുമല്ല.
3: കുട്ടിയേട്ടാ,
0: കരിനീലിയാണോ? കരിനീലി കുട്ടിയേട്ടാന്ന് വിളിക്കില്ലല്ലോ. അയ്യേ, എന്തൊരു വിഡ്ഢിയ! ഇത് അമ്മുക്കുട്ടിയല്ലേ, എന്നാലും പേടിച്ചു പോയില്ലേ?
3: കുട്ടിയേട്ടൻ എന്താ ഇങ്ങനെ നോക്കണേ? എന്താ കുട്ടിയേട്ടൻ മിറ്റത്തിറങ്ങി നിക്കണേ? കുട്ടിയേട്ടൻ പുറത്ത് നടക്കണ്ടാട്ടോ.
0: അമ്മക്കുട്ടിയുടെ വിരൽത്തുമ്പത്തൊന്ന് തൊട്ടാലോ?
3: എങ്ങനെയാ മുട്ടുമ്മല് തോല് പോയത്?
0: തൊടുത്ത വിരൽത്തുമ്പ് ചെമ്പഴുകയായ മുള്ളിമ്പഴം പോലെയുള്ള വിരൽത്തുമ്പ്.
3: എന്തിനാ ഇന്നലെ തല്ല് കിട്ടിയത്? എന്താ ആലോചിക്കുന്നേ? കുട്ടിയേട്ടന്റെ സൂക്കേട് ഒക്കെ മാറും. അച്ഛൻ നായർ പറയുന്നതൊക്കെ കേട്ട് നടക്കണം, അല്ലെങ്കിൽ വെറുതെ തല്ല് കിട്ടും. മിനിഞ്ഞാന്ന് രാത്രി എന്തിനാ നെല്ലൊളിച്ചേ?
0: ഒന്ന് തൊടട്ടെ. തൊട്ടു
3: സന്തോഷായോ? കുട്ടിയേട്ടൻ പോയിക്കോളൂ, അച്ഛൻ നായർ പറ്റി വരും. പോയിക്കോളൂന്ന്.
0: അമ്മുക്കുട്ടിക്ക് എന്തൊരു ചന്താണ്! ഒളോർമാങ്ങയുടെ നിറമുള്ള കവിളുകൾ, മുടിച്ചുരുളുകൾ ചിതറിക്കിടക്കണ മഞ്ഞ കുപ്പായം, എന്തൊരു ചന്തം! എന്റെ വേഷോ? അയ്യേ, ചളിവെള്ളത്തിന്റെ നിറമാണ് മുണ്ടിന്. എന്ത് വൃത്തികേട്! മേല് നിറയെ മണ്ണും, മുഖത്തപ്പടി കുറ്റിരോമം. വിളക്കത്ര ഗോവിന്ദം വന്നാൽ ഇരുന്ന് കൊടുക്കാൻ മടി കാണിക്കില്ല ഇനി. അമ്മുക്കുട്ടി ജനാലയ്ക്ക് നിന്നപ്പോ കൈതപ്പൂവിന്റെ മണം ഉണ്ടായിരുന്നു. എനിക്കോ എന്തൊരു നാറ്റം! അപ്പോ അവളുടെ വിരലിൽ തൊട്ടപ്പോ ചളി പറ്റിയിട്ടുണ്ടാവും, അറച്ചിട്ടുണ്ടാവും. തൊട്ടത് അമ്മായി കണ്ടിരുന്നെങ്കിൽ പിന്നെ നോക്കണ്ട, എത്ര ആളുടെ വകയാവും അടി! എല്ലാവരുടെയും തല പൊട്ടിത്തെറിക്കട്ടെ! അമ്മുക്കുട്ടി പരിഹസിക്കില്ല. ഭഗവതി, അവൾക്ക് നല്ലത് വരുത്തണേ.
1: ചെറിയമ്പരാൻ എങ്ങടാ?
0: അവൾക്ക് അതറിഞ്ഞിട്ട് വേണം അമ്മാമയോട് പറയാൻ.
4: അയിനെ ഇങ്ങനെ പുറത്തു വിടണത് എന്തിനാണാവോ?
1: ആ മേലാൻ കിടന്ന് ഉറങ്ങായിരിക്കും.
5: ഇറങ്ങണ്ട മോനെ, വെള്ളത്തിൽ നീരാളിയുണ്ട്.
0: ആ മണൽത്തിട്ടിൽ ഒന്ന് തലകുത്തി മറിഞ്ഞ് കളിക്കണം. പക്ഷേ അച്ഛനാര് സമ്മതിക്കില്ല, അമ്മാമ സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. മുത്തശ്ശി മാത്രം പറഞ്ഞാ കേട്ടുവെന്ന് വരും.
6: ഒക്കെ ആവാൻ വേലായുധാ, നിന്റെ ദണ്ണം അങ്ങോട്ട് മാറട്ടെ.
0: എന്ത് പറഞ്ഞാലും ഒന്ന് തന്നെ, ദണ്ണം മാറട്ടെ. ദണ്ണം നിങ്ങളുടെയൊക്കെ വേണ്ട, പറയിക്കണ്ട. ഇവരെല്ലാം കൊന്നുകളയണം, ആ വലിയ വീടിന് തീ കൊടുക്കണം. എന്നാൽ എല്ലാരും ചത്തുപോകുമല്ലോ, അമ്മുക്കുട്ടി മാത്രം ബാക്കിയായാ മതി. പക്ഷേ പിന്നെ ഇവിടെ താമസിക്കണത് എങ്ങനെ? പ്രേതങ്ങളായിരിക്കും നിറയെ, പടിപ്പുരയിൽ, നാലുപുരയിൽ, പത്തായപ്പുരയിൽ എല്ലാം. മുത്തശ്ശിക്ക് അതെല്ലാം അറിയാം. പ്രേതങ്ങൾ പണ്ട് കാരണവന്മാരായിരുന്നു, പടിപ്പുരയിൽ ചാത്തുമാനാണ്. രാത്രിയിൽ മരുമകൾ ഉണ്ടാക്കിക്കൊടുത്ത കോഴിയിറച്ചി തിന്നു വെള്ളത്തിനു വേണ്ടി നിലവിളിച്ചുകൊണ്ട് മരിച്ചു. ഇറച്ചിയിൽ പാഷാണമായിരുന്നു. ഇപ്പോഴും പാതിരാക്കി നിലവിളി കേൾക്കാം. എല്ലാം കത്തി നശിച്ചാൽ പത്തായപ്പുരയിൽ നിന്ന് ചെപ്പുകുടം കിട്ടും, പൊന്നുറുപ്പിയെയും ആമാടക്കൂട്ടും. താന്നിക്കുന്നിന്റെ മുകളിൽ ഒരു വലിയ വീട് പണിയണം. കസവുള്ള കുപ്പായമിട്ട് രാജകുമാരനെ പോലെയാണ് പിന്നെ നടക്കുക. അമ്മുക്കുട്ടിയുടെ കണ്ണഞ്ചി പോവും. മുത്തശ്ശിയുടെ മുത്തശ്ശി പട്ടുകോണം കൊടുത്ത് നടന്ന കാലത്താണത്രേ താശമാൻ നെൽക്കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി. പൊന്നിൻ കാശ്, അത് കുടത്തിലാക്കി കുഴിച്ചിട്ടു. താശമാന് ഭ്രാന്തായി.

0: ചെപ്പുകുടം കുഴിച്ചിട്ടത് എവിടെയാണെന്ന് ഓർമ്മയില്ല. കന്മഴുവും ചുമലിൽ വെച്ച് നിലം മുഴുവൻ കൊത്തിയും കിളച്ചും നടന്നു. അവസാനം മരിച്ചു. ഇപ്പോഴും രാത്രിയിൽ കന്മഴു നിലത്ത് പതിക്കണ ശബ്ദം കേൾക്കാം. സന്ധ്യ കഴിഞ്ഞാൽ പത്തായപ്പുര കണ്ടാൽ ഭയാണ്. പാവം താശമ്മാന് ഭ്രാന്തായിരുന്നു. ഭ്രാന്തായാൽ എല്ലാം മറന്നുപോകൂത്രേ. പക്ഷേ ഞാനൊന്നും മറന്നിട്ടില്ലല്ലോ. കുടപ്പന കൂട്ടത്തിനപ്പുറം അമ്മയെ മറവ് ചെയ്ത് കൂടി ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ അമ്മക്കുട്ടിയുടെ കൂടെ പഠിക്കാൻ പോയത് ഓർമ്മയുണ്ട്. മുറ്റത്ത് വെച്ച് മാപ്പിളമാർ ഭ്രാന്ത നായയെ തല്ലിക്കൊല്ലുന്ന കുത്തഴിയിലൂടെ നോക്കി നിന്നതാണ്. നായക്ക് ഭ്രാന്തായിരുന്നു. ഭ്രാന്തായാൽ തല്ലിക്കൊല്ലണോ? എല്ലാം ഓർമ്മയുണ്ട്, എല്ലാം. എന്നിട്ട് ശങ്കരൻകുട്ടി പറഞ്ഞു, ഗോപി പറഞ്ഞു, അയൽ വീട്ടിലെ മാള് പറഞ്ഞു, ഭ്രാന്താണ്, ഭ്രാന്താണ്, ഭ്രാന്താണ്, അവർക്കാണ് ഭ്രാന്ത്, കുന്നളയണം, നുണ പറഞ്ഞ് മനുഷ്യരെ ദ്രോഹിക്കാൻ നടക്കണു, ഇവരെ മുഴുവൻ കൊല്ലണം. ആരാത്? ഇരുട്ട്, ഇരുട്ട്, തീക്കട്ട ചവയ്ക്കുന്ന പിശാചുക്കൾ.
1: കൊല്ലല്ലേ,

0: ഇരുട്ടിന്റെ ആത്മാവ് എം ടി വാസുദേവൻ നായർ എഴുതിയ കഥയുടെ റേഡിയോ നാടകരൂപം. രൂപാന്തരം കെ ആർ ഇന്ദിര.
1: കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: വേലായുധൻ, ശ്രീമൂലനഗരം പൊന്നൻ, മുത്തശ്ശി സുധാവർമ്മ, അച്യുതൻ നായർ, കെ അരവിന്ദാക്ഷൻ, ഗോപി ശങ്കരൻകുട്ടി, മാസ്റ്റർ സാഗർ, അമ്മുക്കുട്ടി, സിന്ധു ടി. ഇവരോടൊപ്പം നിലയാംഗങ്ങളും പങ്കെടുത്തു. സംവിധാനം ഉമാബാലൻ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
5: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
4: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
5: പെട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നോട്ട്ബുക്ക് എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസനും ജോത്സ്നയും പാടിയ ഗാനം. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം മെജു ജോസഫ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഇനി ഒരു നമ്പർ കൂടി 9496596321. മറക്കാതെ വിളിക്കുക. ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസിപ്പച്ചന്റെ സംഗീതം, പാടിയത് യേശുദാസും സുജാതയും.

അടുത്ത ഗാനം മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് ബെർണി ഇഗ്നീഷ്യസ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ബനാറസ് എന്ന ചിത്രത്തിനുവേണ്ടി വിജയ യേശുദാസും ശ്വേതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ചിത്രയും മോഹൻലാലും പാടിയ ഗാനം ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം.
1: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയിലൂടെ ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും മികച്ച പഠന സാമഗ്രികൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. വിവര സാങ്കേതിക വിദ്യയെ പഠനത്തിനായി പ്രയോജനപ്പെടുത്തൂ. പുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ, അതായത് ഇ ബുക്കുകൾ, ഇ കുംഭ്, അനുവാദിനി, UGC ഇ റിസോഴ്സസ് പോർട്ടലുകളിൽ നിന്ന് സൌജന്യമായി ഡൌൺലോഡ് ചെയ്യാം.

0: ആകാശവാണി. കൂട്ടുകാരി. ബിരിയാണി ലോകമെമ്പാടും ഏറെ ആരാധകരുള്ള, ഏറെ ജനപ്രിയമായ ഒരു വിഭവം. തലശ്ശേരി ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, മലബാർ ബിരിയാണി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ബിരിയാണി വൈവിധ്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ഈ രംഗത്തേക്ക് കടന്നുവന്ന് സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത ഒരു സംരംഭകയാണ് ഇന്ന് കൂട്ടുകാരിയിൽ നമ്മോടൊപ്പമുള്ളത്. വിജയത്തിന്റെ രുചിക്കൂട്ട് സംരംഭകയായ നജിയ ഇർഷാദുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അതിഥി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യത്തിനെ ഒരു ഐഡിയ ആക്കി മാറ്റി പിന്നീട് അതൊരു ബിസിനസ് ആക്കി മാറ്റിയ ഒരാളാണ്. ഹായ്.
2: ഹായ്,
1: നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: കുക്കിംഗ് എന്ന് പറഞ്ഞൊരു പാഷൻ ആയിട്ട് ഉള്ള ആളാണോ അതോ എന്താണ് പാഷൻ? അതിൽ നിന്ന് തുടങ്ങാം.
2: പാഷൻ കുക്കിംഗ് അല്ല, പാഷൻ ബിസിനസ് ആണ്. എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിനോട് പ്രത്യേക ഒരു ഇഷ്ട കൂടുതലാണ്. പുതിയ പുതിയ രുചികള് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. രുചികളിലൂടെ ഓർമ്മകൾ കീപ്പ് ചെയ്യുന്ന, നൊസ്റ്റാൾജി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല, അത് ഇൻട്രസ്റ്റിംഗ് പാർട്ട്സ്, ഈ ക്യാപിറ്റൽ ഏറ്റവും കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫുഡ് ബിസിനസ് ആണ്. അങ്ങനെയാണ് ഫുഡ് ബിസിനസ്സിലേക്ക് വരുന്നത്. അതായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പൊ പാഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, ബിസിനസ് ചെയ്യുക, ഇത് തന്നെയായിരുന്നു പാഷൻ.
1: ഒരു സ്ത്രീ എന്ന നിലയിൽ ആദ്യം ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. ഏത് പ്രായത്തിലാണ് ആക്ച്വലി ഇങ്ങനെ മുന്നോട്ട് വരുന്നത് ഈ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട്?
2: എന്റെ ഒരു പോസ്റ്റ് പാർട്ടം പീരീഡിലാണ് ബിസിനസ് ഐഡിയ ആയിട്ട് ഞാൻ വരുന്നത്. ഞാൻ സിഎ ചെയ്യുമായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടിങ് ചെയ്യുമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത്. ഒരു 20s

0: ഞാൻ കല്യാണം കഴിച്ചു. 2021 കല്യാണം കഴിച്ചു. 23-24 ആ ഒരു കാലഘട്ടത്തിൽ മോനുണ്ടായി. മോനായി കുറച്ചായപ്പോഴത്തേക്ക് ജീവിതത്തിൽ ഒന്നും ആയില്ലെന്നൊരു തോന്നൽ. ഇപ്പൊ ഭാര്യയാവാ കുട്ടിയാവാന്ന് വെച്ചാൽ മോശം കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടെ അറ്റ് ദ സെയിം ടൈം കുഞ്ഞിലേ തൊട്ടേ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്ന, കുറേ അംബീഷ്യസ് ആയിട്ടുള്ള അങ്ങനൊരു വ്യക്തിക്ക് അവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല. അന്ന് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒന്നും ആർക്കും അറിയില്ല,
1: അത്ര അവയർനെസ്
0: അവയറില്ല, അവയറല്ല. ഇത് 2017 കഥ കേട്ടോ, 17-18. അപ്പോ എനിക്ക് അകാരണമായ സങ്കടം വരുന്നു, വിഷമം വരുന്നു, ജീവിതത്തിൽ ഒന്നും ആയില്ലെന്നൊരു തോന്നൽ വരുന്നു, എവിടെ എത്തിപ്പെട്ടില്ല എന്നൊരു ചിന്ത വരുന്നു. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് എത്തുന്നത്. ശരിക്കും ഒരു ട്രിഗറിംഗ് പോയിന്റ് അവിടെയായിരുന്നു. പുള്ളിന്റെ ഉള്ളിൽ ബിസിനസ് കിടപ്പുണ്ട്. അപ്പൊ അതിനെ കൊണ്ടുവരാ എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരു 50-60% സ്ത്രീകളിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വപ്നം കാണും.
1: തീർച്ചയായിട്ടും
0: മോർ ദാൻ 75% ഉണ്ട്. പക്ഷെ അവിടെ ഒരു ട്രിഗറിംഗ് പോയിന്റ് വരണം, ഈ സാധനം ഇങ്ങനെ പുറത്തേക്ക് എത്താം. സോ അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ.
1: ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ച്വലി കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം, പിന്നെ ധൈര്യം വേണം.
0: ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഞാൻ കോമേഴ്സിൽ പഠിക്കുന്നുണ്ട്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ റിട്ടേൺ ആ വരുന്നെന്ന് പറയും. അപ്പൊ ഈ പ്രോഫിറ്റ് ഇടണമെങ്കിൽ ആദ്യം നമുക്ക് ക്യാപിറ്റൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്ത്യയിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഒരു മനക്കരുത്ത് മാത്രമാണ്. പക്ഷേ കുറേ സ്വപ്നങ്ങളുമാണ്, എവിടെ എത്തിപ്പെടണം, എവിടെ നിൽക്കണം എന്നുള്ള കുറേ സ്വപ്നങ്ങളാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക്കാണ്. അതെങ്ങനെ എടുക്കും, എങ്ങനെ വരും എന്നുള്ളൊരു സംഭവം, നമ്മുടെ വിഷൻ എന്താണ്, നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എന്താണ്, നമ്മൾ ഏത് ഗോൾ അച്ചീവ് ചെയ്യും എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ഒരുപാട് സ്പേസസിൽ. പലപ്പോഴും നമ്മളോടുള്ള വിശ്വാസക്കുറവായിരിക്കില്ല, പേടിയായിരിക്കാം,
1: ചെയ്യാൻ
0: പറ്റോ, ഇവർ തളന്നു പോവോ വീണു പോവോ എന്നുള്ള ഓവർ കൺസേൺ ആയിരിക്കാം, നമ്മളോടുള്ള സ്നേഹം കൂടുതലായിരിക്കാം. പല സ്പേസസിൽ നിന്നും നമുക്ക് ആ ഒരു പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അപ്പോൾ ഗോഡ് ഗ്രേസ്, എനിക്ക് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പുള്ളി പറഞ്ഞു ചെയ്തോ, നിന്റെ ഓൺ റിസ്ക് ആണ്, പക്ഷെ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു ക്യാപിറ്റൽ. എന്തോ ഭാഗ്യത്തിന് ഞാൻ 200 രൂപയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 രൂപയിൽ തുടങ്ങിയ സംരംഭമാണ് ഇന്ന് ഈ നിലയിൽ കൊണ്ട് എത്തിച്ചത്. അതുകൊണ്ട് ക്യാപിറ്റൽ എനിക്ക് അന്നൊരു വലിയ ബേർഡൻ ആയില്ല. പക്ഷെ അതിനുശേഷം നമ്മളൊരു ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരുന്ന അവസ്ഥകൾ വന്നപ്പോൾ ബാങ്കിനെ അപ്രൂവ് ചെയ്യുമ്പോൾ പോലും എന്നോടൊക്കെ പറയും, അതായത് സ്വന്തമായിട്ട് ITR ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിനോട് ബാങ്ക് എന്ന് പറയുന്നതാണ് ആപ്ലിക്കന്റ് ആയിട്ട് ഹസ്ബൻഡ് വേണം ഒരു ലോൺ അപ്രൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫാദറിനെ കൊണ്ടുവരണമെന്ന്. അതൊക്കെ എനിക്ക് ആസ് എ വുമൻ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇവരെ കൊണ്ടുവരുന്നതല്ല പ്രശ്നം, അവിടെയും നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാപിറ്റൽ ഇഷ്യൂ അന്ന് തൊട്ട് ഇങ്ങനെയും ഉണ്ട്,
1: തുടരുന്നു. സൊസൈറ്റി ഇനിയും കുറച്ചൊക്കെ മാറേണ്ടിയിരിക്കുന്നു അല്ലേ ഈ കാര്യങ്ങളിൽ?
0: കുറെ മാറ്റം ഉണ്ട് കേട്ടോ. ഇപ്പോ ശരിക്കും ഈ അടുത്ത 1-2 വർഷത്തിലായിട്ട് ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് പേര് മുന്നിലേക്ക് വരുന്നത് കാണുന്നുണ്ട് സ്ത്രീകളായിട്ട്. പക്ഷെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു പയ്യനാണ് ബിസിനസ് ചെയ്തെങ്കിൽ, ഞാനൊരു വലിയ ഫെമിനിസം പറയുകയല്ല, ബട്ട് സ്റ്റിൽ പയ്യനാണ് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയാലും വീട്ടുകാരാണെങ്കിലും പറയും എടാ കുഴപ്പമില്ല അടുത്തവട്ടം നമുക്ക് പിടിക്കാം എന്ന് പറയും. പക്ഷെ ഒരു പെൺകുട്ടി ചെയ്യുന്ന ബിസിനസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞതാട്ടോ. പിന്നെ എല്ലാവർക്കും പേടിയാ, ആ പേടി നമ്മുടെ ഉള്ളിലേക്കും എല്ലാവരും കൂടെ കൊണ്ടുവരും. വൺസ് ചെയ്തത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഷിൽ ബി സക്സസ്ഫുൾ ഓണ്ടർപ്രണർ. അങ്ങനെ അല്ലെങ്കിൽ എന്നും അവരൊരു ഫെയിൽഡ് ഓണ്ടർപ്രണർ ആയിരിക്കും. പിന്നെ അവർക്ക്
1: വരാൻ
0: കുറച്ച് പറ്റും, അത്ര മനക്കെട്ടിയുള്ള അങ്ങനെ ഒരാൾക്കൊക്കെ ആണെങ്കിൽ പറ്റും. ബട്ട് ഒരു മെജോറിറ്റി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
1: എന്തായാലും നമ്മള് ആക്ച്വലി നമ്മുടെ ബിസിനസ് എന്താണ് തുടങ്ങിയെന്ന് പറഞ്ഞില്ല.
0: ഞാനേ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത്തക്കാപൊടിയായിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അന്ന് കുഞ്ഞ് ഭയങ്കര, ഐ മീൻ 6 മാസമായിട്ടേ ഉള്ളൂ, അപ്പൊ ഏത്തക്കുറുക്കൊക്കെ കൊടുക്കുന്ന ടൈമാണ്. അപ്പൊ വീട്ടിൽ ഓൾറെഡി നമ്മൾ കുഞ്ഞിന് വേണ്ടി ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ആ സമയം അയൽപ്പക്കത്തുള്ള വാഴത്തോപ്പിലെ ചേട്ടൻ ഒരു സമ്മാനമായിട്ട് ഒരു ഏത്തക്കൊല തന്നു. അപ്പൊ സമ്മാനം തിരസ്കരിക്കാൻ പാടില്ല, വെച്ചിട്ട് ഉപയോഗവുമില്ല. അപ്പൊ നമ്മൾ എന്തായാലും വിചാരിച്ചു അതൊന്ന് പൊടിക്കാം, മോന് വേണ്ട, മോന് ആവശ്യമുള്ളതെല്ലാം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ഐഡിയ വന്നത്, ന്യൂ ബോൺ ബേബീസിന് ഇതുപോലുള്ള ഐറ്റംസ് കൊടുക്കാൻ ഒരുപാട് അമ്മമാർക്ക് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്ന അതേ കെയറിങ്ങോട് കൂടി അതേ ക്വാളിറ്റിയിൽ വേറെ കുട്ടികൾക്കും വേണ്ടി ചെയ്താളെന്നൊരു ഐഡിയ വന്നു. അതായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഈ ഫേസ്ബുക്ക് വ്ളോഗിംഗ് ഒക്കെ നല്ല രീതിയിൽ നിൽക്കുന്നൊരു സമയമാണ്. വ്ളോഗിംഗ് അല്ല, ബ്ലോഗിംഗ് എഴുത്തിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം. ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു, കുറെ പേര് വന്നു. എന്റെ ആദ്യത്തെ റിട്ടേൺ 200 രൂപയായിരുന്നു. എന്റെ ആദ്യത്തെ ക്യാപിറ്റലും അതേ 200 രൂപയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ വീട്ടിലെ പൊതുചോറ് അത്ര കോമൺ അല്ല. അങ്ങനെ ഞങ്ങൾ പൊതുചോറ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഡെയിലത്തെ സെയില് 2 എണ്ണമായിരുന്നു. 2 പൊതുചോറ്, 200 രൂപയ്ക്ക് 2 പൊതുചോറ് കൊടുക്കാൻ 400 രൂപ ഓട്ടോ വിളിച്ചിട്ട് ഡെലിവറി ചെയ്ത ചരിത്രമൊക്കെ ഉണ്ടായി. അങ്ങനെ ആ 2 പൊതുചോറ് ചെയ്യുന്നത്

0: ദിവസത്തെ 50 പൊതിച്ചോറായി 100 പൊതിച്ചോറായി. അപ്പത്തേന് ആദ്യത്തെ ടാസ്ക് വന്നു, ലൈക്ക് ഒരുപാട് പൊതിച്ചോറ് ഓപ്ഷൻസ് കൂടി, പിന്നെ ഡെലിവറി പ്രോബ്ലംസ് വന്നു. ഞാൻ കുറച്ച് ഔട്ടർ ആയിരുന്നു സിറ്റിയുടെ. അപ്പൊ നമ്മൾ അതെല്ലാം ഓവർകം ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഒരു ബിരിയാണി ഐഡിയയിലേക്ക് വന്നത്. ബിരിയാണി ഐഡിയയിലേക്ക് വന്നപ്പോ ബിരിയാണി നാളെയും നാട്ടുകാരും മൊത്തം കൊണ്ടുവരും, ഡെഫിനറ്റ്ലി അത് വേണമല്ലോ, മാർക്കറ്റ് അങ്ങനെയാണ്. അപ്പോ നമുക്കൊരു യുണീക്നെസ് വേണം, നമ്മുടെ ഓൺ മസാല വേണം, നമുക്കൊരു യുണീക് പേര് വേണം. അങ്ങനെ യമ്മി സ്പോട്ടിന്റെ ഹരിയാലി ബിരിയാണി, മഹാരാജ ബിരിയാണി ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് 7 years ആയി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഒരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്, ഒരു ടേക്ക് എവേ ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങനെ 7 വർഷമായിട്ട് അതേ ബിരിയാണിയുമായിട്ട് യുണീക്കായിട്ട് സ്റ്റിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയും ബിരിയാണി ഞങ്ങൾ വാടയിലയിലാണ് പൊതിയുന്നത്. അത് ഞങ്ങളൊരു ഐഡന്റിറ്റി ആണ്. സോ എന്റെ ബിസിനസ് ഇതാണ്.
1: അപ്പോ ഇതില് പറഞ്ഞല്ലോ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന കാര്യം, ആദ്യമേ പറഞ്ഞു ബനാന പൗഡർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ആദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്കായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്?
0: അല്ല, അമ്മ ഉണ്ടായിരുന്നു, എന്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ.
1: അമ്മ ഉണ്ടായിരുന്നു,
0: ഹെൽപ്പായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ ആദ്യത്തെ സ്റ്റാഫ് എന്റെ അമ്മയാണ്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും അമ്മയാണ് സഹായത്തിന് നിൽക്കാം അങ്ങനെ ഒരിതല്ല. ഷീ ഈസ് ഓൾസോ മൈ സ്റ്റാഫ്, സ്റ്റിൽ എന്റെ സ്റ്റാഫാണ്. മന്ത്ലി സാലറി പേ ചെയ്യുന്ന എന്റെ സ്റ്റാഫാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, ആളും എന്നെ പോലെ ഇൻഡിപെൻഡന്റ് ആവണം. കൊച്ചുമക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കണമെങ്കിൽ മക്കളെ ഒന്നും ഡിപെൻഡ് ചെയ്യണ്ട, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങിക്കാം. എന്റെ ആദ്യത്തെ ഒരു ശാക്തീകരണം വരുന്നത് എന്റെ അമ്മയിൽ നിന്നായിരുന്നു.
1: കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ഫാഷൻ ബിസിനസ് ആണല്ലോ, പക്ഷെ എന്നിരുന്നാലും ഈ കുക്കിങ്ങിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് ഈ ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആശങ്കയുണ്ടല്ലോ, ഇത് വാങ്ങിക്കുവോ, ഇത് ചെലവായി പോവോ, കുറെ കാര്യങ്ങൾ തലയിലോട് ഓടുമല്ലോ. അപ്പൊ ആ ഒരു സമയം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും.
0: ശരിക്കും എനിക്ക് എന്നോട് ഭയങ്കര വിശ്വാസം, അത് അന്നും അതെ ഇന്നും അതെ. ഒരു കോൺഫിഡൻസ് ആണ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. ഈ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് നേടാൻ കുറെ കാണുന്നുള്ളൊരു വിശ്വാസമുള്ള ആളാണ് ഞാൻ. എനിക്കറിയാം ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തും എന്നുള്ള എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്ക് ചെയ്യാറുണ്ട്, മാർക്കറ്റ് സ്റ്റഡി ചെയ്യാറുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും എന്താണ് മാർക്കറ്റിൽ വേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് വേണ്ടത് എന്നൊക്കെ പഠിക്കാറുണ്ട്, ഇപ്പോഴും പഠിക്കാറുണ്ട്, അത് പ്രാവർത്തികമാക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ ചലഞ്ച് ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ തന്നെയായിരുന്നു. പിന്നെ അന്ന് റെന്റഡ് ഹൗസ് ആയിരുന്നു, വാടക വീട്ടിലെ ചെറിയൊരു അടുക്കളയായിരുന്നു. അപ്പൊ ഈ ഹൗസ് ഓണറിന്റെ സൈഡിൽ നിന്നുണ്ടാവുന്ന ഇഷ്യൂസ്, ഗവൺമെന്റ് പേപ്പേഴ്സിന്റെ ഇഷ്യൂസ്, അതൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ഞാനൊരു സ്പേസ് ആവുന്നത് വരെ ഇതിങ്ങനെ
1: കണ്ടിന്യൂ
0: ചെയ്തിട്ടുണ്ട്.
1: കേട്ടോണ്ടിരിക്കുന്ന പലർക്കും ഇതുപോലെ ഐഡിയ കാണുമല്ലോ, പക്ഷെ അവരും പേടിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ ഒരു മെന്റൽ പ്രഷർ ഉണ്ടല്ലോ, പേപ്പേഴ്സ് ക്ലിയർ ആണെന്നല്ല നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ ഒരു, അപ്പൊ എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്തത്?
0: അല്ല, മെന്റൽ പ്രഷർ ഇല്ലാത്ത എന്ത് പ്രൊഫഷനുള്ളത്? ബിസിനസ് ചെയ്യുന്നവർക്ക് ആ ടെൻഷൻ, ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ടെൻഷൻ, വെറുതെ വീട്ടിരിക്കുകയാണെങ്കിൽ ഒന്നും, അല്ലെങ്കിൽ രാത്രി എന്ത് കുക്ക് ചെയ്യണമെന്നെങ്കിലുള്ള ടെൻഷൻ അല്ലേ? അപ്പൊ ടെൻഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല. പക്ഷെ നമ്മൾ ആ ടെൻഷൻ, അതായത് ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും ആ പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അത് ഒരു ആജീവനാന്ത ലെസൺ ആണ്. നമ്മളൊരു കാര്യം, ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം നമ്മൾ എങ്ങനെ സോർട്ട് ചെയ്തു, അത് നമ്മൾ ഒറ്റത്തവണ ചെയ്താൽ മതി, നാളെയും ഈ പ്രോബ്ലം ഉണ്ടാകും, അപ്പം നമുക്ക് ഇത്രയും ചിന്തിക്കണ്ട. ഇത് നമുക്കൊരു മുതൽക്കൂട്ടാണ്, നമ്മുടെ ആ ഒരു ലൈഫ് ലോങ്, നമ്മുടെ ഓരോ ഡേയും പുതിയ പുതിയ പാഠങ്ങളാണ്.
1: അങ്ങനെ പഠിച്ച പാഠത്തിലെ ഈ ജേണിയിൽ, ബിസിനസ്സിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ലെസൺ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ?
0: വേണമെങ്കിൽ ഞാനിപ്പോ റീസെന്റ് ആയിട്ടുള്ള വന്ന ഒരു സിനറി വെച്ച് പറയാം. ഈ യുദ്ധമൊക്കെ എവിടെയോ ഉണ്ടായ ഒരു യുദ്ധമാണ്, അത് ഇനി ഈ ട്രിവാൻഡ്രത്ത് കിടക്കുന്ന ഒരു ചെറിയ ബിസിനസ്സുകാരെ ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഗ്യാസിന്റെ ഇഷ്യൂ, അത് കാരണം ഉണ്ടാവുന്ന പ്രോബ്ലംസ്, വിറക് കിട്ടാനില്ല, അതിന്റെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കൂടി, അങ്ങനെ പല പല പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ നമുക്കത് ഫേസ് ചെയ്തേ പറ്റൂ. അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോയാലേ നമ്മുടെ ലൈഫ് അവിടെ നിൽക്കുകയാണ്, നമ്മൾ സ്റ്റക്കായി പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത് എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ എവിടെന്നെങ്കിലും വരും. ഇത് നമ്മൾ ഓൾറെഡി എവിടെ ഒരു ബിസിനസ് സ്കൂളിലും പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കും,
1: എമർജൻസി
0: ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ആ ഒരു തോട്ടിൽ ആ പ്രോബ്ലം വന്നാൽ അപ്പൊ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ് ഒരു ഓണ്ടർപ്രണറിന്റെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരും, ഡെഫിനറ്റ്ലി വരും, പക്ഷെ നമ്മളതോടെ യൂസ്ഡ് ആണ്. പക്ഷെ അതൊരു രസമാണ്, ഭയങ്കര ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം എന്നോട് ഒരുപാട് ആളുകളൊക്കെ ചോദിക്കും എനിക്ക് എങ്ങനെ ഇത്ര സമയം കിട്ടുന്നത്. കാരണം ഇതിന്റെ കൂട്ടത്തിൽ ഫാമിലി പോകുന്നുണ്ട്, ഞാൻ കഥക്ക് പഠിക്കുന്നുണ്ട്, ചൈൽഡ്ഹുഡ് ഡ്രീംസ് ഒക്കെ ചൈൽഡ്ഹുഡിൽ നടക്കാത്തത് കൊണ്ട് വലുതായതിന് ശേഷം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എന്റേതായിട്ടുള്ള ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്, ഫാമിലി ട്രിപ്പ് പോകാറുണ്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പിടിക്കാറുണ്ട്. എല്ലാം ചോദിക്കും ഇങ്ങനെ എങ്ങനെ ടൈം കിട്ടുമെന്ന് ചോദിക്കും. എന്റെ ഫോൺ ഓൾവേസ് എപ്പോഴും കോൾസ് ആയിരിക്കും, പക്ഷെ എനിക്കിതൊരു ഇഷ്ടമാണ്. അതെ അതെ, ഇതിന്റെ ഇടയ്ക്ക് എന്റെ മീ ടൈം കണ്ടുപിടിക്കും, ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കും, ഒന്നും ചെയ്യാണ്ട് വെറുതെ വീട്ടിൽ സിനിമയും കണ്ടൊക്കെ ഇരിക്കും. ഇതൊക്കെ ആയിട്ട് രസമാണ് ഇങ്ങനെ അങ്ങ് പോകും.
1: എത്ര ഇതുണ്ടെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും വണ്ടി.
0: അതെ, സെൽഫ് കെയർ ചെയ്യും, ഞാൻ എന്നെ നന്നായിട്ട് നോക്കും. മോനുണ്ട്, മോന് 8 വയസ്സായി, 3ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ ഇത് രസമാണ്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ നടക്കും.
1: ഇതില് ഇപ്പൊ പറഞ്ഞ പോലെ ഫുഡിന്റെ ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. ഈ ബിസിനസ്സിൽ പൊതുവേ വരുന്ന വെല്ലുവിളികളായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്?
0: ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ്, ഇപ്പൊ ഞാൻ കഴിക്കുന്നതിൽ എന്തൊക്കെ എനിക്ക് അലർജി ഉണ്ടെന്ന് ചിലപ്പോൾ എനിക്കറിയില്ലായിരിക്കും. ഒരു പ്രോബ്ലം വരുമ്പോഴായിരിക്കും ഞാൻ എന്തിനകത്തൊക്കെ അലർജറ്റിക്ക അല്ലെങ്കിൽ ഒരു അലർജി എനിക്ക് ഉണ്ടെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊരു ഫുഡ് പോയിസൺ ആയിട്ട് നമ്മൾ നേരെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ആദ്യം ഡോക്ടർ ചോദിക്കും, നിങ്ങൾ പുറത്തുനിന്ന് എന്താ കഴിച്ചെന്ന് ചോദിക്കും. ഈ പറയുന്ന പല മനുഷ്യരുടെയും വീട്ടിൽ, എല്ലാവരുടെയും കാര്യമല്ല, ചില വീടുകളിൽ നമ്മൾ ഈ തൈര് ഒരയൊഴിക്കാൻ വെക്കുന്ന ബോട്ടിൽ ഓരോ ഡേയും മാറി മാറി കൊടുത്തില്ല, അതിനകത്ത് പുഴുക്കളുണ്ടാവും, അവിടെ പോയിസണായി മാറും. അത് കഴിച്ചാൽ പോലും ഫുഡ് പോയിസൺ ഉണ്ടാവും. നമ്മുടെ കിണറുവെള്ളം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ ബാക്ടീരിയസ് ഉണ്ടാവും. പക്ഷെ എപ്പോഴും ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ പുറത്തെ ഭക്ഷണം എന്ത് കഴിച്ചു എന്നുള്ളതാണ്. ഇപ്പം പനിയിൽ അലർജിയുള്ള ഒരാൾ പനീർ കഴിച്ചിട്ട് പുള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ക്രൂശിക്കപ്പെടുന്നത് നമ്മുടെ ആ ഒരു റെസ്റ്റോറൻറ്റ് മേഖലയായിരിക്കും. നമ്മുടെ ഇന്നസെൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ധാരാളം സമയമെടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് നെയിം ഒക്കെ വല്ലാണ്ട് താഴേക്ക് പോകും. ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. ഇപ്പം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡിൽ എഴുതിക്കും കൺസ്യൂം വിത്തിൻ 2 hours എന്നുള്ളത് ഗവൺമെന്റ് റൂളാണ്. പക്ഷെ പലരും, ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല കഴിക്കുന്നത്. മേ ബി കുറച്ചുകൂടെ കഴിയട്ടെ കഴിയട്ടെ എന്ന് വെച്ച് കാത്തിരിക്കും. അതിനൊരു പ്രശ്നം ഉണ്ടെന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ഇതെങ്ങനെയാണെങ്കിലും അഫക്റ്റഡ് ആവാം.
1: അതെ,
0: ഇതൊരു വലിയ ചലഞ്ചാണ്. റെസ്റ്റോറൻറ്റ് മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഇപ്പം നമ്മൾ ബിരിയാണിക്കകത്ത് മുട്ട പുഴുങ്ങിയത് വെക്കും, 500 മുട്ട പുഴുങ്ങുന്നതിനകത്ത് ഒരെണ്ണോ രണ്ടെണ്ണോ ചീത്തയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ കഴിക്കുന്ന ഒരാൾ കഴിക്കാൻ എടുക്കുമ്പോഴായിരിക്കും മണം വ്യത്യാസം വരുന്നത്. ഒരിക്കലും നമ്മൾ ഇന്റൻഷനിൽ അങ്ങനെ ചെയ്യില്ല. ഇതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുന്നത്.
1: പിന്നെ ചിലര് പറയും ഭക്ഷണം വയറ് നിറയ്ക്കും എന്ന് പറയും, ചിലര് പറയും മനസ്സ് നിറയ്ക്കാൻ ഭക്ഷണം. അപ്പൊ പേഴ്സണലി എന്താണ് തോന്നിയിട്ടുള്ളത്?
0: മനസ്സ് നിറയ്ക്കും ശരിക്കും. എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ ബിരിയാണി കഴിച്ചതിന്റെ കൂടെ കൂടി ആളുകളാണ്. എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യം പറയുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാന്ന് ചോദിക്കും. ഞാനൊരു ബിരിയാണി കൊടുത്തതാ അന്ന് കൂടെ കൂടിയതാ, ഒരു 5-6 വർഷമായി കൂടെയുണ്ട്. അതുപോലെ എന്റെ സ്പേസിലുള്ള എന്റെ എല്ലാ മനുഷ്യരും ബിരിയാണി കൊടുത്തിട്ട് ഞാനുമായിട്ട് സുഹൃത്തുക്കളായവരാണ്. പല പല കസ്റ്റമേഴ്സ് ഉണ്ട് പുറത്തൊക്കെ പോയിട്ടെ, ഇപ്പം ട്രിവാൻഡ്രത്തുള്ളവര് അബ്രോഡൊക്കെ പോയി നിന്നിട്ട് പിന്നെ തിരികെ നാട്ടിലേക്ക് വന്നിട്ട് പറയും, നജിയ ഞങ്ങൾ അവിടെ പോയിട്ട് ഇത്ര വർഷം കഴിഞ്ഞ് വന്നെയാണ് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ക്രേവിങ്, സ്റ്റിൽ ആ ടേസ്റ്റ് ഇങ്ങനെ നിപ്പുണ്ട്. അപ്പം നമ്മൾ ഓർത്ത് വെച്ചിട്ട്, ഇവിടെ വേറെ ബിരിയാണി ഷോപ്പ് ഇല്ലാഞ്ഞിട്ടല്ലോ, ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ അവർ നമ്മളെ തന്നെ ചൂസ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത് പേഴ്സണലി വന്ന് ചില വ്യക്തികളൊക്കെ വന്നിട്ട് നേരിട്ട് ചില അമ്മമാരൊക്കെ മോളാണോ കാണണമെന്നൊക്കെ പറഞ്ഞ് വരും. ഇപ്പം തോന്നിയിട്ടുണ്ട് മനസ്സും കൂടെ നിറയ്ക്കുന്നുണ്ട്,
1: വയറ് മാത്രമല്ല അപ്പൊ മനസ്സും കൂടെ നിറയ്ക്കാൻ കഴിയുന്നുണ്ട്.
0: അതെ അതെ അതെ അതെ, അത് സന്തോഷമാണ്. ഞങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഇറ്റ്സ് എ ഡ്രൈ ഫ്രൂട്ട് പിക്കിൾ. അപ്പോ എനിക്ക് ഒരു കസ്റ്റമറുണ്ട്, പുള്ളിക്കാലത്തേക്ക് 80%+ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ മന്ത്ലി വൺസ് ഇത് സ്റ്റോക്ക് ചെയ്യത്തോളൂ, പെട്ടെന്ന് സോൾഡ് ഔട്ടാ. ചെയ്യുമ്പോൾ തന്നെ മാം ഒരു 5-6 ബോട്ടിൽ വാങ്ങിക്കും. അപ്പൊ നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കും, മോളെ ഇതില്ലാണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല കേട്ടോ, പെട്ടെന്ന് അടുത്ത ബാച്ച് ചെയ്യുമെന്ന് ചോദിക്കും. വർഷങ്ങളുണ്ട് ആ പ്രോഡക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് ഈ ലാസ്റ്റ് ബാച്ച് ഈ മാസം സെയിൽ ആയപ്പം വരെ ആ മാം നമ്മുടെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോ ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് ജോലിയൊക്കെ ആയി ഭയങ്കര ടെൻഷനൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് വരും, എടാ ബിരിയാണി കഴിച്ചു ഭയങ്കര നല്ലതായിരുന്നു, എന്റെ കുഞ്ഞ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ ഇത് എൻജോയ് ചെയ്ത് കഴിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തരും. അപ്പം നമ്മുടെ ആ ഒരു പെയിനും ആ ഒരു സ്ട്രെസ്സും സ്ട്രഗിൾസും ഒക്കെ കുറഞ്ഞ് കാമാവും. ഇതും മനസ്സ് നിറയ്ക്കുന്നുണ്ടോ അല്ലാണ്ട് എന്റെയും.
1: കോവിഡിന്റെ സമയത്ത് പലരുടെയും ബിസിനസ് എല്ലാം സ്റ്റോപ്പായി, ഒരുപാട് പേർക്ക് നഷ്ടം വന്നു, നമുക്കറിയാം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ആ ഒരു സമയം നാജി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: ഞങ്ങൾ കോവിഡിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ കോവിഡായിരുന്നു ഞങ്ങളൊന്ന് ഫ്ലറിഷ് ആയി ഒരു ബ്രാൻഡായി മാറിയ ടൈം. അപ്പോഴും ചലഞ്ചസ് ഒരുപാടുണ്ട്, ഡെലിവറി ഇഷ്യൂ ഉണ്ട്, നിന്ന നിപ്പിൽ പെട്ടെന്ന് നമുക്ക് അവിടെ ആ ഒരു ഏരിയ മൊത്തവും കണ്ടെയ്ൻമെന്റ് സോൺ ആവും. ചിലപ്പോൾ രാവിലെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പറയുന്നത് നമ്മൾ ആ പർച്ചേസ് ചെയ്ത സ്ഥലത്ത് കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയം എന്ന് വെച്ചാൽ നമ്മൾ കോവിഡിന്റെ പീക്കിൽ നിൽക്കുക, എവിടുന്നാ ഇത് വരുന്നത് എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല. പിന്നെ എക്സ്ട്രാ കെയർഫുൾ ആയിരുന്നു ആ സമയത്തേക്ക്, നമ്മൾ ഒരിക്കലും നമ്മൾ കാരണം മറ്റൊരാളിലേക്ക് രോഗം എത്തരുതെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്, നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയം ബിസിനസ് നന്നായിട്ട് വളർന്നു, ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കോവിഡ് എല്ലാ മനുഷ്യരെയും പോലെ എന്നെയും എന്റെ പെർസ്പെക്റ്റീവിനെ ബിസിനസിനോടും വ്യക്തിപരമായിട്ടുള്ള പെർസ്പെക്റ്റീവിനെ ഒക്കെ മാറ്റി മറിച്ചൊരു പീരീഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ചില കസ്റ്റമേഴ്സിന്റെ ഒക്കെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അവിടെ കോവിഡ് ആയിരിക്കും. ഇപ്പോ ഈ ഡെലിവറി പോകുന്ന പിള്ളേരും ഞങ്ങൾ അവരെ പറ്റിയും ബോധഡ് ആയിരിക്കും. അവരെയും നമ്മൾ കെയർഫുൾ ആയിട്ട് നോക്കിയേ പറ്റൂ. കാര്യം ഈ ഒരു ഇൻകം കൊണ്ട് മാത്രമാണ് അവരും ജീവിക്കുന്നത്. പേടിയാണ് എല്ലാവർക്കും. പക്ഷേ ഒരിക്കലും ഒരു ഫുഡിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സ്പേസിലേക്ക് ഞങ്ങൾ ആ പേടി കാണിക്കില്ലായിരുന്നു. ഞങ്ങൾ മാക്സിമം സേഫ്റ്റിയിലൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ പെയിൻഫുൾ ആയിട്ടൊക്കെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കോവിഡ് ആയിട്ടുള്ള ഒരു വീട്ടില് അവർക്ക് കോവിഡ് ആയ സമയത്ത് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഗേറ്റിൽ വെച്ചിട്ട് അവർ വന്നെടുക്കുന്നത് വരെ പുറത്ത് നമ്മുടെ ഡെലിവറി ബോയ് വെയിറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേ ഫാമിലി പിന്നൊരു സമയം ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഡെലിവറിക്ക് ആള് പോയപ്പോഴത്തേക്ക് വെച്ചിട്ട് മാറി പൊക്കോളൂ, ഞങ്ങൾ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ബിസിനസ് ഈസ് സംതിങ് എൽസ്, ലൈക്ക് നമ്മൾ അവിടെ ഒട്ടും പേഴ്സണൽ ആവാൻ പാടില്ല. ബിസിനസ് വേറെയാണ്. അത് ബിസിനസ്സിലെ ബിസിനസ്സിനെ കണ്ണിക്കൂടെ തന്നെ കാണാം. നമുക്ക് നിരന്തരമായിട്ടുള്ള ശത്രുത ആരോടുമില്ല, നിരന്തരമായിട്ടുള്ള സ്നേഹക്കൂടുതലും ആരോടുമില്ല. ബിസിനസ്സിനെ ബിസിനസ് ആയിട്ട് കാണാം. ഇറ്റ് ഷുഡ് ബി പ്രൊഫഷണൽ. അപ്പോൾ ഇപ്പം അങ്ങനെ ഹേർട്ടാവാത്തൊന്നുമില്ല. പണ്ട് സ്കൂളിൽ ആദ്യമായിട്ട് കൊമേഴ്സ് പഠിക്കുമ്പോഴേ ബിസിനസ്സിന് ലോ ഉണ്ട്. അതിൽ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സും വ്യക്തിയും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണെന്ന് പറയും. അപ്പോൾ ഞാൻ തട്ടിപ്പോയി കഴിഞ്ഞാലും ബിസിനസ് ഷുഡ് ബി ദെയർ. അതിങ്ങനെ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്. കോവിഡിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോന്നും ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പം ഇനി ഏത് ഷെഫ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ ബിരിയാണി എപ്പോഴും ഒരുപോലെ ആയിരിക്കും. കാരണം അതിൻ്റെ പ്രോസസ്സ് മൊത്തം എൻ്റെ കയ്യിലാണ്. അത് ഇങ്ങനെ ചെയ്യണം, ഇന്ന സമയത്ത് 5 മിനിറ്റിൽ മസാല ഇടണം, 6-ാമത്തെ മിനിറ്റിൽ ഇത്ര വെള്ളം ചേർക്കണം, 7-ാമത്തെ മിനിറ്റിൽ ഇതിങ്ങനെ ചെയ്യണം, 12-ാമത്തെ മിനിറ്റിൽ ഇത് വാങ്ങി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ട്. അവിടെ ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് ഫോളോ ചെയ്ത് പോവുക. അതായത് ഒരു ഷെഫ് പോയി എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും സംഭവിക്കില്ല. ഇനി ഞാനില്ലെന്ന് പറഞ്ഞാലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ബാക്കി സ്റ്റാഫ് അത് ഹാൻഡിൽ ചെയ്ത് പ്രോപ്പറായിട്ട് ഇത് ചെയ്തോളും. സോ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൂടെയുള്ള ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്.
1: ഒരുപാട് പേര് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഇതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കാണാം. അവരോടായിട്ട് എന്താ പറയാനുള്ളത്?
0: ഒരു ബിസിനസ് തുടങ്ങണമെന്നാണെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് കൃത്യമായ ഒരു ധാരണ വേണം. നമ്മളൊരു വലിയ സ്റ്റഡി ഒന്നും എടുത്തിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്ത് ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ലിമിറ്റേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യാം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇഫ് യു ആർ എ ബഗർ, ബി ദ നമ്പർ ബഗർ ഇൻ ടൗൺ എന്ന് പറയും. നിങ്ങൾക്ക് നിങ്ങളിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. തളർത്താൻ ഒരുപാട് പേര് കാണും, ശരിക്കും കാണും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല ആളുകളും നമ്മളിലേക്ക് വന്നിട്ട് നമ്മളെ തളർത്തും. ചിലപ്പോൾ ഒരു ഓർഡർ പോലും ഇല്ലാതെ വെറും 5 ബിരിയാണി മാത്രം വിറ്റ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാക്കി വന്നതെടുത്ത് കുഴിച്ചു മൂടിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കും. പക്ഷെ തളർന്നു പോകരുത്. ഫ്യൂച്ചറിസ്റ്റിക് ആ നാളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് എല്ലാവരും അഭിമാനത്തോടെ നോക്കുന്ന, നിങ്ങളുടെ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്ന മെസ്സേജസിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് കോൺഫിഡൻ്റ് ആയിട്ട് വിശ്വസിക്കുക. നിങ്ങൾ ഉറപ്പായിട്ട് അവിടെ എത്തും. ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം കാത്തിരിക്കുക. ലൈഫ് ഇസ് ടു ഷോർട്ട്. നിങ്ങൾക്ക് തോന്നുന്ന കാര്യം നിങ്ങൾ അങ്ങ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഥക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് 29-ാമത്തെ വയസ്സിലെന്തോ ആണ്. ഞാൻ 32-ാമത്തെ വയസ്സിലാണ് കഥക്കിന് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. പറഞ്ഞാൽ എൻ്റെ 5 വയസ്സിലെ സ്വപ്നമായിരുന്നു അത്. കാത്തിരുന്ന് 32 വയസ്സ് വേണ്ടി വന്നു എനിക്കത് സ്റ്റേജിൽ പെർഫോം ചെയ്യാം. അപ്പോൾ സമയം കളയണ്ട, തോന്നിയാൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം. അഥവാ വീണു പോയാലും പതുക്കെ എണീക്കുക, പൊടി തട്ടി കളയുക. എപ്പോഴും നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്താണെന്നറിയോ, വീണ് കഴിഞ്ഞാൽ തന്നെത്താനെ എണ്ണിട്ട് സ്വന്തം ദേഹത്തെ മണ്ണ് തുടച്ച് കളഞ്ഞിട്ട് നടന്നങ്ങ് പോവുക എന്നൊരു സംഭവം. ആരെങ്കിലും വന്ന് കൈതരും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചാരി നിൽക്കാനൊരു തൂണായിട്ട് നിൽക്കുക എന്നുള്ളൊരു ചിന്താഗതിയിൽ പോകരുത്. ഞാൻ എനിക്കറിയുന്ന പെൺകുട്ടികളൊക്കെ പറയുന്ന കാര്യമാണ്, സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പഠിക്കുക, ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പഠിക്കുക, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ഒരു സ്ത്രീ ശാക്തീകരണം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണെന്ന് പറയും. ഇതെല്ലാം അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിപ്പോൾ എന്താണെങ്കിലും പലപ്പോഴും പല പ്രോഗ്രാംസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഒരു 50+ ഉള്ള അമ്മമാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ അതുവരെ കുട്ടികൾക്കൊക്കെ വേണ്ടി ജീവിക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ കുട്ടികളൊക്കെ കോളേജിൽ പോവും, ഹോസ്റ്റലിൽ പോവും, ഹസ്ബൻഡ് ജോലിക്ക് പോവും. പിന്നെ ഇവർക്കൊരു ഒറ്റപ്പെടലാണ്. ജീവിതത്തിൻ്റെ 3/4 ഭാഗം കഴിഞ്ഞുള്ള ഒരു കുറ്റബോധമായിരിക്കും. അത് ഫ്രസ്ട്രേഷനായി മാറും. അപ്പോഴാ ഈ ചില അമ്മമാരൊക്കെ വീട്ടിൽ പാത്രങ്ങളെടുത്ത് എറിയുന്നു, എന്ത് ചെയ്താലും ദേഷ്യപ്പെടുന്നു. ആക്ച്വലി അവരവരുടെ സെൽഫിനോടാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മളോടല്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇതിലും താഴെ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാളെ അങ്ങനെ ഒരു 50 വയസ്സുള്ള അമ്മയാവാതിരിക്കട്ടെ നിങ്ങൾ. ഇതിന്റെ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പം പറയാം, കുഞ്ഞിലെയൊക്കെ കേൾക്കുമ്പം ഇന്ന ആളുടെ കൊച്ചുമകൾ, ഇന്ന ആളുടെ മകൾ, ഇന്ന ആളുടെ സഹോദരി, കുറച്ചുകൂടെ വലുതാകുമ്പം ഇന്ന ആളുടെ ഭാര്യ, ഇച്ചിരൂടെ വലുതായി കഴിഞ്ഞാൽ ഇന്ന ആളുടെ അമ്മ. അപ്പൊ ഞാൻ ആരാണ്? എനിക്കൊരു ഐഡന്റിറ്റി വേണ്ടേ? അവിടെ നിന്ന് തോന്നിയതാ, നജയ എന്ന് പറയുന്നൊരു വ്യക്തി ഭൂമിയിൽ എക്സിസ്റ്റഡ് ആയിരുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞു, എന്റെ അടുത്ത തലമുറയായി, അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ എന്നെ ഓർമ്മ കാണില്ല. അറ്റ്ലീസ്റ്റ് എന്റെ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനൊരു അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു ഐഡിയ.

0: ഐഡന്റിറ്റി വേണം, അമ്മ ഇതൊക്കെ ചെയ്തിരുന്നു എന്നൊരു ഐഡന്റിറ്റി വേണം. എനിക്കറിയുന്നൊരിടത്തൊക്കെ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, അത് കെയർ ഓഫ് എന്നൊരു സംഭവത്തിൽ കൊണ്ട് എത്തിക്കരുത്. ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി അത് ഭൂമിയിലുണ്ട്. നമ്മൾ മരിക്കുന്നത് വരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞ് പോയിട്ട് ഒരു 5 വർഷം കൂടെ നമ്മൾ ഓർമ്മിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏറ്റവും വലിയ മെസ്സേജ് അതല്ലേ? അതല്ലേ ഒരാൾക്ക് വേണ്ടത്?
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ വളരെ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സംസാരം കേട്ടിട്ട് അങ്ങനെ ഇരുന്നു പോകുന്ന ആ ഒരവസ്ഥയാണ് ഉണ്ടായത്. ശരിയാണ്, നമ്മൾ പലപ്പോഴും ഒന്ന് ചാരി നിൽക്കാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന കാര്യം എടുത്താൽ പോലും വേറെ ആരെങ്കിലും ഒന്ന് വന്ന് ഓടിച്ചിരുന്നെങ്കിൽ, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സ്ത്രീകളില് കുറെ പേരൊക്കെ മാറി മാറി വരുന്നു, എന്നാലും സ്റ്റിൽ നമ്മൾ വിചാരിക്കുന്നത് ഓ ഇത് ചെയ്യാൻ അവരെ ആരെങ്കിലും വിളിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ തന്നെ മാറ്റണം. ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാനും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാനും ലോകം വളരെ വലുതാണ്. അപ്പൊ
0: സ്വന്തമായിട്ട് സ്വന്തം പേഴ്സ് തുറക്കുമ്പോൾ അത് കാശുണ്ടായിരിക്കണം.
1: തീർച്ചയായിട്ടും
0: ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താന്ന് വെച്ചാൽ അത് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ വലിയ വാക്കാണ്, പക്ഷേ സ്വന്തമായിട്ട് സമ്പാദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെ അനുവാദം ചോദിക്കണ്ട. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ആ കൂട്ടത്തിലാണ്. അത് തരുന്നൊരു സുഖമുണ്ട്. നമ്മുടെ ഈ ചിറകെന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ലാണ്ട് നിങ്ങൾ ചിറക് വെച്ച് പറക്കണമെന്ന് വെച്ചാൽ 2 ചിറക് മുളച്ച് വരത്തില്ല. ആ ചിറകെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ആണ്, നമ്മളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലത്തുള്ള കുറെ അധികം കാര്യങ്ങളാണ്. ഈ ഒരുപാട് പേടികളൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ. ഞാനൊരു തനി നാട്ടുമ്പുറത്തുനിന്ന് വന്ന ആളാണ്. വെള്ളം പേടിയുള്ള, ആഴം പേടിയുള്ള, അടച്ച റൂം പേടിയുള്ള ഒരാളായിരുന്നു ആ ഞാൻ. പാരഗ്ലൈഡിങ് ചെയ്തു, സ്കൂബ ഡൈവിങ് ചെയ്തു, ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചു. എന്റെ കാലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചു, വണ്ടി ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു. എന്തൊക്കെയാണ് എൻ്റെ പേടികൾ, ആ പേടികളൊക്കെ ഓവർകം ചെയ്യാൻ, ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ലൈഫ് ഈസ് ടു ഷോർട്ട് ആക്ച്വലി. അത് വളരെ ഭംഗിയായിട്ടും നമ്മൾ ഈ മരിക്കാൻ കിടക്കുമ്പോൾ എല്ലാം ചെയ്ത് തീർത്തു എന്നുള്ളൊരു സമാധാനത്തിലും സന്തോഷത്തിലും ഓരോ മനുഷ്യർക്കും മരിക്കാൻ പറ്റട്ടെ. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അയ്യോ ഞാൻ അന്ന് ചെയ്തില്ലല്ലോ, എനിക്ക് ഷുഗർ വരുന്നതിന് മുന്നേ ഞാൻ മധുരം കഴിച്ചില്ലല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഈ മരിക്കാൻ കിടക്കുമ്പോൾ അവസാനത്തെ 7 മിനിറ്റിൽ, അവസാനത്തെ ആ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം കഴിഞ്ഞ് തൃപ്തിയായിട്ട് അങ്ങനെ സമാധാനമായിട്ട് റെസ്റ്റ് ഇൻ പീസ്. എക്സാക്ട്ലി അത് തന്നെ സംഭവിക്കുന്ന പോലെ ഓരോ മനുഷ്യരും ജീവിക്കട്ടെ, ഓരോ സ്ത്രീകളും ജീവിക്കട്ടെ.
1: വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ബിസിനസ്സിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല വാക്കുകൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പരിപാടി കേട്ട പലർക്കും ഒരു എനർജി കൊടുക്കാൻ. ആ എനർജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തല്ല, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എനർജി പകർന്നു തരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്. ഇതുപോലൊരു വേദി കിട്ടിയതിൽ എനിക്കും വലിയ വലിയ സന്തോഷം. ഞാനിങ്ങനെ എന്റെ സുഹൃത്തുക്കളോട് പറയായിരുന്നു, നമ്മൾ ഈ 90 പിള്ളേരുടെ വളരെ വലിയ നൊസ്റ്റാൾജിയിലാണ് ഞാൻ ഈ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൂരദർശനും ആകാശവാണിയും ഒക്കെ തന്ന ഒരു മെമ്മറീസിൽ, ആ ഒരു നൊസ്റ്റാൾജിയിൽ വളർന്നു വന്നൊരാൾക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, ഒരു അഭിമാനമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.
2: വിജയത്തിന്റെ രുചിക്കൂട്ട് സംരംഭകയായ നജിയ ഇർഷാദുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ

പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഓഗസ്റ്റ് 3 രാവിലെ 11 മുതൽ 12 വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495565321, ഒരു നമ്പർ കൂടി 9496596321. മറക്കാതെ വിളിക്കുക ഓഗസ്റ്റ് 3 രാവിലെ 11 മുതൽ 12 വരെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. എൻ ജി ശ്രീകുമാറും ശുഭയും പാടിയ ഗാനം. ചിത്രം ചന്ദ്രലേഖ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. ബണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

എസ് രമേശനായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ചിത്ര വിശ്വനാഥ് ശ്രീറാം എന്നിവർ പാടിയ ഗാനം, ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

0: ആകാശവാണി വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: കിഷ്.
1: അങ്ങനെ ഒരു പേര് അധികം ആർക്കും ഇല്ലാത്തൊരു പേരാണല്ലേ?
2: ബൈബിളിലെ പേരാണ്.
1: എന്താ പേരിന്റെ അർത്ഥം?
2: പേരിന്റെ അർത്ഥം എനിക്കറിയത്തില്ല. അതൊരു രാജാവിന്റെ പേരാണ് ബൈബിളിലെ.
1: അങ്ങനെ നമ്മൾ രാജാവായിട്ട് വിലസുകയാണ്?
2: അങ്ങനെയൊന്നുമല്ല.
1: എവിടെയാ നാട്?
2: ട്രിവാൻഡ്രം തന്നെ.
1: എന്ത് ചെയ്യുന്നു?
2: ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക, ബി എസ് സി അഗ്രികൾച്ചർ ലാസ്റ്റ് ഇയർ ആണ്.
1: ഇന്നിപ്പോ ക്ലാസ് ഒക്കെ അവധിയാണോ?
2: അതെ അതെ.
1: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
2: കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്.
1: പഠനമാണോ കളികളാണോ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നത്?
2: പഠനമാണ്.
1: എങ്ങനെയുണ്ട് കൂട്ടുകാരൊക്കെ?
2: എല്ലാരും നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാരും.
1: ആ ഒരു വൈബ് എങ്ങനെയുണ്ട്?
2: നല്ലതാ, കോളേജ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: യാത്രകളൊക്കെ എങ്ങനെയാ കൂട്ടുകാരോടൊപ്പം?
2: അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഇവിടെ ട്രിവാൻഡ്രം അടുത്തൊക്കെ മാത്രമേ പോകാറുള്ളൂ.
1: കൂട്ടുകാരോടൊപ്പം കളികളൊക്കെ ഉണ്ടോ?
2: ആ,
1: ക്രിക്കറ്റ് ആണോ അതോ
2: ഫുട്ബോളാണ് ഞാൻ കൂടുതലും കളിക്കാറ്.
1: ഇപ്പോ വേൾഡ് കപ്പ് കഴിഞ്ഞതേ ഉള്ളൂ.
2: ആ അതെ അതെ.
1: നമ്മൾ ആരുടെ കൂടെ ആയിരുന്നു?
2: ഞാൻ പോർച്ചുഗൽ ഫാൻ.
1: അത്യാവശ്യം നന്നായിട്ട് കളിച്ചു പോയി.
2: ആ, അത്യാവശ്യം നന്നായിട്ട് കളിച്ചെന്ന് പറയാം.
1: ഇനി മത്സരങ്ങൾ ഉണ്ടല്ലോ.
2: അതെ, ഇനിയും ഉണ്ടല്ലോ.
1: ഒരു കളി തോറ്റു എന്ന് വെച്ചിട്ട് നമ്മള് ഫാൻസ് എന്നൊരു രീതിയിൽ മാറാൻ പറ്റത്തില്ല.
2: മാറാൻ പറ്റത്തില്ലല്ലോ.
1: ടർഫിലാണോ കളിക്കാനൊക്കെ പോകുന്നത്?
2: ഗ്രൗണ്ട് ഉണ്ട്, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്.
1: ഇപ്പൊ ഗ്രൗണ്ടുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുവാണല്ലേ?
2: അതെ, കുറഞ്ഞു വരുന്നുണ്ട്. കൂടുതലും ടർഫുകളുണ്ടല്ലോ ഇപ്പൊ.
1: അങ്ങനെ പഞ്ചായത്ത് ഗ്രൗണ്ട് ആണോ?
2: അല്ലല്ല, ഞങ്ങളുടെ പള്ളിയുടെ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ അല്ലാതെ ബീച്ചാണ്. അപ്പൊ ഞങ്ങളുടെ ബീച്ചിന്റെ ഫ്രണ്ട് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്.
1: ഇപ്പം യാത്രകളൊക്കെ പോകാറുണ്ടെന്ന് പറഞ്ഞു, പോയി കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു?
2: അങ്ങനെ ചോദിച്ചാൽ ഞാനങ്ങനെ വലിയ രീതിയിൽ യാത്രയൊന്നും പോയിട്ടില്ല. കൊടൈക്കനാൽ എനിക്കിഷ്ടമാണ്, ഞാൻ അവിടെ കൂടുതൽ പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലം അതാണ്.
1: ഇനി പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാ?
2: എനിക്ക് ലഡാക്ക് പോകാൻ താല്പര്യമുണ്ട്.
1: അതിനുവേണ്ടി പൈസ ഒക്കെ ഇട്ട് കൂട്ടി സമ്പാദിക്കുന്നുണ്ടോ?
2: അങ്ങനെയൊന്നും ഇല്ല, ഇതുവരെ അങ്ങനെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
1: ചില ആൾക്കാരൊക്കെ ഉണ്ട് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാല് പോക്കറ്റ് മണി പോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു പൈസ ഇട്ട് കൂട്ടിയിട്ട് അങ്ങനെ യാത്ര പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
2: ഇതുവരെ അങ്ങനെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
1: അത്രയും വലിയ ബുദ്ധി എനിക്ക് പോയില്ലെന്നാ?
2: അങ്ങനെയല്ല, അത് ഇപ്പോ നമുക്ക് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ അങ്ങനെയുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ജോലിയൊന്നും ആയിട്ടില്ലല്ലോ, പഠിച്ചോണ്ടിരിക്കല്ലേ.
1: ഒക്കെ ആവും, അപ്പോഴത്തേക്ക് നമുക്ക് യാത്രകളൊക്കെ പോവാം, ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാം.
2: അതെ.
1: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
2: ആ, പാട്ടൊക്കെ കേൾക്കാറുണ്ട്, ഡെയിലി ബേസിസിൽ ഇല്ലെങ്കിലും ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ കേൾക്കാറുണ്ട്.
1: ഇപ്പൊ എല്ലാവരും തിരക്കായതുകൊണ്ട് എപ്പോഴും നമുക്ക് പാട്ട് കേട്ടിരിക്കാൻ പറ്റില്ല.
2: അതെ അതെ.
1: ആരൊക്കെയാണ് വീട്ടില്?
2: വീട്ടില് അച്ഛനും അമ്മയും ഞാൻ.
1: ഒറ്റമോനാണ്?
2: അതെ അതെ അതെ.
1: അപ്പൊ വീട്ടിൽ അങ്ങനെ കുറുമ്പൊക്കെ ഉണ്ടോ?
2: അങ്ങനെയൊന്നുമില്ല,
1: അച്ഛനും അമ്മയും കുറുമ്പ് കാണിക്കാൻ ഞാൻ മിണ്ടാതിരിക്കും.
2: അങ്ങനെ അത്രയൊന്നും ഇല്ല.
1: പാവമാണ് ഞാൻ.
2: ആ, പാവമാണ്.
1: അപ്പൊ നമുക്ക് പാവമായിട്ട് ഇരുന്ന് കൊണ്ടൊരു പാട്ട് കേട്ടാലോ?
2: അതെ, കേൾക്കാം.
1: ഏത് പാട്ട് കേൾക്കാം?
2: നമുക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് ആ പാട്ട്.
1: പരിഭവമാണോ ഇഷ്ടമാണോ?
2: അങ്ങനെ ചോദിച്ചാ
1: ആ, എനിക്കറിയത്തില്ല. നമുക്ക് പാട്ട് കേൾക്കാം.
2: അതെ.
1: ഓക്കെ, നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: മിനി.
0: എവിടെയാ നാട്?
1: ബഞ്ചാറോട്.
0: തിരുവനന്തപുരത്ത് എന്ത് ആവശ്യമായിട്ട് വന്നതാ?
1: ഞങ്ങള് ഫ്രണ്ട്സ് ഒന്ന് കാണാൻ വേണ്ടി വന്നത്.
0: എല്ലാവരുടെയും ഒരു കൂടിക്കാഴ്ച, ഒത്തുചേരല്. ഏത് 10-ാം ക്ലാസ് ബാച്ചാണോ?
1: അല്ല, ഡിഗ്രി ബാച്ച്.
0: 10-ാം ക്ലാസ് വരെ ഒഴിവാക്കി ഹോം.
1: അതല്ല, ഇപ്പൊ ഡിഗ്രി ബാച്ചിലാണ് പഠിച്ചത്.
0: വാട്സപ്പ് കൂട്ടായ്മയൊക്കെ
1: ഉണ്ടോണ്ട്?
0: അതിലൊക്കെ കലബല പറഞ്ഞ് വീണ്ടും ഒന്ന് ഒത്തുകൂടാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്.
1: അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല, ഞങ്ങള് കുറച്ചുപേരേ ഉള്ളു, 3-4 പേരേ ഉള്ളു.
0: അന്നത്തെ ചങ്ക് ബ്രോസ്.
1: അതെ.
0: എന്തൊക്കെയാണ് ഒത്തുകൂടിയിട്ട് പരിപാടികള്?
1: ഒന്ന് കാണുക അത്രേ ഉള്ളു, പിന്നെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഒന്ന് രണ്ടു പേരോട് വരാനുണ്ട്, അവര് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കണം. തീരുമാനിക്കണം.
0: രണ്ട് പാട്ടും പാടി, ഡാൻസും കളിച്ച് ഫുഡും കഴിച്ചു പോകണം.
1: ആ, ഫുഡ് കഴിക്കണം. അല്ല, ഡാൻസ് ഒന്നുമില്ല.
0: എന്നാ പറ്റും? അങ്ങനെയൊക്കെ
1: അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞ്.
0: ഡാൻസ് കളിക്കാൻ പ്രായമൊന്നുമില്ല, നമുക്ക് ജീവിക്കാൻ പ്രായം ഒരു ഘടകമേ അല്ല.
1: അതല്ല, എന്നാലും വേണ്ട.
0: എപ്പോഴും നമ്മളിങ്ങനെ വയറ് വയറ് പോലെ വയ്ക്കണം. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഹസ്ബൻഡും മക്കളും.
0: എന്ത് ചെയ്യുന്ന അവരൊക്കെ?
1: മക്കളെ പഠിക്കുന്നു, ഹസ്ബൻഡ് പ്രൈവറ്റ് കമ്പനിയുടെ ജോലിയാണ്.
0: അപ്പൊ വീട്ടമ്മയാണ്. ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയാണ്.
1: ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്.
0: എന്തൊക്കെയാണ് ഒരു ദിവസത്തെ ചര്യകള്?
1: ഒരു ദിവസം രാവിലെ എന്താ വീട്ടിലെ കാര്യങ്ങള്, എന്നെ പിള്ളേര് പോകുന്നു അതിന്റെ തിരക്ക്, ഹസ്ബൻഡ് പോകുന്നു അതിന്റെ തിരക്ക്, പിന്നെ വീട്ടു ജോലി, പിന്നെ അതല്ല പുറമെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പോകണം. ഫുൾ ടൈം തിരക്കാണ്.
0: തിരക്കോട് തിരക്ക്.
1: അതെ.
0: കുഞ്ഞു കുഞ്ഞു ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടില്ലേ?
1: അത് കിട്ടും.
0: ആ സമയത്ത് എന്ത് ചെയ്യും?
1: സമയത്ത് എനിക്ക് എന്റെ പരിപാടി റേഡിയോ വെക്കും. ഞാൻ ഉറക്കത്തിൽ നിന്ന് എപ്പോഴും റേഡിയോ ഓൺ ചെയ്യുക, അതാണ് എന്റെ ഒരു പരിപാടി.
0: അപ്പൊ നമ്മുടെ ശ്രോതാവാണ്.
1: ശ്രോതാവാണ്.
0: നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്രോഗ്രാം?
1: കൊള്ളാം, നല്ല പ്രോഗ്രാം.
0: അടിപൊളി അടിപൊളി.
1: മിക്കവാറും എനിക്ക് കേൾക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ കേൾക്കാറുണ്ട്.
0: റേഡിയോ കേൾക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സമയം വേണ്ട. നമ്മള് ജോലി ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു സൈഡിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയും നടക്കും, റേഡിയോയും കേൾക്കാം.
1: അങ്ങനെയാണ്.
0: ടിവി കാണാനാണെങ്കിലും മാത്രം നമുക്ക്
1: സമയം അറിയാം.
0: പണ്ട് മുതലേ ആളുകൾ സമയം കണക്കാക്കാൻ വേണ്ടിട്ട് റേഡിയോ കേൾക്കുന്നവരുണ്ടായിരുന്നു. അപ്പം റേഡിയോ കേൾക്കുന്ന ആള് എന്തുകൊണ്ടും പാട്ടിനെയും ഇഷ്ടപ്പെടുന്ന ആളായും? പാടോ?
1: പാടില്ല, കക്ഷി പാടും.
0: കൂട്ടുകാരി പാടും?
1: പാടും.
0: അപ്പൊ നമുക്ക് കൂട്ടുകാരി കൊണ്ട് പാടിക്കാം.
1: ഓക്കെ.
0: നമ്മുടെ പ്രോഗ്രാമിലൂടെ ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ക്ലാസ്മേറ്റ് സിനിമയിലെ കാറ്റാടിത്തണൽ പാട്ടാ.
0: ഈ ഒരു നേരത്തിന് പറ്റിയ പാട്ട്?
1: ഞങ്ങളെ ഫ്രണ്ട്സിന്റെ വേണ്ടിയുള്ള ഒരു പാട്ടാ. ആ സിനിമ നല്ല രസമാണ്.
0: അതുകൊണ്ടാണോ ഈ കാറ്റാടിത്തണൽ തോന്നിയിരുന്നത്?
1: അതല്ല.
0: എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
1: ശരി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: അനിത.
0: അനിത, ഒന്ന് ഉറക്കെ പറയൂ.
1: അനിത.
0: എവിടെയാ നാട്?
1: പോത്തങ്കോട്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹൗസ് വൈഫ് ആണ്.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: ഹസ്ബൻഡ്, രണ്ട് മക്കള്, അമ്മ, അമ്മാവൻ.
0: വലിയ കുടുംബമാണോ?
1: അതെ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: ചേട്ടൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യണം, മോള് പാളയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, മോൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണം.
0: തിരുവനന്തപുരത്ത് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒത്തുകൂടാൻ വന്നതാണ്?
1: ആ, ഇന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഒത്തുകൂടാനായിട്ട് വന്നതാണ്.
0: കൂട്ടത്തിലൊരു കൂട്ടുകാർ പറഞ്ഞു, ദോ ലവള് പാടുമെന്ന്.
1: ഞാൻ മുന്നേ പാടുമായിരുന്നു ക്ലാസ്സിൽ, കുട്ടികളൊക്കെ പറയുമ്പോ. അല്ലാതെ വലിയ പാട്ടൊന്നും പാടാറില്ല.
0: വലിയ പാട്ട്, ചെറിയ പാട്ട് അങ്ങനെയൊന്നുമില്ല. പാടുക.
1: കഴിഞ്ഞപ്പോ

0: കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കിയ പാട്ടാണ് അല്ലേ?
1: അതെ, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്.
0: എന്തുകൊണ്ടാ പാട്ട് ഇഷ്ടപ്പെട്ടെ?
1: എനിക്ക് പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടമുണ്ട്, പിന്നെ ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത്രേ ഉള്ളൂ.
0: പാട്ടൊക്കെ ഒത്തിരി കേൾക്കുന്ന ആളാണ്?
1: അതെ.
0: ആകാശവാണി കേൾക്കാറുണ്ടോ?
1: മുന്നേക്ക് കേൾക്കും, ഇപ്പൊ അങ്ങനെ കേൾക്കാൻ സമയം കിട്ടാറില്ല.
0: അയ്യോ, ആകാശവാണി കേൾക്കാൻ സമയം വേണ്ട, നമ്മളിപ്പോ മൊബൈലിൽ തന്നെ ആപ്പുണ്ട്, ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞ ആപ്പൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഗൂഗിളിൽ കേൾക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കേൾക്കാം, വാർത്തകൾ കേൾക്കാം.
1: പിന്നെ ഇടയ്ക്ക് മോന്റെ സ്കൂളിൽ നിന്ന് ആകാശവാണിയുടെ ഒരു പ്രോഗ്രാമില് രണ്ട് പ്രാവശ്യം പാരന്റ്സ് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് വിട്ടിരുന്നു, അപ്പോഴത്തേക്ക് അതില് പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് കേൾക്കുമായിരുന്നു, അവര് പറയുന്ന ടൈമിൽ വരും എന്ന്
0: പറയുമ്പോഴത്തേക്ക്.
1: ഇപ്പൊ സമയമൊന്നും അങ്ങനെ അറിയാറില്ല, പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ. കൊച്ചുങ്ങളെ വിളിക്കാൻ പോണം, വിളിക്കാൻ പോണം.
0: കൊച്ചുങ്ങളെ വിളിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് വാർത്തയും കേട്ടോണ്ടൊക്കെ പോവാം. ജോലിയൊക്കെ കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെയാ ചെലവഴിക്കുക?
1: ടി വി കാണും, പിന്നെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കും, മോന് വേണ്ടി ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും.
0: ഒരു കൊച്ചു കലാകാരിയും കൂടിയാണ്.
1: ചെറിയ രീതിക്ക്,
0: ചെറിയ രീതി ആയാലും കലാകാരി കലാകാരി തന്നെയാണ് അല്ലേ?
1: അതെ.
0: നമ്മള് മൊത്തത്തിൽ ചമ്മി ഒരുമാതിരി അങ്ങ് നിൽക്കുവാണ്. അയ്യേ അയ്യേ അയ്യേ. എന്നാ പിന്നെ നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: നമുക്ക് പാട്ട് കേൾക്കാം.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ആൻസി.
0: എവിടെയാ നാട്?
1: തമിഴത്ത.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇപ്പൊ പഠിക്കാം. ഐടി.
0: ഐടിക്ക് പഠിക്കുകയാണ്. ഏതാ?
1: ആർക്കിടെക്ചർ.
0: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
1: എളുപ്പമൊക്കെ തന്നെ. ഞാൻ ഓരോ കെട്ടിടങ്ങൾ എങ്ങനെയാണെന്ന് കാണാം, ഓരോ മോഡൽ എങ്ങനെയാ, പുതിയത് എങ്ങനെയാ, അങ്ങനെയൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള വിഷയം.
0: പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും?
1: അങ്ങനെയൊക്കെ ചോദിച്ചാ അതൊന്നും അറിഞ്ഞില്ല.
0: അതൊക്കെ ഒരു നിമിത്തം വന്നു പോകും അല്ലേ.
1: ഇപ്പൊ
0: പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലി എന്നൊരു സ്വപ്നം കാണുമ്പോ നാട്ടിലായിരിക്കോ അതോ വിദേശത്തായിരിക്കോ?
1: അങ്ങനെ ചോദിച്ചാ നാട്ടിൽ കിട്ടണമെന്നും ഉണ്ട്, പുറത്തോട്ട് പോകണമെന്നും ഉണ്ട്.
0: കുറച്ചു നാൾ നാട്ടിൽ നിന്നിട്ട് പിന്നെ നമ്മൾ പുറത്തു പോകും, പിന്നെ കുറച്ചു നാൾ വീണ്ടും വന്ന് നാട്ടിൽ നിൽക്കും.
1: എനിക്ക് ആദ്യം പുറത്തു പോയി വർക്ക് ചെയ്തിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനാണ് ഇഷ്ടം.
0: അതെ, പുറത്തു പോയിട്ട് അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ നാട്ടിൽ പണിതിട്ട് നാട്ടുകാരെ രക്ഷപ്പെടുത്തണം അല്ലേ?
1: അങ്ങനെയൊന്നുമില്ല, എനിക്ക് വെളിയിലോട്ട് പോവാനാണ്. എന്റെ പപ്പ ഗൾഫിലാ, എനിക്ക് അങ്ങോട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട് താല്പര്യം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുറച്ച് ജോലി ഓരോ ഇത് ചെയ്യണമെന്നാണ്.
0: അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠനം കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
1: ഞാൻ ഇപ്പം ഒരു ബേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്, കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
0: ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ട്
1: റെഡ് വെൽവെറ്റ് കേക്ക്, പിന്നെ ബ്രൗണീസ് ഒക്കെ ഉണ്ടാക്കും. ബ്രൗണീസ് ഒന്നും സെയിൽ ആക്കിയിട്ടില്ല, വീട്ടിലുണ്ടാക്കി എല്ലാ വീട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ ചെയ്ത് കൊടുക്കും.
0: അപ്പൊ നമുക്ക് ബിസിനസ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുവാണ്. ഓരോ ദിവസം നമ്മൾ ഓരോ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്, ഒരു കേക്ക് വെച്ചോ എന്ന് പറയും.
1: അങ്ങനെയൊന്നുമില്ല, ഓരോരുത്തർ പറയുമ്പം അവർക്ക് ചെയ്ത് കൊടുക്കും.
0: ഇപ്പൊ ഓണം വരുവാണ്, കച്ചവടം പരിപാടിക്കും.
1: അങ്ങനെയൊന്നുമില്ല, കേക്ക് പറയണവർക്ക് ഓരോ അഭിപ്രായം കണക്കിന് ചെയ്യും.
0: എന്നിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞോ?
1: എന്നിട്ട്
0: നമുക്കൊരു കേക്ക് കൊണ്ട് തന്നില്ലല്ലോ.
1: പെട്ടെന്ന് തന്നില്ല,
0: പെട്ടെന്ന് ഒന്നുകൊണ്ട് കേക്ക് എടുക്കാൻ മറന്നുപോയി.
1: അങ്ങനെയൊന്നുമില്ല.
0: അടുത്ത പ്രാവശ്യം ആവട്ടെ. പാട്ടുകളൊക്കെ കേക്കോ?
1: കേക്കാം.
0: സിനിമ കാണോ? ഇവിടെ തിയേറ്ററിൽ പോയി കാണോ, മൊബൈലിൽ കാണോ?
1: രണ്ടും
0: കാണും. പാട്ടുകൾ എങ്ങനെയുള്ള പാട്ടുകളോടാ ഇഷ്ടം?
1: എല്ലാത്തരം പാട്ടുകളും ഇഷ്ടം. കുറച്ചും കൂടി റൊമാൻസ് സോങ്സും അല്ലാതെ ഫീൽ ഗുഡ് സോങ്സ് ഒക്കെ എനിക്കിഷ്ടം.
0: പാട്ട് പാടോ?
1: പാട്ട് പാടും.
0: നമുക്ക് ചെറുതായിട്ടൊരു പാട്ട് പാടിയാലോ?
1: അങ്ങനെ ചോദിച്ചാ പെട്ടെന്ന്.
0: കുഴപ്പമില്ല, പാടാം. കുറെ പേര് ഇങ്ങനെ കാത്തിരിക്കണം, ആൻസിയുടെ പാട്ട് കേൾക്കണേ, ആൻസിയുടെ പാട്ട് കേൾക്കണേ, യോ എന്ന് പറഞ്ഞിട്ട്.

0: മടിച്ചു മടിച്ചു നിന്നെങ്കിലും അത്യാവശ്യം നന്നായിട്ട് അങ്ങ് പാടി. ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഏത് പാട്ടാ കേക്കേണ്ടേ?
1: കോംറേഡില്ല മഴ പോലെ പാട്ട്.
0: എന്തുകൊണ്ടാ പാട്ടിനോട് ഇഷ്ടം?
1: അത് കേക്ക് ഒരു നല്ല ഫീൽ ഗുഡ്. എനിക്ക് ഇഷ്ടമാ പാട്ട് കേക്കാൻ, എപ്പോഴും കേട്ടോണ്ടിരിക്കാം.
0: നമുക്ക് ചമ്മറം മടിഞ്ഞിരുന്നൊന്നുകൂടെ കേക്കാം.
1: ഓ
0: നന്ദി.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9495655321, ഒരു നമ്പർ കൂടി 9496596321. മറക്കാതെ വിളിക്കുക. ഓഗസ്റ്റ് 3 രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യോധ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എ ആർ റഹ്മാൻ.

ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.

0: ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: പാട്ടുകളം തമ്പുരാൻ പാട്ട് അവതരിപ്പിക്കുന്നത് സി ശ്രീധരക്കുറുപ്പ്.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1182 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം നസീബുദ്ദീൻ ബണ്ടമ്പള്ളി.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം പവിഴമണിലെ സാഹിത്യവും, തുടർന്ന് ദ്വീപ് വിശേഷവും സേവന വാർത്തകളും, 5:30 ഫാത്തിമ ഖുറൈഷ പങ്കെടുക്കുന്ന ഫ്രണ്ട് ഫോറിഷ എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും മഹൽ ഗാനങ്ങളും ഇന്നീ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തി. ശ്രോതാക്കളെ നമസ്കാരം. പവിഴമണ്ണിലെ സാഹിത്യം. മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് ബന്ധങ്ങൾ. സ്നേഹവും വിശ്വാസവും കരുതലും പരസ്പരം മനസ്സിലാക്കലുമാണ് ഓരോ ബന്ധത്തിന്റെയും അടിത്തറ. ഈ കഥ ആ സത്യത്തെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. കഥയിലെ കഥാപാത്രങ്ങളിലൂടെ ബന്ധങ്ങളുടെ ആഴവും അവയിലെ സന്തോഷങ്ങളും വേദനകളും പ്രതീക്ഷകളും നിരാശകളും എഴുത്തുകാരൻ സ്വാഭാവികമായി ആവിഷ്കരിക്കുന്നു. ചെറിയ സംഭവങ്ങൾ പോലും വലിയ ജീവിത പാഠങ്ങളായി മാറുന്ന വിധമാണ് കഥയുടെ അവതരണം. വായനക്കാരന്റെ മനസ്സിൽ ചിന്തകൾ ഉണർത്തുകയും സ്വന്തം ബന്ധങ്ങളെ കൂടുതൽ വിലമതിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ശക്തി ഈ കഥയ്ക്കുണ്ട്. ലളിതമായ ഭാഷയും ഒഴുക്കുള്ള അവതരണവും കഥയെ കൂടുതൽ ആസ്വാദ്യമാക്കുന്നു. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ സ്പർശിച്ചുകൊണ്ട് ബന്ധങ്ങളുടെ മൂല്യം ഓർമ്മപ്പെടുത്തുന്ന ഈ കഥ വായനക്കാരന്റെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു മികച്ച സൃഷ്ടി കൂടിയാണ്. കഥ കേൾക്കാം. ബന്ധങ്ങൾ. രചന UCK തങ്ങൾ. വായന നിർവഹിച്ചിരിക്കുന്നത് സബീന ബി കീളസുറാമ്പി.
2: ഇഷാബാങ്ക് വിളിച്ചു. ഇനിയും പറഞ്ഞയച്ചയാളെ കാണുന്നില്ല. അവൾക്കു ക്ഷമ കിട്ടു. കൊച്ചുമകൻ കാസിം അവളുടെ തോളിൽ കിടന്നു ഞരങ്ങുകയാണ്. കടലാസ് വെച്ചാൽ തീ പറ്റുന്ന പനിയുണ്ടവന് ഉച്ചക്ക് ശേഷമാണ് പനി തുടങ്ങിയത്. വൈദ്യരുടെ അടുത്തേക്ക് ആളെ അയക്കുവാൻ ആരെയും കിട്ടിയില്ല. അവസാനം കുഞ്ഞിനെയും എടുത്തുകൊണ്ടവൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി. ഒരു കുട്ടിയെ വിളിച്ചു. വൈദ്യരെ വിളിക്കാൻ പറഞ്ഞയച്ചു. ഇഷാനേരം കുറേയായി. വൈദ്യർ വരുന്നത് കാണുന്നില്ല. അവളുടെ മനസ്സാകെ പതറി. അവൾ കാസിമിനെയും തോളിൽ കിടത്തി പുറത്തിറങ്ങി നോക്കി. ഇല്ല, ആരെയും കാണുന്നില്ല. അനന്തമായ ആകാശത്തിലെ കൊച്ചു താരങ്ങൾ തന്നെ നോക്കി കൊഞ്ഞനും കാട്ടുകയാണ്. ഭൂമി മുഴുവനും ഇരുട്ടിന്റെ ആധിപത്യത്തിൽ അമർന്നു കിടക്കുകയാണ്. പുറത്തേക്കിറങ്ങി നടക്കുവാൻ ഭയം തോന്നി. അല്ലെങ്കിലും കഠിനമായി മഞ്ഞ് പെയ്യുമ്പോൾ പനിക്കുന്ന കുട്ടിയെയും കൊണ്ട് എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അവൾ നെടുവീർപ്പിട്ടു. കയ്പ് നിറഞ്ഞ ചിന്തകൾ ഹൃദയത്തിലേക്ക് എങ്ങനെന്നോ ഇഴിഞ്ഞു വരികയാണ്. ഇന്ന് അവൾക്കാരുമില്ല. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അയാൾ അവിടെ വരാതായിട്ട് 1 മാസമായി. കാരണം മറ്റൊന്നുമല്ല, അയാൾ വേറൊരു കല്യാണത്തിനൊരുങ്ങുകയാണ്. അതു കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ മൂർച്ചയുള്ള കത്തി കുത്തിയിറക്കുന്ന പോലെ തോന്നി. നിങ്ങൾ വേറെ കല്യാണം കഴിക്കുന്നെങ്കിൽ എന്നെ ചൊല്ലിത്താ, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞുപോയി. നിയന്ത്രിക്കാനാവാതെ അവൾ പറഞ്ഞ ആ വാക്കുകൾക്കു ശേഷം അയാൾ അവിടെ വന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞതിൽ അതിശയോക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. 10 പെണ്ണുങ്ങളുടെ മൊഴി തുപ്പിക്കൊടുത്ത ഒരു വ്യക്തിയാണയാൾ. 11-ാമത്തെ ഭാര്യയാണവൾ. അയാൾക്കവളെ കെട്ടുപറഞ്ഞത് അവളുടെ ബാപ്പയായിരുന്നു. പക്ഷേ അവൾക്ക് അന്നേ ആ ബന്ധം തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാലും ബാപ്പയുടെ അനുസ്യൂതമായ നിർബന്ധത്തിനു അവൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. ഉപ്പയുടെ മരണത്തിനു ശേഷം അവളെ ആറ്റിപ്പോറ്റി വളർത്തിയ ബാപ്പയുടെ കഠോരമായ വജ്രത്തിനു നേരെ കഴുത്തു കാട്ടുവാൻ അവൾ മടിച്ചില്ല. ജീവിതത്തിന്റെ പൂങ്കാവനത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെച്ചവൾ 10 പെണ്ണുങ്ങൾക്ക് വേണ്ടി പുതിയാപ്പിള ചമഞ്ഞ അയാളുടെ ബീഡർപദം സ്വീകരിച്ചു. സുന്ദരമായ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും വലിച്ചെറിഞ്ഞു. ബാപ്പയ്ക്ക് വേണ്ടി അവളുടെ ജീവിതം വേറൊരാൾക്ക് ബലിയർപ്പിച്ചു. അവളുടെ ആദ്യ രാത്രിയിലെ നിമിഷങ്ങൾ തിരശ്ശീലയുടെ മറനീക്കി ഹൃദയത്തിലേക്ക് ഓടി വന്നു. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ഇരുട്ടു നിറഞ്ഞ വെള്ളിയാഴ്ച, ദുഃഖത്തിന്റെ കരിമ്പടം പൂണ്ട വെള്ളിയാഴ്ച രാത്രി. പക്ഷേ അന്നും ഒരു വെള്ളിയാഴ്ചയായിരുന്നു, പൂനിലാവ് ഒഴുക്കുന്ന വെള്ളിയാഴ്ച രാത്രി. ജീവിതത്തിലെ ഏറ്റവും ആനന്ദദായകമായ ആ രാത്രിക്ക് വേണ്ടി അവൾ അണിഞ്ഞൊരുങ്ങി തുടിക്കുന്ന ഹൃദയവുമായി അവൾ മണിയറയിലേക്ക് കടന്നു. കട്ടിലിൽ പുതിയാപ്പിള കിടക്കുന്നു. അഴുക്കുപുരണ്ട കാലും കയറ്റിവെച്ച് ബീഡിയുടെ പുകച്ചുരുളുകൾ വിട്ടുകൊണ്ട് അയാൾ തന്റെ നേരെ നോക്കി ചിരിക്കുകയാണ്. ഇളിഭ്യമായ ചിരി, നിർവികാരമായ കണ്ണുകൾ, അറപ്പു തോന്നിക്കുന്ന ചുണ്ടുകൾ, ആ മുഖത്ത് ഒരു ഭാവഭേദവുമില്ല. അനേകം പാവപ്പെട്ട പെണ്ണുങ്ങളുടെ പച്ചമാംസം വിഷം നൽകുന്ന ചെന്നായയെ പോലെ നക്കി തുടച്ചു. അവസാനം മറ്റൊന്നിലേക്ക് എത്തി നോക്കുന്ന അയാളിൽ എന്തു ഭാവഭേദം ഉണ്ടാവാനാണ്? ജീവിതത്തിൽ ഇങ്ങനെയുള്ള എത്ര ആദ്യരാത്രികൾ അയാൾ അനുഭവിച്ചിട്ടുണ്ടാവും? സുബൈദേ, അയാളുടെ പരുക്കൻ സ്വരം. അയാൾ അവളെക്കുള്ളിൽ അടുത്തു. ആത്മാവ് വിങ്ങി പൊട്ടുന്ന പോലെ അവൾക്ക് തോന്നി. ഉടൽ തളരുന്നു, കരൽ വിറക്കുന്നു, തലയ്ക്കൊരു പെരുപ്പ്. അങ്ങനെ അവളുടെ ദാമ്പത്യ ജീവിതം തുടർന്നു. രാത്രികളും പകലുകളും അടർന്നടർന്നു വീണുകൊണ്ടിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവൾ കൊച്ചുമകൻ കാസിമിനെ പ്രസവിച്ചു. മാതാവായി തീർന്നവൾ കർത്തവ്യബോധമുള്ള ഒരു ഭാര്യയായി മാറി. ഇന്നവൾക്ക് അയാളോട് പരിഭവമില്ല. അയാളെ അവൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. കൊച്ചുമകൻ കാസിമിന് വേണ്ടി അവൾ സുഖമുള്ള സ്വപ്നങ്ങൾ നെയ്തു, പുതിയ അഭിലാഷങ്ങൾ നാമ്പെടുത്തു. അവൾ അവനെ പൊന്നുപോലെ വളർത്തി. അവന്റെ കുസൃതികൾ അവളുടെ നെഞ്ചിൽ ആനന്ദം വാരിയിട്ടു. പക്ഷേ ആ കുടുംബം സാമ്പത്തികമായി അതമ്പതിച്ചു. അയാളുടെ കടങ്ങൾ വീട്ടുവാനായി ഉള്ള തെങ്ങും ഭൂമിയും വിറ്റുകൊണ്ടിരുന്നു. നിത്യജീവിതത്തിനവർക്ക് പാരം പൂത്തണം. അവൾ തോടി ചുമന്നു, പാരം പൂത്തി. അതോടൊപ്പം അവളുടെ യൗവനവും ആരോഗ്യവും ആ കുഴികളിൽ വീണുകൊണ്ടിരുന്നു. നിറം മങ്ങി വിളറി വൃത്തികെട്ട് ഒരു കോലമായി മാറിയവൾ. ഒരു മാസം മുമ്പ് കടപ്പുറത്ത് വെച്ചു കേട്ട വാർത്ത അവളെ ചിന്താകുലയാക്കി. അവളുടെ കരളിൽ 1000 കത്തികൾ കുത്തിയിറക്കിയ പ്രതീതിയുണ്ടായി. അയാൾ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കുവാൻ പോകുന്നുണ്ടത്രേ. അതെ, ആ കേട്ടത് തികച്ചും സത്യമായിരുന്നു. അയാൾ കൂടെ കൂടെ പുതിയ പെണ്ണിന്റെ വീട്ടിൽ പോയി തുടങ്ങിയതായും അവൾ കേട്ടു. തന്റെ വീട്ടിൽ വരവ് ചുരുക്കി. അന്നൊരു ദിവസം കയറി വന്നപ്പോൾ അവൾ അറിയാതെ അയാളോട് പറഞ്ഞുപോയി, നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കണമെങ്കിൽ എന്നാ മൊഴിമൂന്നും ചൊല്ലിത്താ. ഹൃദയത്തിന്റെ അഗാധമായ ആ വാക്കുകൾ അവൾക്കു നിയന്ത്രിക്കാൻ കഴിയാതെ അടർന്നു വീണു. അതിനുശേഷം അയാൾ ആ വീട്ടിൽ കയറിയിട്ടില്ല. ഇന്നലെ പടിക്കലൂടെ അയാൾ സൈക്കിളിൽ പോയപ്പോൾ കുഞ്ഞുമകൻ ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് കൊട്ടിയാർത്തപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. നാളേക്ക് അയാൾ 12-ാമതൊരു പെണ്ണിന്റെ ഭർത്താവാകാൻ പോകുന്നുവെന്നോർത്തപ്പോൾ അവളുടെ കരളിൽ 1000 കാരമുള്ളുകൾ ഒന്നിച്ചു കുത്തിയിറക്കിയതായി അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ട കുഞ്ഞുമകൻ ജ്വരബാധിതനായി പിടക്കുമ്പോൾ ബാപ്പ 12-ാമതൊരു വിവാഹത്തിലേക്ക് കടക്കുകയാണ്. അവൾ ഞെട്ടിപ്പോയി. ചിന്തയിൽ നിന്നുണർന്നപ്പോൾ അവൾ അറിയാതെ കുഞ്ഞിനെ തൊട്ടുനോക്കി. അനക്കമില്ല, ഞെരക്കമില്ല. അവൾ ഒരു ഭ്രാന്തിയെ പോലെ ഉള്ളിലേക്കോടി. ഇല്ല, അവൻ അനങ്ങുന്നില്ല. മോനെ, മോനെ, അവൾ അനക്കി വിളിച്ചു. എന്നാ മോനെ, അവൾ നിലവിളിക്കാൻ ആരംഭിച്ചു. ആധീനരോധനം ഭിത്തികളെ ഭേദിച്ചു പുറത്തേക്ക് ചാടി. ആകാശത്ത് മാറ്റുലി കൊണ്ടു. അവളുടെ കരളുരുക്കിയ കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകി. നിശ്ചലനായി കിടക്കുന്ന കാസിമിനെ നനച്ചുകരഞ്ഞു. ആളുകൾ ഓടിയെത്തി. എവിടെ നിന്നോ വൈദ്യരും. അയാൾ കുട്ടിയെ തൊട്ടുനോക്കി. ഇല്ല, പേടിക്കേണ്ട, അവൾക്കതോ വിശ്വാസമായില്ല. തനിക്ക് ഒരു ഭർത്താവും ഓമനമകരും നഷ്ടപ്പെട്ടുവെന്ന ചിന്ത അവളുടെ ഹൃദയത്തിനു താങ്ങാൻ കഴിഞ്ഞില്ല. എന്നാ മോനു, എന്നുവന്നെ, അലറുന്ന പോലൊരു പരുക്കൻ സ്വരം പുറത്തു കേട്ടു. അവൾ ഞെട്ടി. എന്നാ മോനും, എന്നുവന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഭർത്താവ് അവിടെ പെട്ടെന്ന് കടന്നു വന്നു. ആ കണ്ണുകളിൽ മുത്തുമണികൾ ഉരുണ്ടുകൂടിയിരുന്നു. അയാൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് പതുക്കെ കുടഞ്ഞു. മോനെ, അയാൾ ഉത്കണ്ഠയോടെ വിളിച്ചു. ഉപ്പ ആ കൊച്ചു ചുണ്ടുകൾ അനക്കി. അവൾ കൊച്ചുമകനെ വാരിയെടുത്തു. അയാളുടെ ചൂടുള്ള കണ്ണുനീർത്തുള്ളികൾ അവളുടെ നെറുകയിലേക്ക് ഇറ്റുവീണു. എന്നാ മോനെ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ അവളുടെ കൈകളിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. അടങ്ങാത്ത വികാര വായ്പോടെ അവന്റെ പൂങ്കവളിൽ തുരുതുരെ മുത്തമിട്ടു. ആ ബാപ്പയെയും മകനെയും നോക്കി നിശ്ചലമായി അവൾ നിന്നുപോയി. അവളുടെ വിളറിയ കവിളിൽ കുങ്കുമപ്പൂക്കൾ വിരിഞ്ഞു. കണ്ണുകളിൽ നിന്നു 2 മുത്തുമണികൾ പൊഴിഞ്ഞു. ശുഭം.

കഥാകാരനെ കുറിച്ച്. 1941 സെപ്റ്റംബർ 7 ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട കവരത്തി ദ്വീപിൽ ജനനം. പിതാവ് ഹാജിയു ആറ്റക്കോയ തങ്ങൾ, മാതാവ് മുത്തുവി പുറത്താക്കാട്. ചെറുകഥകൾ, ലേഖനങ്ങൾ, ഏകാംഗ നാടകങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ തുടങ്ങിയ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്നു. ലക്ഷദ്വീപ് സാഹിത്യ കലാ അക്കാദമി അവാർഡ്, സൗത്ത് സൂൺ കൾച്ചറൽ സെന്റർ പുരസ്കാരം, കേരള മാപ്പിള കലാ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സിസോ ബുക്സ് പുറത്തിറക്കിയ വിശുദ്ധ ഖുർആൻ തർജിമ എഡിറ്റ് ചെയ്തു. ഇസ്ലാമിക എൻസൈക്ലോപീഡിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ രചനാ ബോർഡംഗമായിരുന്നു. ലക്ഷദ്വീപിലെ ആദ്യത്തെ പത്രമായ ദ്വീപപ്രഭ തങ്ങളാണ് പുറത്തിറക്കിയത്. സാഗരകലയുടെ പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ എഴുത്തുകാരനായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, ലക്ഷദ്വീപ് സാഹിത്യകലാ അക്കാദമിയുടെയും സൗത്ത് സൂൺ കൾച്ചറൽ സൊസൈറ്റിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ. ഇപ്പോഴും ലക്ഷദ്വീപ് സാഹിത്യ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. ഭാര്യ സുഹറ ബീബി, മക്കൾ മുഹമ്മദ് ദിൽഷാദ്, ബുഷറ ബീഗം, മുഹമ്മദ് ഹാഷിം, മുഹമ്മദ് റിയാസ്. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം, കാതോർക്കാം.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ദീപ് വിശേഷം. ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിപഥ് സ്കീമിന് കീഴിൽ അഗ്നിവീർ വായു മ്യൂസീഷ്യൻ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിക്കുന്നു. ഓൺലൈൻ രജിസ്ട്രേഷനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 2 രാത്രി 11 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്കും യോഗ്യതാ മാനദണ്ഡങ്ങൾക്കും ഐ എഫ് റിക്രൂട്ട്മെന്റ് .edcil.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

അറിയിപ്പ്. നഷാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി ഓഗസ്റ്റ് 3 വരെ കവരത്തി ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഡിജിറ്റൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രചരണം സംഘടിപ്പിക്കുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളിലും യുവാക്കളിലും ലഹരിവിരുദ്ധ സന്ദേശം എത്തിക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ലക്ഷദ്വീപ് നിവാസികൾക്ക് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. AI പോസ്റ്റർ നിർമ്മാണം, AI സാങ്കേതിക വിദ്യയോ ഡിസൈൻ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ലഹരിമുക്ത ലക്ഷദ്വീപ് എന്ന പ്രമേയത്തിൽ പോസ്റ്ററുകൾ തയ്യാറാക്കാം. റീൽസ് മത്സരം, 60 സെക്കൻഡിൽ കവിയാത്ത ലഹരിവിരുദ്ധ സന്ദേശമടങ്ങിയ ഹ്രസ്വ വീഡിയോകൾ നിർമ്മിച്ചയക്കാം. പെയിന്റിംഗ് മത്സരം, A4 അല്ലെങ്കിൽ A3 പേപ്പറിൽ വരച്ച പെയിന്റിങ്ങുകൾ കവരത്തി ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ ക്വിസ്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി ദിവസേന നടക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്വിസ് മത്സരങ്ങൾ. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ പോസ്റ്റുകളും റീലുകളും lak-sdo@nic.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കുക. എൻട്രികളോടൊപ്പം നിങ്ങളുടെ പൂർണ്ണമായ പേര്, മേൽവിലാസം, ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അയക്കേണ്ടതാണ്. എൻട്രികൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 3 വൈകുന്നേരം 5 മണി വരെ. മത്സരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കവരത്തി ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുമായി ബന്ധപ്പെടുക.

അറിയിപ്പ്. കവർത്തിയിൽ ഉപയോഗിക്കുന്ന റേഷൻ കാർഡുകൾ കാർഡ് ഉടമകൾ നിലവിൽ താമസിക്കുന്ന വീടുകളിലെ ഇലക്ട്രിസിറ്റി ഉപഭോക്തൃ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. റേഷൻ കാർഡുകളുടെ ദുരുപയോഗം തടയുന്നതിനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നടപടി. ഇതിനായി റേഷൻ കാർഡ് ഉടമകൾ 2026 ഓഗസ്റ്റ് 31 മുമ്പായി ഒരു ഗൂഗിൾ ഫോം പൂർണ്ണമായും പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണെന്ന് കവർത്തി ഡെപ്യൂട്ടി കളക്ടർ കാര്യാലയം അറിയിക്കുന്നു. ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കുന്നതിനായി 9496461625 എന്ന നമ്പറിലേക്ക് RC-Link എന്ന് മെസ്സേജ് അയക്കേണ്ടതാണ്. ലക്ഷദ്വീപ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം കവർത്തിയിലെ റേഷൻ ഉപഭോക്താക്കളുടെ സാമ്പത്തിക സ്ഥിതിയും കുടുംബഘടനയും NFSA അർഹതാ മാനദണ്ഡങ്ങളും പരിശോധിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം AAY കാർഡിലുള്ള ചിലരെ PHH കാർഡിലേക്കും PHH കാർഡിലുള്ള ചിലരെ APL കാർഡിലേക്കും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓഫീസ് നോട്ടീസ് ബോർഡിലും ഓഫീസ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉള്ളവർക്കും അർഹതയുണ്ടായിട്ടും PHH റേഷൻ കാർഡിൽ ഉൾപ്പെടാത്ത കുടുംബാംഗങ്ങൾക്കും പരാതികളും പുതിയ അപേക്ഷകളും നേരിട്ടോ ഇമെയിൽ വഴിയോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ട വിലാസം ഫുഡ് സപ്ലൈ ഓഫീസർ കവരത്തി. ഇമെയിൽ ഐഡി LAK-SDO@NIC.IN. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി കവരത്തി ഫിലിം ഫോരിഷ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ആകാശവാണി കവർത്തി നിലയത്തിന്റെ ഫിലിം ഫോരിഷ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തെ സേവനമെന്നൊരു ദൗത്യമായി മാറ്റിയ ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി. നഴ്സും സാമൂഹിക പ്രവർത്തകയുമായ ചിത്തലാത്ത് ദ്വീപ് സ്വദേശിനി ശ്രീമതി ഫാത്തിമത്ത് ഖുറൈഷ. രോഗികളുടെ വേദനയെ സ്വന്തം വേദനയായി കാണുന്ന ഒരു നഴ്സും സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണിവർ. നമ്മുടെ അതിഥിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആകാശവാണി കവർത്തിയുടെ ഫ്രണ്ട് ഫോർഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം. ഞാന് ഫാത്തിമത്ത് ഖുറൈഷ, ചിത്തലാത്ത് ദ്വീപ് സ്വദേശിയാണ്. മിനിക്കോയില് ഡോക്ടർ മുനീർസ് ക്ലിനിക്കില് സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. കൂടാതെ ഒരു സോഷ്യൽ വർക്കറും കൂടിയാണ്.
0: നഴ്സിംഗ് മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു?
1: നഴ്സിംഗ് മേഖല ഞാൻ തിരഞ്ഞെടുത്തതല്ല, എനിക്ക് ടീച്ചിങ് ഫീൽഡായിരുന്നു ഇഷ്ടം. പ്ലസ് ടു പഠനശേഷം എന്റെ മൂത്താപ്പ ഒരു ഡോക്ടർ ആയതുകൊണ്ട് മൂത്താപ്പയുടെ ഇഷ്ടത്തിലാണ് ഞാൻ നഴ്സിംഗ് ഫീൽഡിലേക്ക് പോയത്. പിന്നീട് നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ജോലിയിൽ കയറിയപ്പോൾ ഈ ഫീൽഡ് വിടാൻ പറ്റാത്തത്രയും ഇഷ്ടപ്പെട്ടു പോയിരുന്നു.
0: ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: തീർച്ചയായും. നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായി വർക്ക് ചെയ്തത് ഈറോഡ് മാരുതി മിഷൻ മെഡിക്കൽ സെന്റർ എന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അത് IVF ഹോസ്പിറ്റലായിരുന്നു. അതായത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വേദനയും അവര് ഇത്രയും ഇവിടെ വന്ന് നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരു കുഞ്ഞിന് വേണ്ടി അത്രയും സഹനം സഹിച്ചിട്ട് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് സക്സസ് ആവുന്നവരുണ്ട്, സക്സസ് ആവാത്തവരുണ്ട്. അപ്പൊ അവരുടെ ആ വേദനയും അവരുടെ ആ ക്ഷമയും ഒക്കെ കണ്ട് കുറച്ചൊക്കെ സങ്കടം വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലൂർദസ് ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തത്. ലൂർദസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ നമ്മുടെ നാട്ടുകാരുമായിട്ട് ഇടപഴകുന്നത്. ഇപ്പൊ ലൂർദസ് ഹോസ്പിറ്റൽ ഏറ്റവും കൂടുതൽ കവരത്തി ആന്ധ്രോം ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് വരുന്നത്. അപ്പോ അവരുടെ ആ ഒരു സമീപനം, നമ്മളോടുള്ള റെസ്പെക്ട്, നമ്മളോടുള്ള ഒരു പ്രത്യേകതരം സ്നേഹം. കാരണം ദ്വീപിലെ ഒരു പെണ്ണാണ്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ ആ സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ. ഞാനൊരു സ്ത്രീ ആയിരുന്നു ദ്വീപിലേത്. പിന്നെ ഡോക്ടറായിട്ട് നമ്മുടെ കവരത്തിയിലെ ഹസീന ഡോക്ടർ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോ അവിടുന്ന് കിട്ടിയ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഫീൽഡിൽ തുടരാനും അവിടെ ഒരു ഇതായി നിന്നിട്ടുണ്ട്.
0: വേറെ എവിടെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ?
1: വേറെ ഞാന് ലൂർദസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കസിൻ ബ്രദർ ഷിപ്പിലെ നഴ്സായിട്ട് വേക്കൻസി ഉണ്ട്, അതിന് ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എന്നെ ഈ ഷിപ്പിംഗ് ഫീൽഡിലേക്ക്, അതായത് CDC എടുക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ എൻ്റെ ആ കസിൻ വഴി തന്നെ STCW ഞാൻ യൂറോടെക്കിൽ ജോയിൻ ചെയ്തു. STCW കഴിഞ്ഞിട്ട് വീണ്ടും മറൈൻ നഴ്സിംഗ് ഫീൽഡിലേക്കുള്ള 2-3 കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യിപ്പിക്കാൻ

0: ചെയ്തു. അങ്ങനെ എൻ്റെ 2.5 വർഷം ഷിപ്പിംഗ് ഫീൽഡിൽ പുറം രാജ്യങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്ന് അഗത്തിയിൽ, എൻ്റെ വാപ്പയ്ക്ക് ട്രാൻസ്ഫർ ആയിട്ട് അഗത്തിയിലായിരുന്നു വാപ്പയുള്ള. അപ്പോൾ കോൺട്രാക്ട് വൈസ് അഗത്തി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോൺട്രാക്ട് വൈസ് എനിക്ക് ഡൽഹിയിലേക്ക് ജോലി മാറ്റം കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഡൽഹിയിൽ 5 വർഷം ജോലി ചെയ്തു. ഡൽഹിയിൽ നിന്നാണ് എൻ്റെ ജോലിക്കിടയിൽ 5-ാമത്തെ വർഷം തികയുമ്പോൾ എനിക്ക് കല്യാണമായി. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഈ മിനിക്കോയ് ദ്വീപിലെ ഡോക്ടർ മുനീർസ് ക്ലിനിക്കിൽ ജോയിൻ ചെയ്തത്.
1: നഴ്സിംഗിന് പുറമെ ഒരു സാമൂഹിക പ്രവർത്തകയും കൂടിയാണല്ലോ.
0: അതെ.
1: ഈ ഒരു രംഗത്തേക്ക് വരാൻ കാരണം എന്താണ്?
0: അത് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫീഡിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ ഹെഡ് നേഴ്സ് വളണ്ടിയർ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ അവധി ദിവസങ്ങളിൽ ടൈം പാസിനായിട്ടാണ് ഇവരുടെ കൂടെ ഫീഡിംഗ് ഇന്ത്യയിൽ പോയത്. ഫീഡിംഗ് ഇന്ത്യ എന്ന് പറയുമ്പം വലിയ വലിയ കല്യാണ ഫംഗ്ഷൻ നടക്കുമ്പോൾ ബാലൻസ് വരുന്ന ഫുഡ്, വലിയ ഹോട്ടലിൽ ബാലൻസ് വരുന്ന ഫുഡ്, ഇത് കുറച്ച് പേര് കൂടിയിട്ട് കളക്ട് ചെയ്യും. അവർ നമുക്ക് സ്പോട്ട് പറയുമ്പോൾ നമ്മൾ പോയിട്ട് അത് കളക്ട് ചെയ്യും. അത് ഇനി സാമുദ്ദീൻ ദർഗ, പിന്നെ അമ്പലങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ടാവും, അവിടെ നമ്മളത് സപ്ലൈ ചെയ്യും. വേസ്റ്റ് ഫുഡെന്ന് പറയാൻ പറ്റില്ല, ബാലൻസ് വരുന്ന ഫുഡാണ്. അപ്പം ക്ലീൻ ആയിരിക്കും, നല്ല ഫുഡായിരിക്കും. ഈ സോഷ്യൽ വർക്കിലോട്ട് വരുന്നത് തന്നെ അവിടെ നിന്ന്. പിന്നെ അവരുടെ അണ്ടറിൽ തന്നെ ദ ഗുൽമോഹർ ഫൗണ്ടേഷൻ കേരളത്തിൽ ഉണ്ടായിരുന്നു, അവരുടെ വളണ്ടിയറായിട്ട് ജോയിൻ ചെയ്തു. അതിൽ ഈ ഹോക്കി സമയങ്ങളിലൊക്കെ ആദ്യം ചെയ്ത വർക്ക് ടോയ്സ് കളക്ഷനായിരുന്നു. ഹോക്കി വന്ന സമയത്ത് പല സ്കൂളുകളിലും എല്ലാവരെയും കൊണ്ട് കേരളത്തിൽ താമസിപ്പിച്ചിരുന്നല്ലോ, പല വീടുകളും തകർന്നിട്ട്. ആ സമയത്ത് കുട്ടികൾക്ക് ആശ്വാസം നൽകാനായിട്ട് എല്ലാവരും ഡ്രസ്സും അരിയും സാധനങ്ങളും കൊണ്ടുപോകുമ്പോൾ ഈ ദ ഗുൽമോഹർ ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്തതാണ് ടോയ്സ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ എറണാകുളം ടീമിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞങ്ങൾ കുറേ കുട്ടികളുണ്ട്. അതിൽ ഞങ്ങൾ 2 ദ്വീപുകാരും, ഒരു ഷാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വീപുകാരനും ആന്ധ്രോത്തി ദ്വീപ് സ്വദേശിയാണ്, പിന്നെ ഞാനുമാണ് വളണ്ടിയർ ആയിട്ടുള്ളത്. ഞങ്ങൾ 8-9 പേരുണ്ട് എറണാകുളം സെക്ഷനിലുള്ളവർ. ഞങ്ങൾ പോയി ടോയ്സ് ഒക്കെ കളക്ട് ചെയ്ത് കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ഗ്രൂപ്പായി തിരിഞ്ഞ് ബസ് കയറി അങ്ങനെ പോയി ആ യൂണിറ്റിൽ കൊണ്ട് സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ തന്നെ പ്ലാസ്റ്റിക് കളക്ഷന്റെ ഒരു ക്ലീനിങ് അത് കൊല്ലം ബീച്ചിലായിരുന്നു നടന്നത്. അതിലും ഞാൻ ജോയിൻ ചെയ്ത് അങ്ങനെ അന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാനൊരു 6-7 വർഷമായി ദ ഗുൽമോഹർ ഫൗണ്ടേഷനിലും 9 വർഷമായി ഫീഡിംഗ് ഇന്ത്യയിലും വളണ്ടിയറായി സ്റ്റില്ലായി നിൽക്കുന്നത്. എപ്പോൾ നാട്ടിൽ നിന്ന് മെയിൻലാൻഡിൽ പോയാലും അവരോടൊപ്പം അവരുടെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും, അവരുടെ വർക്കുകളിൽ ജോയിൻ ചെയ്യും. അവരുടെ ഈ സമൂഹത്തിലുള്ള ക്ലീനിങ് വർക്ക് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ ഈ ദ്വീപശ്രീയിലുണ്ട്, ഒരു ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ചെത്തലാത്ത് ദ്വീപിൽ. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പ് വഴി IELF വഴിയും അല്ലെങ്കിൽ ALF വഴിയോ ക്ലീനിങ് വർക്കൊക്കെ ചെയ്യും. പ്ലാസ്റ്റിക് അങ്ങനെയുള്ള വർക്കാണ് കൂടുതലും സോഷ്യൽ വർക്കായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ പലപ്പോഴായിട്ടും കണ്ടത് എൻ്റെ ബാപ്പയ്ക്ക് ഒരു 5 വർഷമായി ഇപ്പം കണ്ണ് കാണാതായിട്ട്. അങ്ങനെയാണ് ഡിസേബിൾഡിലോട്ട് ബാപ്പയ്ക്ക് ഡിസേബിൾഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പം അവരുടെ കുറേ പ്രശ്നങ്ങൾ ഞാൻ കാണാനിടയായി. അതായത് നമ്മുടെ ദ്വീപിൽ മെയിൻലൈൻഡിൽ കിട്ടുന്ന ഒരു സഹായം ഒന്നും പരിഗണനയോ ഇവിടെയുള്ള അംഗപരിമിതർക്ക് കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അപ്പം പല ഇനിഷ്യേറ്റീവും ദ്വീപിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അവരുടെ കാര്യങ്ങൾ നോക്കാനും അവരെ സംരക്ഷിക്കാനും ആയിട്ട് അവരുടെ ഈ LDWA അല്ലാണ്ട് വേറെ പുറത്തു നിന്നുള്ള ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ മനസ്സിൽ 1 വർഷം മുന്നേ ഉദിച്ച ഒരു ആഗ്രഹമായിരുന്നു ഡിസേബിൾഡിന് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങണം എന്നത്. 1 വർഷം എടുത്തു അത് കറക്റ്റായിട്ടൊന്ന് തുടങ്ങാൻ. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് സാറും കൂടെ, സാറോ മാബി എന്ന് പറയും, ഞങ്ങൾ രണ്ടും കൂടെ കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ഒരു സ്വപ്നം കണ്ടതാ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ ദ്വീപശ്രീ അണ്ടറിൽ തന്നെ ഞങ്ങളൊരു പ്രോഗ്രാം അന്ന് കണ്ടക്ട് ചെയ്ത് 2025 സ്റ്റാർട്ടിങ്ങിൽ കണ്ടക്ട് ചെയ്തിരുന്നു. ഇടം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരിടം നൽകുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെത്തലാത്ത് ദ്വീപിലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി അവർക്കൊരു സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാം, ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷേ അതിന് പറ്റിയ ഒരു ടീം ഒത്തു വന്നില്ല. ഇനി ഈ 1 വർഷം കഴിഞ്ഞിട്ട് ഈ December last ആണ് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് തുടങ്ങാനായിട്ടുള്ള ഇത് കിട്ടുന്നത്. അങ്ങനെ ഇപ്പോൾ ചെത്തലാത്തിൽ പോയപ്പോൾ 15 അംഗങ്ങൾ വെച്ചുകൊണ്ട് വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു

0: വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ഞങ്ങൾ ഡിസേബിൾ ഡേ നടത്തുമ്പോൾ ഞങ്ങളായിരുന്നു സഹായിച്ചത്. ഞങ്ങളുടെ നാട്ടിലെ വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളായിരുന്നു നടത്തിക്കൊടുത്ത വിങ്സ് ഓഫ് ഹോപ്പിലെ. ഇതിൽ 8 വളണ്ടിയേഴ്സ് ഉണ്ട്. ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അവരുടെ നിയമപരമായിട്ടും അങ്ങനെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ വളണ്ടിയേഴ്സിനെ വരെ വേറെ വേറെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വളണ്ടിയേഴ്സിന്റെ താഴെ തന്നെ ഒരു 3 സഹായികളെയും അങ്ങനെ ഇട്ട് ഒരു നല്ല ഇനിഷ്യേറ്റീവ്. ഇപ്പോൾ ഞങ്ങൾ ലക്ഷദ്വീപിൽ തന്നെ ആദ്യമായിട്ടാണെന്നാ എനിക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടി ഒരു കലാജാഥ സംഘടിപ്പിച്ച് ചെത്തലാത്ത ദ്വീപിൽ തന്നെ. വേറെ ദ്വീപിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇപ്പോൾ January 26 റിപ്പബ്ലിക് ഡേയുടെ പബ്ലിക് സ്റ്റേജിലൊക്കെ നടക്കുന്ന രാത്രി പരിപാടിയിൽ അവർക്ക് ഫാഷൻ ഷോ അതും സംഘടിപ്പിച്ചു. ഒരുപാട് മെസ്സേജുകളും റിവ്യൂസും അതിനെക്കുറിച്ച് ചോദിച്ച് വരുന്നുണ്ട്. ഇൻഷാല്ലാ ഇനിയും നല്ല പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം, ചെയ്തുകൊണ്ടേയിരിക്കും.
1: നല്ലൊരു കാര്യമാണ് സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ സ്ത്രീകൾക്ക്, താങ്കളിപ്പോൾ ദ്വീപശ്രീയിലുള്ള ഒരു അംഗമാണല്ലോ, അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: ഇപ്പോ ചെത്തലാത്ത ദ്വീപിൽ തന്നെ സ്ത്രീകളുടെ കൂട്ടായ്മയായിട്ട് മഹിളാ കർഷക സംഘം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. അതും 14-15 പേരെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആക്കി തെരഞ്ഞെടുത്ത ഒരു ഗ്രൂപ്പാണ്. ഇതുപോലെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് സ്ത്രീകൾക്ക് മാത്രം, അതായത് ജൈവകൃഷിയോട് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ അതിനുവേണ്ട സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യണം. അത് ജസ്റ്റ് തുടങ്ങി, വിത്തുകൾ കൊടുത്തിട്ട് പിന്നെ ഇവിടുത്തെ പ്രോഗ്രാമിന്, കവരത്തിയിലുള്ള ഈ ഒരു പ്രോഗ്രാമിന് വന്നതായിരുന്നു.
1: വിത്തുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് കൊടുക്കാൻ?
0: വിത്തുകൾ നമുക്കിപ്പോൾ തന്നത് നമ്മുടെ നാട്ടിലെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് വിത്തുകൾ തന്നു. അവർ വഴിയാണ് നമ്മൾ ഈ വിത്ത് സപ്ലൈ ചെയ്തത്.
1: ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലികളും കുടുംബജീവിതവും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു?
0: അത് ഞാൻ വർക്ക് ചെയ്യുന്നത് മിനിക്കോയ് ദ്വീപിലാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എൻ്റെ വാപ്പ ഈ കഴിഞ്ഞ 7 എൻ്റെ അടുത്തായിരുന്നു. പിന്നീട് അനിയത്തിമാരുടെ അടുത്ത് വാപ്പയെ ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് ക്ലിനിക്കുള്ളത്. ബ്ലഡ് ടെസ്റ്റൊക്കെ വരുമ്പോൾ 6:30 പോവും. അത് കഴിഞ്ഞിട്ട് മറ്റ് സ്റ്റാഫ് വരുമ്പോൾ ഞാൻ വന്ന് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. ജോലിയും എൻ്റെ ജീവിതവും തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്കാണ് പോകുന്നത്. പിന്നെ ഈ ഫീൽഡ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ജോലിക്കാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് കളയുന്നു എന്നല്ല, ജോലിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. കിട്ടുന്ന ടൈം വീട്ടിലും സ്പെൻഡ് ചെയ്യും, വേറെ കിട്ടുന്ന ടൈമിൽ അലർച്ചില്ലറ എഴുത്തെഴുതും, ചെറിയതായിട്ട് കവിതകളൊക്കെ എഴുതും.
1: താങ്കൾ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ മിനിക്കോയിലല്ലേ?
0: അതെ.
1: അപ്പൊ ചെത്തലാത്ത് തുടങ്ങി വെച്ച ഒരു സംരംഭം ഉണ്ടല്ലോ, അതെങ്ങനെ കൊണ്ടുപോകുന്നു?
0: ചെത്തലാത്തിലാണ് ഈ പറയപ്പെട്ട 2 സംരംഭം ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് താഴെ പ്രവർത്തിക്കാൻ എൻ്റെ കൂടെ ഒപ്പം നിന്നത് നല്ല ശക്തിയുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജോലിയും ഇതും തമ്മിൽ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന രീതിയിലുള്ളത്. അത്രയ്ക്ക് നല്ല സപ്പോർട്ടായിട്ടുള്ളവരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. വിങ്സ് ഓഫ് ഹോപ്പിലാണെങ്കിൽ യാസറും സാറും ഈ പറയപ്പെടുന്ന എൻ്റെ ഒരു അനിയത്തിക്കുട്ടി തന്നെയാണ് ഇതിലെ സെക്രട്ടറി ആയിട്ട് എടുത്തത്, തൻവീറ, അതേപോലെ ആമിന, എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ജോലി സ്ഥലത്തേക്ക് ഇവരെ വിശ്വസിച്ചിട്ട് പോകാൻ പറ്റും. റഹ്മത്ത് ഷെയ്ഖിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, റഹ്മത്ത് ഷെയ്ഖും ഇതില് ഒരംഗമാണ്.
1: ഒരു നേഴ്സും സാമൂഹിക പ്രവർത്തകയുമായ ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്?
0: പ്രത്യാശയുടെ കാവലാളാവുക, അതായത് മറ്റൊരാൾക്ക് പ്രതീക്ഷ നൽകാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. നിരാശയിലായ ഒരാൾക്ക് ഒരു തരി വെളിച്ചമാകാൻ നമുക്ക് സാധിക്കണം. അതേപോലെ പരസ്പരം താങ്ങാവുക. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ശത്രുവല്ല, മറിച്ച് ശക്തിയാകണം. തൊഴിലിടങ്ങളിലും കുടുംബങ്ങളിലും സഹോദരിമാരെയും സുഹൃത്തുക്കളെയും പിന്തുണയ്ക്കുന്ന ഒരു സാമൂഹിക ബോധം വളർത്തിയെടുക്കുക.
1: മാഡത്തിന്റെ അനുഭവങ്ങളും ചിന്തകളും ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സേവനപാത കൂടുതൽ പ്രകാശമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
0: താങ്ക് യു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഫ്രണ്ട് ഫോറിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി നഴ്സും സാമൂഹിക പ്രവർത്തകയുമായ ചിത്തലാത്ത് ദ്വീപ് സ്വദേശിനി ശ്രീമതി ഫാത്തിമത്ത് ഖുറൈഷ. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസൽ. നന്ദി, നമസ്കാരം.
2: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്.

0: മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം.
2: ഫാട്ടുഫെട്ടി ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ആയുഷ് ഹോസ്പിറ്റലിന്റെ അടുത്താണ്. ഇവിടെ നമ്മളൊരു കൊച്ചു വിദ്യാർത്ഥിയെ കാണാം. ആളൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. മോന്റെ പേര് പറഞ്ഞോളൂ.
3: മുഹമ്മദ് അൻസൽ.
2: മുഹമ്മദ് അൻസൽ അല്ലേ? മുഹമ്മദ് അൻസൽ എവിടെയാ പഠിക്കുന്നത്?
3: കേന്ദ്ര വിദ്യാലയ.
2: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 6ാം ക്ലാസ്സിലാണ്. മോന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: അമ്മ, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേട്ടത്തിയുണ്ട്.
2: ഉമ്മ, ബാപ്പ, പിന്നെ ചേട്ടത്തി അല്ലേ? മോന് എങ്ങനെയാണ് പഠിക്കാൻ, മിടുക്കനാണോ അതോ?
3: മിടുക്കനാണ്, പക്ഷേ ഡൗട്ട് ഉള്ള.
2: ആ ഡൗട്ട് ഉണ്ടാ ചോദിക്കാറുണ്ടോ? ഡൗട്ടൊക്കെ. അതല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? മാത്തമാറ്റിക്സും ഹിന്ദിയും അല്ലേ? മാത്തമാറ്റിക്സും ഹിന്ദിയും ക്ലാസ് എടുക്കുന്ന ആരാണ് നിങ്ങക്ക്?
3: അത്
2: പേരറിയില്ല. ആ കുഴപ്പമില്ല, ഏതായാലും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ആണല്ലോ മാത്സും ഹിന്ദിയും. ആറിലല്ലേ ഇപ്പൊ? ആകാശവാണിയുടെ ചെറിയ കുട്ടികൾക്കൊക്കെ പ്രോഗ്രാം ഉണ്ട്, ഇന്മിണി ബല്ലി ലോകം എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ടോ? അത് മോന്റെ കൂട്ടുകാരെങ്കിലും അതിൽ പങ്കെടുത്തിട്ടുണ്ടോ?
3: അതെനിക്കറിയത്തില്ല.
2: കേൾക്കാറുണ്ടല്ലേ പ്രോഗ്രാം. പാട്ട് പാടാനൊക്കെ അറിയോ? പാട്ട് പാടാറുണ്ടോ? ഇല്ല എങ്കിൽ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഇഷ്ടഗാന പരിപാടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞാൽ ഞങ്ങൾ റേഡിയോയിലൂടെ അത് വെച്ച് തരും. അപ്പൊ നമ്മൾക്ക് ആർക്ക് വേണ്ടിയാണ് അത് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്, സമർപ്പിക്കേണ്ടതെങ്കിൽ അവരുടെ പേര് പറഞ്ഞാൽ മതി, നമ്മൾ അവർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പൊ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
3: എനിക്ക്
2: ഹിന്ദി ആയാലും കുഴപ്പമില്ല, മലയാളം, തമിഴ്, മാപ്പിളപ്പാട്ട് ഏതായാലും കുഴപ്പമില്ല. ദിൽബർ ദിൽബർ എന്ന് പറയുന്ന പാട്ടല്ലേ? അപ്പോ മുഹമ്മദ് അൻസിൽ ആവശ്യപ്പെട്ടതുപോലെ ഈ രണ്ട് പാട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ തീർച്ചയായിട്ടും വെച്ചുതരാം. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നസീബുദ്ദീൻ ബണ്ടമ്പള്ളിയും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട സമയങ്ങളിൽ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.3 മില്ലിമീറ്റർ. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി, സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
3: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
4: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
3: पद्धति के തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി.
4: यह अन्याय कब तक चलेगा? ये हमारी सोच में ये दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले, ये अपेक्षा करना अपने आप के साथ अन्याय है.
3: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
2: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 6 മിനിറ്റ് കഴിഞ്ഞ് 4:56. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi inaugurated the Swami Vivekanand Cultural Youth Centre Vivek Smarak in Mysuru this evening. The memorial commemorates Swami Vivekanand's historic visit to Mysuru in 1892 when he met the Diwan of Mysore, Sir K. Seshadri Iyer, and received financial assistance from Mysore Maharaja Sri Chamarajendra Vadiyar for his journey to the USA to participate in the Parliament of Religions in Chicago. Addressing the gathering on the occasion, Prime Minister Modi said Swami Vivekanand truly embodied the spirit of India. He highlighted that the country's youth are driving global growth.
2: Swami Vivekanand ji युवाओं की शिक्षा को राष्ट्र निर्माण का मजबूत आधार मानते थे. उन्होंने स्वयं में देखा था कि कैसे दुनिया के देश अपने युवाओं को शिक्षित बना रहे हैं. लेकिन दुर्भाग्य से तब भारत गुलाम था. भारत के युवा भी गुलामी की जंजीरों में जकड़े हुए थे. उस दौर से लेकर अब तक भारत के युवा ने एक लंबी यात्रा तय की है. भारत का जो युवा कभी जंजीरों में था, आज वो युवा दुनिया के विकास को गति दे रहा है. आज भारत की अर्थव्यवस्था सबसे तेजी से आगे बढ़ रही है. किसकी वजह से? भारत के युवाओं के सामर्थ्य से.
1: Earlier in the day, Prime Minister Modi inaugurated the Greenfield Alluri Sitarama Raju International Airport at Bhogapuram in Vizianagaram district of Andhra Pradesh today. He also dedicated to the nation, inaugurated and laid the foundation stone for key infrastructure projects worth around 18,000 crore rupees. Addressing the gathering, Mr. Modi said the projects launched today, spanning roads and energy security, reflect the rapid pace of Andhra Pradesh's development. Prime Minister Modi also witnessed a traditional Timsar dance performed by more than 13,500 tribal women, highlighting the vibrant tribal culture of North Andhra. National Security Advisor Ajit Doval was conferred the Lokmanya Tilak National Award 2026 at a function held at Pune today. The award, instituted by the Lokmanya Tilak Smarak Trust, was presented by Union Home Minister Amit Shah on the occasion of the 106th death anniversary of Lokmanya Bal Gangadhar Tilak. Speaking on the occasion, Mr. Shah said Ajit Doval has made an outstanding contribution to strengthening India's national security. Accepting the honour, Mr. Doval said he was deeply humbled by the recognition. He said freedom is not merely the liberty to act as one wishes, but a responsibility to place national interest above all else. The Union Government today released 1,09,019 crore rupees to state governments as an additional installment of tax devolution over and above the regular monthly transfer scheduled for the 10th of August. In a statement, the Finance Ministry said the additional installment is intended to give states more room to speed up capital and development spending. Oil marketing companies have reduced the price of commercial LPG gas by about 200 rupees per 19 kilogram cylinder today. The new price of commercial LPG cylinder in Delhi will now be 2,738 rupees, while in Kolkata it will now be 2,872 rupees 50 paise. In Mumbai it will be 2,691 rupees 50 paise. In Chennai 2,906 rupees. The new prices for commercial LPG cylinders came into effect from today. The decision will provide relief to restaurants, dhabas, hotels and those involved in the food and beverage business. The Indian Army paid its final tribute to General Vishwanath Sharma, retired, a former chief of the Army staff. General Sharma's last rites were conducted with full military honours in New Delhi today. He passed away yesterday morning in New Delhi at the age of 97. At the ongoing Commonwealth Games in Glasgow, India's Soman Rana won the gold medal in the men's shot put F57 para athletics with a best throw of 13.4 metres. India registered a double podium finish in the event as Shubham Jual claimed silver, finishing just behind compatriot Soman Rana. India is currently placed 6th in the overall medal standings with 30 medals, including 8 gold, 15 silver and 7 bronze. And with that, we end this news bulletin.
3: ആകാശവാണി കോഴിക്കോട്. ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
4: ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനാശം മാത്രമാണ് ലക്ഷ്യമെന്നും ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കാസർഗോട്ട് പറഞ്ഞു. കാസർഗോഡ് നായന്മാർ മൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പോലീസ് സംഘടനയായിരുന്നു മന്ത്രി. കാസർഗോഡിന്റെ മണ്ണിൽ ലഹരി അനുവദിക്കില്ല. സംസ്ഥാന അതിർത്തികളിൽ തൂഫാൻ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കാപ്പ ചുമത്തുകയും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്യും. കാസർഗോഡ് മൈലാട്ടിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശത്തിൽ പരിശോധന നടത്തിയപ്പോൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ലഹരി മിഠായികൾ ആയിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കാനിരുന്ന ഈ സ്ഥാപനത്തെ നിയമം വഴി തളയ്ക്കാനും 16 പേരെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചു. ഓപ്പറേഷൻ തൂഫാനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് അമ്മമാരാണ്. അമ്മമാർ ദിവസേന അയക്കുന്ന കത്തുകളിലൂടെയും ഫോൺ വിളികളിലൂടെയും ഫോൺ സന്ദേശങ്ങളിലൂടെയും ഇത് മനസ്സിലാക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കായിക മേഖലകളിലെ മികച്ച നിക്ഷേപങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഓജെ ജനീഷ് കാസർഗോട്ട് പറഞ്ഞു. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുക്കുന്ന സ്പോർട്സ് സിറ്റിയുടെ ഉദ്ഘാടനവും സ്ഥാപനത്തിന്റെ ഒന്നാം ബിരുദദാന ചടങ്ങും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഏകദേശം 200 ഏക്കറിൽ 1500 കോടിയിലധികം നിക്ഷേപത്തോടെയാണ് കുണിയ ഗ്രൂപ്പിന്റെ അത്യാധുനിക സ്പോർട്സ് കോംപ്ലക്സ് ഒരുങ്ങുന്നത്. ബിരുദദാനം ഒരു പുതിയ ജീവിതയാത്രയുടെ തുടക്കം മാത്രമാണെന്ന് പറഞ്ഞ മന്ത്രി അറിവ് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. പുതിയ തലമുറ വെറുമൊരു ജോലി തേടുന്നതിനപ്പുറം മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുന്ന സംരംഭകരായി വളരണം. സമാന്തര ലോകത്തല്ല, വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ യുവജനങ്ങൾക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. ജില്ലയിൽ 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവ കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിലൂടെ സ്വന്തം കാർഷികോൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അവസരമുണ്ട്. ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവകൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. ഇതിന്റെ ഭാഗമായാണ് PGS India വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവഖേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം. ജില്ലയെ 6 ബ്ലോക്കുകളായി തിരിച്ച് ഈ പദ്ധതി വഴി രാസവള കീടനാശിനികൾക്ക് പകരം ജീവാമൃതം, ബീജാമൃതം, പഞ്ചഗവ്യം തുടങ്ങിയ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പരിശീലനം നൽകുന്നു. പദ്ധതി വിഭാവനം ചെയ്ത മുഴുവൻ പ്രദേശത്തേക്കും PGS ഗ്രീൻ സ്കോപ്പ് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിച്ചിട്ടുള്ള ഏക ജില്ലയാണ് കാസർഗോഡ്. യോഗ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന സബ് ജൂനിയർ, ജൂനിയർ ആൻഡ് സീനിയർ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് കാസർഗോട്ട് കാലിക്കടവിൽ തുടങ്ങി. കാസർഗോഡ് ജില്ല ആദ്യമായാണ് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. 14 ജില്ലകളിൽ നിന്നായി 800 മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റൊരുങ്ങും. 8 വേദികളിലാണ് മത്സരം. സബ് ജൂനിയർ ABC, ജൂനിയർ AB, സീനിയർ ABCDE, 45 വയസ്സിന് മുകളിലുള്ളവർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലാണ് യോഗ ഡാൻസ് മത്സരം. ഇന്നലെ വൈകിട്ട് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്ത ചാമ്പ്യൻഷിപ്പ് August 3 വൈകിട്ട് സമാപിക്കും. കാഞ്ഞങ്ങാട് മഞ്ഞമ്പതിക്കുന്ന് ടൂറിസം പദ്ധതി നവംബറിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. മഞ്ഞമ്പതിക്കുന്ന് സന്ദർശിച്ച കലക്ടർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആംഫി തിയേറ്റർ, റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ പാർക്കിംഗ്, ലൈറ്റ് സംവിധാനം, ശുചിമുറികൾ എന്നിവ ഉടൻ പൂർത്തിയാക്കും. 3,60,00,000 രൂപയുടേതാണ് പദ്ധതി. പദ്ധതി പ്രദേശത്തിന് സമീപത്തുള്ള 50 സെന്റ് റവന്യൂ ഭൂമി തുടർ വികസനത്തിന് വിട്ടുനൽകുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകി. കുട്ടികളുടെ പാർക്കും ഇതിനോടൊപ്പം സ്ഥാപിക്കും. വാന നിരീക്ഷണത്തിന് കൂടി സൌകര്യപ്രദമായ വിശാലമായ ടൂറിസം കേന്ദ്രമായി ഇവിടെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. സമീപത്തുള്ള ചെറിയ ഗുഹയെ കേവ് കപ്റ്റീരിയായി വികസിപ്പിക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് മാവുങ്കൽ ആനന്ദാശ്രമത്തിന് സമീപത്തുള്ള കുന്നൻ മുകളിലാണ് ടൂറിസം കേന്ദ്രം യാഥാർത്ഥ്യമാവുന്നത്.
3: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.

ആകാശവാണി അറിയിപ്പുകൾ. ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. ഇന്ന് വൈകുന്നേരം 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി. വിളകളിൽ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ വിൽസൺ ഡിയുമായി അഭിമുഖം. 8:00 തുടർനാടകം, കുഞ്ഞമ്മയും കൂട്ടുകാരും. ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം അവസാന ഭാഗം. റേഡിയോ ആവിഷ്കാരം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആയുഷ്മാൻ ഭാരത് യോജന. 9:15 കായിക ലോകം, ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകൻ ഡോക്ടർ സി വി ബിജിലാലുമായുള്ള അഭിമുഖം ഒന്നാം ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ചിന്മയ സിസ്റ്റേഴ്സ് ഉമയും രാധികയും അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്. 6:15 മലയാള മനോരമ അധ്യാത്മരാമായണ പാരായണം, 17 ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഉദയഗീതം കേൾക്കാം. 6:30 പ്രഭാതഭേരി. 7:00 വിദ്യാരംഭ പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 97 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. 9:00 ഓർമ്മച്ചെപ്പ്. 10:00 കേൾക്കാം എഴുത്തുപെട്ടി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 10:20 നിയമരംഗത്തിൽ ഭൂഗർഭജല വിനിയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അഡ്വക്കേറ്റ് എൽ പ്രിയങ്ക സംസാരിക്കുന്നു. 11:30 എന്തൊരു മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, ശ്രീപാദ പിന്നാകപാണി പാടുന്നു. 12:00 ഏകതാര, ലളിത സംഗീത പരിപാടി. 12:40 പ്രകാശധാരയിൽ മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്, ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു. 1:00 രഞ്ജിനി, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. 2:45 ഹരിതവാണിയിൽ കടുവ കാടിന്റെ കരുത്തും കാണുന്ന സൌന്ദര്യവും, ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം, രചന ബാലശങ്കർ അമ്പലപ്പുഴ. വൈകിട്ട് 4:00 സായന്തനം ഡോക്ടർ സുഷമ അജയനുമായി അഭിമുഖം. 4:30 സൺഡേ സെലക്ഷൻസ്. 5:00 മൊഴിയുറവകൾ, ഗായകൻ സി ഒ ആന്റോയുമായി ജി വേണുഗോപാൽ നടത്തിയ അഭിമുഖം, പുനഃപ്രക്ഷേപണം. 5:45 ഭക്തിഗാനങ്ങൾ, ഫാത്തിമ മാതാ ചർച്ച് കൊയർ അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കൊയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും പരിപാടിയിൽ കാർഷിക മേഖലയിൽ ബൌദ്ധിക സ്വത്തവകാശം, ഡോക്ടർ ലൌലി ബിയുമായി അഭിമുഖം. 7:35 യുവവാണി, കാശിനാഥൻ എഴുതി അവതരിപ്പിച്ച കവിതകൾ, ഹരിഷ്മ എസ് നായർ അവതരിപ്പിച്ച പുസ്തക നിരൂപണം, പ്രിയ നാരായണൻ എഴുതി അവതരിപ്പിച്ച ഗദ്യ കവിതകൾ, ശ്രീദി സുജയ് രചിച്ച കവിത എന്നിവ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 കേൾക്കാം അക്ഷര സൌരഭം, ഇമ്മിണി ബല്യ ഒന്നിന്റെ ഇമ്മിണി ബല്യ ലോകം, രചന എൻ ജെ ജോഷിലാൽ.

മണിക്ക് രവിവാസരി അഖില ഭാരതീയ സംഗീത സഭയിൽ സുധാകർ ദേവ്ലയുടെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം 31 ജൂലൈ വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിലും മലപ്പുറത്തും 1 മരണം വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴ സാഹചര്യം കണക്കിലെടുത്ത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി പരീക്ഷ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. PSC ഇന്ന് നടത്തിയ 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22-ന് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4-5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവച്ചു.

0: പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ മഴ കനക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയിലെ കോഴഞ്ചേരി, അടൂർ, കോന്നി, റാന്നി എന്നീ താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 87 കുട്ടികളുമുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PC വിഷ്ണുനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: മലപ്പുറം ജില്ലയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് മഴക്കെടുതികൾ വിലയിരുത്തി. സുരക്ഷ മുൻനിർത്തി 13 കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി. ക്യാമ്പുകളിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. മൂവാറ്റുപുഴ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: ജില്ലയിൽ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പുഴയോരങ്ങളിലും മറ്റും താമസിക്കുന്നവർക്ക് രാവിലെ മുതൽ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു. പെരിയാറിലെ മാർത്താണ്ഡവർമ്മ, കാലടി പോയിന്റുകളിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില പിന്നിട്ടു. ആലുവ, മണപ്പുറം അടക്കമുള്ള താഴ്ന്ന തീരപ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞിട്ടുണ്ട്. കോതമംഗലം, മണികണ്ഠൻചാൽ, ചെപ്പാത്തുമുങ്ങി, പൂയംകുട്ടി, പരീക്കണ്ണി പുഴകൾ കരകവിഞ്ഞു.
1: തൃശൂർ ജില്ലയിൽ ശക്തമായി മഴ തുടരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യത്തിൽ സൂയസ് വാൽവുകൾ ഘട്ടംഘട്ടമായി തുറക്കാനുള്ള അനുവാദം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ജലാശയങ്ങളിൽ നീരൊഴുക്കും അപകടകരമായി ഉയർന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈങ്ങാപുഴ ടൌൺ ദേശീയപാതയിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കോടഞ്ചേരി, വെഞ്ചേരി, ഇരുത്തുള്ളിപ്പുഴ കരകവിഞ്ഞ് തീരത്തെ 3-4 വീടുകൾ വെള്ളം കയറി. ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ജലാശയങ്ങൾ, ജലനിരപ്പും, നീരൊഴുക്കും അപകടകരമായി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കക്കയം, കരിയാത്തുംപാറ ഉൾപ്പെടെയുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും വിനോദസഞ്ചാരികളുടെയും പൊതുജനങ്ങളുടെയും പ്രവേശനം വിലക്കിയിട്ടുണ്ട്.
1: ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലക്ഷദ്വീപിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെ വരെ ഓറഞ്ച് ജാഗ്രത തുടരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും തീരപ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്രകർ നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനായി സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. പ്രീതി പവാറും ജേസ്മിൻ ലബോറിയയുമാണ് സ്വർണമെഡൽ നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാദുമണി സിംഗ് മന്ദിംഗ് ബാമിനാണ് വെള്ളിമെഡൽ. പുരുഷ വിഭാഗം ട്രിപ്പിൾ ജംപിൽ പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത.

0: നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
0: നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന, ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച പൊതുവെ അവധിയുടെ ആലസ്യമാണ് എല്ലാവർക്കും. മടിപിടിച്ച് വെറുതെ വീട്ടിലിരിക്കാനാവും ഏറെ പേരും ഇഷ്ടപ്പെടുക. എന്നാൽ ഞായറാഴ്ച ഊർജ്ജസ്വലമായി, അതും നാടിനുവേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടായ്മയുടെ കഥയാണ് ഇന്ന് നല്ല വാർത്തയിൽ ആദ്യം. എല്ലാ ഞായറാഴ്ചയിലും രാവിലെ ഭൂരിഭാഗം പേരും ഉറക്കത്തിലായിരിക്കുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളും വീട്ടമ്മമാരും സർക്കാർ ജീവനക്കാരും വിരമിച്ചവരും തൊഴിലാളികളും ഉൾപ്പെടെ 60-ലധികം സന്നദ്ധ പ്രവർത്തകർ കണ്ണൂരിലെ പിണറായി പഞ്ചായത്തിലെ പാനുണ്ട ഗ്രാമത്തിൽ ചൂലും മൺവെട്ടിയും മറ്റു ഉപകരണങ്ങളുമൊക്കെയായി ഒത്തുകൂടുന്നു. ക്ലീൻ ഗ്രീൻ പാനുണ്ട എന്നതാണ് ഈ ഞായറാഴ്ച കൂട്ടായ്മയുടെ പേര്. 7 വർഷം മുൻപ് റോഡിലെ കുഴികൾ നികത്താനും റോഡരികിലെ കാടുമൂടിയ ഭാഗങ്ങൾ വെട്ടിത്തെളിക്കാനും ഒരാൾ നടത്തിയ ഒരു ഒറ്റയാൾ ശ്രമമാണ് ഇന്ന് ഏകദേശം 250 സന്നദ്ധ പ്രവർത്തകരുള്ള ഒരു കൂട്ടായ്മയായി വളർന്നു വികസിച്ചത്. മാലിന്യ സംസ്കരണവും ജൈവകൃഷിയും പ്രോത്സാഹിപ്പിക്കുകയും പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. വിദഗ്ധരുടെ സഹായത്തോടെ സൈബർ കുറ്റകൃത്യങ്ങൾ, ലഹരി ഉപയോഗം, ആരോഗ്യ പ്രശ്നങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിമാസ ബോധവൽക്കരണ പരിപാടികളും ഈ ക്ലീൻ ഗ്രീൻ പാനുണ്ട സംഘം ചെയ്തുവരുന്നു. തിരിച്ചടികളെ തോൽപ്പിച്ച് വിജയചരിത്രം എഴുതിയ നിരവധി പേരുടെ പ്രചോദനാത്മക കഥകൾ മുൻപും നല്ല വാർത്താ ശ്രോതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാരാഗെയിംസ് ഷോട്ട്പുട്ടിൽ സ്വർണമണിഞ്ഞ ഷർമിളയുടെ ജീവിതം അത്തരത്തിലൊന്നാണ്. പോളിയോ ബാധിതയാണ് ഷർമിള. 2 വയസ്സുള്ളപ്പോൾ പോളിയോ ബാധിച്ചതോടെ ജീവിതം അതിൽ ഒതുങ്ങിപ്പോകും എന്നെല്ലാവരും കരുതിയ ഘട്ടത്തിൽ ഷർമിളയെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചത് ഷർമിളയുടെ അമ്മയായിരുന്നു. പക്ഷേ അതിലെ വൈരുദ്ധ്യം എന്തെന്നാൽ ഷർമിളയുടെ അമ്മ അന്ധയായിരുന്നു. കാഴ്ചയില്ലെങ്കിലും ഉൾക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് ഷർമിളയുടെ അമ്മ കുഞ്ഞിനെ മുന്നോട്ട് നയിച്ചു. ആദ്യ വിവാഹ ജീവിതവും ഷർമിളയ്ക്ക് ദുരിതങ്ങളാണ് സമ്മാനിച്ചത്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നട്ടം തിരിഞ്ഞ ഷർമിള അമ്മയുടെ പിന്തുണയോടെ കായിക രംഗത്തേക്ക് കടക്കുമ്പോൾ പ്രായം 34. പലരും അപ്പോൾ നെറ്റിച്ചൊളിച്ചു. എന്നാൽ രണ്ടാം ഭർത്താവ് അജിത് സിംഗ് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തിയതോടെ ഷർമിളയ്ക്കതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. ശരീരം പരിമിതപ്പെടുത്തിയ പോളിയോയെ മനസ്സിന്റെ ഇച്ഛാശക്തി കൊണ്ട് പിന്നിലാക്കി ഷർമിള മുന്നേറുമ്പോൾ പക്ഷെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. പരിശീലനത്തിനുള്ള പണം കണ്ടെത്താൻ കുടുംബഭൂമി വരെ വിൽക്കേണ്ടി വരുന്നു. മകളുടെ മത്സരങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ നേടിയ ഓരോ വിജയവും പക്ഷേ ഷർമിളയുടെ അമ്മ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ടാണ് കണ്ടത്. ഒടുവിൽ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഷർമിളയുടെ കയ്യിൽ നിന്ന് ഷോട്ട് 9.81 മീറ്റർ പാഞ്ഞപ്പോൾ ആ നിമിഷത്തിൽ വർഷങ്ങളുടെ വേദനയ്ക്കാണ് മറുപടി ലഭിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ പാരാ അത്ലറ്റിക്സിലെ ആദ്യ സ്വർണം നേടി ഷർമിള ഇന്ത്യയ്ക്കായി ചരിത്രം കുറിച്ചു. സ്വർണമെഡൽ കഴുത്തിലണിഞ്ഞപ്പോൾ ഷർമിള ആദ്യം ഓർത്തത് അമ്മയെയായിരുന്നു. വലിയ സ്വപ്നങ്ങൾ കാണാൻ മകളെ നിർബന്ധിച്ച കാഴ്ചയില്ലാത്ത അമ്മയെക്കുറിച്ച്. ഷർമിളയ്ക്കും കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡലുകൾ നേടിയ എല്ലാ താരങ്ങൾക്കും അഭിനന്ദനങ്ങൾ. പുതിയ ഭാഷ പഠിക്കുക എന്നത് എല്ലാവർക്കും അത്ര എളുപ്പമാവണമെന്നില്ല. അതും സംസ്കൃതം പോലൊരു പൌരാണിക ഭാഷയാകുമ്പോൾ സ്വല്പമൊന്നും ബുദ്ധിമുട്ടും. എന്നാൽ ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ സംസ്കൃത ഭാഷയെ യുവതലമുറയുടെ ഇഷ്ട കായിക വിനോദമായ ഫുട്ബോളുമായി കോർത്തിണക്കിയിരിക്കുന്നു എറണാകുളം ജില്ലയിലെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരി സ്കൂളിലെ അധ്യാപകനായ അഭിലാഷ് പ്രതാപ്. സാധാരണ അക്ഷരമാല രീതിയിൽ ഓരോ അക്ഷരത്തിനും ഒരു വാക്ക്, ഉദാഹരണത്തിന് ആയ്ക്ക് അമ്മ എന്ന് പറയുന്ന പോലെ, ഫുട്ബോളുമായി ബന്ധപ്പെടുത്തിയ വാക്കുകളിലൂടെയാണ് സംസ്കൃതത്തിലെ അക്ഷരമാലയെ അഭിലാഷ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അഭിലാഷിന്റെ ഈ വേറിട്ട്

0: ഭാഷാധ്യാപന രീതി ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രകീർത്തിച്ചു. ശ്രീ അഭിലാഷ് നല്ല വാർത്തയോട്.
1: വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആവേശം കുട്ടികൾക്ക് എല്ലാവർക്കും പുതിയൊരു ഊർജം നൽകുകയും അവരെ വളരെ ആവേശത്തോടെ കളിക്കുകയും കളി കാണുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് ഈ ഒരു ഫുട്ബോളിൻ്റെ ആവേശത്തെ എങ്ങനെ നമുക്ക് ക്ലാസ് മുറിയിലേക്ക് എത്തിക്കാം, അതിനെ സംസ്കൃത ഭാഷയുമായി കണക്ട് ചെയ്യാം എന്നൊരു ചിന്തയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റിന് രൂപം കൊടുത്തത്. അക്ഷര കന്തുകം എന്നതാണ് ആ പ്രൊജക്റ്റിൻ്റെ പേര്. അത് അക്ഷരമെന്നാൽ അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുകയും കന്തുകം എന്നത് ബോളിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന രണ്ട് വാക്കുകൾ എടുത്തിട്ടാണ് അക്ഷര കന്തുകം എന്ന പേര് നൽകിയത്. നമ്മൾ സാധാരണയായി ഇംഗ്ലീഷിൽ ആൽഫബറ്റ് പഠിക്കുന്നത് എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ ക്യാറ്റ്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ അ അറ ആ ആന ഈ ഇല ഈ ഈച്ച എന്നൊക്കെയാണ്. ഇത് പരമ്പരാഗത രീതിയിൽ എല്ലാ കാലത്തും ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ അക്ഷരമാല പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വ്യത്യസ്ത വിഷയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പദങ്ങൾ കൊണ്ടൊരു അക്ഷരമാല തയ്യാറാക്കിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഈ അക്ഷരമാലയെ ഒരൊറ്റൊരു വിഷയവുമായി ബന്ധിപ്പിക്കുക, അത് ഫുട്ബോൾ എന്നതാണ്. ആ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങൾ കൊണ്ടൊരു അക്ഷരമാല, സംസ്കൃത അക്ഷരമാല തയ്യാറാക്കി പ്ലേയിങ് കാർഡ് രീതിയിലേക്ക് അതിനെ ഞാൻ മാറ്റി, അതിനൊരു ഡിസൈൻ തയ്യാറാക്കി. അപ്പോൾ ഒരക്ഷരം തയ്യാറെടുത്തു, ആ എന്നൊരക്ഷരമാണെങ്കിൽ അതിന് അന്താരാഷ്ട്രീയ എന്ന് കൊടുത്തു, അതിൻ്റെ മലയാള തർജ്ജമയും കൊടുത്തു, മലയാള അർത്ഥവും കൊടുത്തു, ഇംഗ്ലീഷിലുള്ള മീനിങ്ങും കൊടുത്തു. അപ്പോൾ ആ അന്താരാഷ്ട്രീയ ആ ആനന്ദ, ഫുട്ബോൾ ഒരു ഇന്റർനാഷണൽ ഗെയിമാണ്, അതുപോലെ തന്നെ ആനന്ദ സന്തോഷം ഉണ്ടാക്കി തരുന്നതാണ്. പിന്നെ ഈ ഇതസ്തത അവിടെയും ഇവിടെയും ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ അത് ഈ കാർഡ് നോക്കി പഠിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഞാൻ ആ ഒരു അക്ഷരകന്തുകൊന്ന് പ്രൊജക്റ്റിനെ തയ്യാറാക്കിയത്.
0: കുട്ടികളുടെ താല്പര്യത്തെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിയാൽ അധ്യാപനം രസകരമാകും എന്ന കാഴ്ചപ്പാടാണ് ഇവിടെ ശ്രീ അഭിലാഷ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. പണ്ടത്തെ പാട്ടിലെ ഈ തീവണ്ടികളെല്ലാം അക്ഷരാർത്ഥത്തിൽ കൽക്കരി തിന്ന് പുകയും കരിയും തുപ്പുമായിരുന്നെങ്കിൽ ഇന്ന് കാലം മാറി, കഥ മാറി. പുകയും കരിയും പുറന്തള്ളാത്ത ഹരിത ട്രെയിനുകളാണ് ഇന്നത്തെ താരങ്ങൾ. ഇന്ത്യയുടെ ആദ്യ ഹരിത ഹൈഡ്രജൻ ട്രെയിൻ, ഹൈഡ്രജനും ഓക്സിജനും പ്രതിപ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കി മുന്നോട്ട് പായുന്ന ഹരിത ഹൈഡ്രജൻ ട്രെയിൻ യാഥാർത്ഥ്യമായിരിക്കുന്നു. കഴിഞ്ഞ മാസം 17-ാം തീയതി ഡൽഹിക്കടുത്തുള്ള ജിന്ദിനും സോനിപത്തിനും ഇടയിലാണ് ഇന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ സർവീസ് ആരംഭിച്ചത്. 1200-ലധികം കിലോമീറ്റർ സുഗമമായി സഞ്ചരിച്ച ട്രെയിൻ 3200-ലധികം ലിറ്റർ ഡീസൽ ഉപയോഗമാണ് ലാഭിച്ചത്. കരി നിറഞ്ഞ പുകയ്ക്ക് പകരം നീരാവിയാണ് പുറന്തള്ളപ്പെടുന്നത്. പുകയോ കാർബൺ പുറന്തള്ളലോ ഇല്ലാത്തതിനാൽ നിലവിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പരിസ്ഥിതി സൌഹൃദമായ റെയിൽ ഗതാഗത മാർഗമാണിത്. ഇന്ത്യയുടെ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ കേവലം ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല, രാജ്യത്തെ തദ്ദേശീയമായി ഹൈഡ്രജൻ റെയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുകയും കാർബൺ രഹിത റെയിൽ ഗതാഗതത്തോടുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത തെളിയിക്കുകയും ചെയ്യുന്നു. മഴക്കാലമെത്തുമ്പോൾ വയനാടിന് സൌന്ദര്യത്തേക്കാൾ ആശങ്കകളാണ് ഇപ്പോൾ കൂടുതൽ. അതിശക്തമായ മഴയും കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും ചേർന്ന് ജില്ലയെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ വെല്ലുവിളിക്കിടയിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു ജനകീയ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തെക്കുറിച്ചാണ് ഇനി നല്ല വാർത്തയിൽ. 2018-ലെ പ്രളയത്തിന് ശേഷം കൽപ്പറ്റ ആസ്ഥാനമായുള്ള ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആന്റ് വൈൽഡ് ലൈഫ് ബയോളജി അതിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മഴ നിരീക്ഷണ ശൃംഖല ഇന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 200 മഴ മാപ്പിനികളുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ഇവയുടെ ചുമതല കർഷകരും ആദിവാസി സമൂഹങ്ങളും ഉൾപ്പെടെയുള്ള പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ ദിവസവും ഇവർ മഴയുടെ അളവ് രേഖപ്പെടുത്തി ഗവേഷകർക്ക് കൈമാറും. ഈ വിവരങ്ങൾ ഭൂപ്രകൃതി, മുൻകാല ഉരുൾപൊട്ടൽ മേഖലകൾ എന്നിവയുമായി ചേർത്ത് വിശകലനം ചെയ്യുന്നതിലൂടെ ഏത് പ്രദേശത്താണ് അപകട സാധ്യത കൂടുതലെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയും. ജില്ലാതല മുന്നറിയിപ്പുകൾക്കുപരിയായി പ്രാദേശിക തലത്തിൽ അപകട സാധ്യതകൾ മനസ്സിലാക്കാൻ ഈ സംവിധാനം ഏറെ സഹായകരമാകും. ദുരന്തങ്ങളെ നമുക്ക് പൂർണ്ണമായി തടയാൻ കഴിയില്ലെങ്കിലും ശാസ്ത്രീയ വിവരങ്ങളും പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തവും കൈകോർക്കുമ്പോൾ കൃത്യമായ പ്രവചനങ്ങളിലൂടെ നിരവധി ജീവനുകൾ നമുക്ക് രക്ഷിക്കാനാകും എന്നതാണ് ഈ പദ്ധതിയുടെ സവിശേഷത. ഓരോ ദിവസവും ഒരു കർഷകൻ രേഖപ്പെടുത്തുന്ന മഴയുടെ അളവ് വെറുമൊരു കണക്കല്ല, ഒരുപക്ഷെ ഒരു ഗ്രാമത്തിന്റെ ജീവൻ രക്ഷിക്കുന്ന മുന്നറിയിപ്പായി മാറിയേക്കാം. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ്.

0: തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം
1: ലമീജി നായർ,
0: അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ.

0: ഒരു വാക്കിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഒരാളുടെ ദിവസം മനോഹരമാക്കാനും മറ്റൊരാളുടെ മനസ്സ് തകർക്കാനും ഒരു വാക്കിന് കഴിയും. ചില വാക്കുകൾ തളർന്ന മനസ്സിന് കരുത്താകുന്നു. നിനക്ക് കഴിയും എന്നൊരാൾ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. അതേസമയം ഒരു നിമിഷത്തെ ദേഷ്യത്തിലോ അഹങ്കാരത്തിലോ പറയുന്ന ചില വാക്കുകൾ മറ്റൊരാളുടെ മനസ്സിൽ വർഷങ്ങളോളം മായാത്ത മുറിവായി കിടക്കും. അതിനാൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് പലവട്ടം ചിന്തിക്കുക. ഈ വാക്കുകളോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഒരു വിളയിനം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ഡി വിൽസണുമായി അഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: നീല സ്റ്റിക്കി ട്രാപ്പ് അഥവാ നീലക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നമ്മൾ എന്ത് തിരഞ്ഞെടുത്താലും നല്ലത് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല വസ്ത്രങ്ങൾ, നല്ല ആഹാരം, നല്ല സിനിമ, ഇങ്ങനെ നല്ലതിനു വേണ്ടി നാം എത്ര ദൂരം വേണമെങ്കിലും പോകും. നല്ലത് കിട്ടാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ സഹജമാണ്. നല്ല ആരോഗ്യത്തിന് നമുക്ക് മായം ചേർക്കാത്ത നല്ല ഭക്ഷ്യസാധനങ്ങൾ കിട്ടിയേ തീരൂ. നമുക്ക് ചേരുന്ന നല്ല വസ്ത്രങ്ങൾ തരുന്ന ആത്മവിശ്വാസം വേറൊന്നും തരില്ല. അതുപോലെ നല്ല വാക്കുകൾ പ്രസരിപ്പിക്കുന്ന ഊർജം മറ്റെന്തിനെങ്കിലും നൽകാൻ കഴിയുമോ? കൃഷിയിൽ നല്ലത് എന്ന് പറയുമ്പോൾ നല്ല വിത്തുകൾ, നല്ല ഇനം വിളകൾ, നല്ല വളങ്ങൾ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടും. ഇന്ന് നമുക്ക് നല്ല ഇനം വിളകളെക്കുറിച്ച് ചില കാര്യങ്ങൾ കേൾക്കാം. നല്ല ഇനം വിളകൾ എന്നാൽ നല്ല വിളവ് ലഭിക്കുന്ന ഇനം എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. മികച്ച വരുമാനത്തിലുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം വിളവ് മാത്രമല്ല. നല്ല കൃഷിക്കും മികച്ച വരുമാനത്തിനും വിളയിനം തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ഡി വിൽസൺ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഡോക്ടർ ഡി വിൽസണുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ വിൽസൺ, പരിപാടിയിലേക്ക് സ്വാഗതം.

0: നമ്മൾ കർഷകരുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ഏത് വിള ചെയ്താലും നല്ല ഇനം നമ്മൾ തിരഞ്ഞെടുക്കണം, അങ്ങനെ തിരഞ്ഞെടുത്താലേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ നല്ല ഇനം എന്ന് നമ്മൾ പറയുമ്പം എന്തുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്?
1: നല്ല ഇനം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നല്ല വിളവ് ലഭിക്കുന്ന ഇനം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഉദാഹരണമായിട്ട് രോഗപ്രതിരോധ ശക്തി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്ത് നടേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിലനിൽക്കാൻ പറ്റുന്ന, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെയും ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മൊത്തത്തിൽ നമുക്ക് പറയാം, കാലാവസ്ഥയ്ക്ക് യോജിച്ച ഇനമായിരിക്കണം, അതിൽ ഇതൊക്കെ ഉണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള മണ്ണാണ്. കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും എത്രയോ തരം മണ്ണുകളുണ്ട്. എല്ലാ മണ്ണിലും ഒരു വെറൈറ്റി യോജിച്ചതല്ല. അപ്പോൾ മണ്ണിന്റെ തരമനുസരിച്ചിട്ട് അതിന് യോജിച്ച തരത്തിലുള്ള ഇനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലേ അതിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്.
0: ഇപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഓൺലൈൻ സീഡ്സ് ഒക്കെ ഒത്തിരി വരുത്താറുണ്ട്, നമ്മൾ കാണാറുണ്ട്. നല്ലപോലെ വിളവ് തരുന്ന ചില ഇനങ്ങളുണ്ട്, അത് മഹാരാഷ്ട്രയിലാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇതൊക്കെ ഓൺലൈൻ വരുത്തി ഇവിടെ ചെയ്യുമ്പം അത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം ആണോ ഇല്ലയോ എന്ന് അത് ഉറപ്പ് എന്തായാലും വരുത്തണമല്ലേ?
1: അതെ, അതൊരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ പരസ്യങ്ങൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഓൺലൈൻ വിത്ത് വാങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ പറയും, ഇത്ര വിളവ് ലഭിക്കും, ഒരുപക്ഷെ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും. ഇത് കണ്ടുകൊണ്ട് നമ്മൾ ഈ വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് വിത്ത് മുളച്ചൊന്നും വരില്ല. ഇനി അഥവാ മുളച്ചു കഴിഞ്ഞാൽ തന്നെയും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിളവൊന്നും ഉണ്ടാവില്ല. കാരണം അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഒരു ഇനം ആയിരിക്കില്ല. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഇനങ്ങൾ ആധികാരികമായിട്ട് കേരള കാർഷിക സർവകലാശാല നിർദ്ദേശിക്കുന്നുണ്ട്, ഏതൊക്കെ ഇനങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നല്ല ഇനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് ലഭിക്കും.
0: അപ്പോൾ ഇങ്ങനെ കേരള കാർഷിക സർവകലാശാല അല്ലെങ്കിൽ മറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്ന ഇനങ്ങൾ എടുത്താൽ ശരിയാണെന്നൊരു ഉറപ്പ് വരുത്താൻ നമുക്ക് എന്തായാലും അത് സാധിക്കും.
1: അതെ, കാരണം പുതിയ ഇനങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നത് മിക്കവാറും ഏതെങ്കിലുമൊക്കെ ഗവേഷണ കേന്ദ്രങ്ങളിലായിരിക്കും. അപ്പോൾ ഗവേഷണ കേന്ദ്രങ്ങളിലെ സാഹചര്യങ്ങളിലാണ് ആദ്യത്തെ അതിന്റെ ഒരു സ്ക്രീനിങ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലതെന്ന് തോന്നുന്ന ഇനങ്ങൾ നേരിട്ട് കൃഷിക്കാർക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. കൃഷിക്കാരുടെ പുരയിടത്തിൽ അത് ടെസ്റ്റ് ചെയ്യും, അതിനെ ഫാം ട്രയൽ എന്നാണ് പറയുക. കൃഷിക്കാരുടെ തോട്ടങ്ങളിലും അല്ലെങ്കിൽ വയലിലും നല്ല വിളവ് ലഭിക്കുന്ന ഇനങ്ങളാണ് അവസാനം ഒരു ഇനമായിട്ട് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് പുറത്തിറക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം ഉറപ്പാക്കാമെന്നുള്ളത്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് യോജിച്ചതാണ്. പിന്നെ ഈ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന ഇനങ്ങൾ തന്നെ ഒരു മൾട്ടി ലൊക്കേഷൻ ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രയൽ നടത്താറുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് അഗ്രികൾച്ചർ കോളേജിൽ വെള്ളാണിയിൽ, അത് തിരുവനന്തപുരം ജില്ലയിലാണല്ലോ, ഇവിടെ ഒരു വെറൈറ്റി ഡെവലപ്പ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രയൽ മറ്റ് റീജിയനിലും നടത്തും. ഒരുപക്ഷെ മലബാർ റീജിയനിലോ, അതുപോലെ റീജിയൻ വൈസ് ആയിട്ട്, അതാണ് മൾട്ടി ലൊക്കേഷൻ, പല ലൊക്കേഷനിൽ ട്രയൽ നടത്തിയിട്ട് ആ ലൊക്കേഷനിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടത്തേക്കും ഇത് ശുപാർശ ചെയ്യും. അല്ലെങ്കിൽ പറയുന്നത് ഇത് തിരുവനന്തപുരം അല്ലെങ്കിൽ സതേൺ റീജിയന് നല്ല ഇനമാണ്, ഒരുപക്ഷെ ഇത് നോർത്തേൺ റീജിയനിലും നല്ല റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സതേൺ റീജിയനിലും നോർത്തേൺ റീജിയനിലും ഇത് കൃഷിക്ക് യോഗ്യമാണ് എന്ന് പറയും. അപ്പോൾ ഇതൊരു നീണ്ട പീരീഡിലെ ഗവേഷണത്തിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് റിലയബിൾ ആണ്. അതേസമയത്ത് നമ്മൾ ഈ ഓൺലൈനായിട്ട് വാങ്ങുന്ന വിത്തുകൾക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ അല്ല. ഇനി എന്തെങ്കിലും മുളച്ചില്ലെങ്കിലോ നമ്മൾ ആരെടുത്താ കംപ്ലയിന്റ് ചെയ്യുക? ഒന്നുമില്ല.
0: പിന്നെ സീസൺ അനുസരിച്ചും നമുക്ക് ഇനങ്ങളുണ്ട്. ഈ വെണ്ടയ്ക്ക തന്നെ ആണെങ്കിൽ മഴ സീസണിൽ വേറെ ഒരു ഇനമായിരിക്കും നല്ലത്, മഴയില്ലാത്ത സമയത്ത് വേറെ ഒരു ഇനമായിരിക്കും.
1: അതെ അതെ, സീസൺ അനുസരിച്ചും വ്യത്യാസമുണ്ട്. പറയാറുണ്ട് സമ്മർ വെജിറ്റബിൾസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഓരോ സീസണിലും, കാരണം ഈ പല കാർഷികളെയും ബാധിക്കുന്ന രോഗങ്ങൾ, കീടങ്ങൾ, അത് ഈ കാലാവസ്ഥ അനുസരിച്ചിട്ടാണ്. മഴക്കാലത്ത് ബാധിക്കുന്ന ചില കുമിൾ രോഗങ്ങൾ ഒരുപക്ഷെ നമ്മൾ വേനൽക്കാലത്ത് നടുമ്പം ബാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സീസണിൽ കൃഷി ചെയ്യുന്നു ആ സീസണിന് യോജിച്ച തരത്തിലുള്ള വിത്തായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്.
0: ഇവൻ ശീതകാല പച്ചക്കറികൾ ചെയ്യുമ്പം ചില ആൾക്കാർ കംപ്ലയിന്റ് ചെയ്യാറുണ്ട്, ക്യാബേജ് നമ്മൾ നട്ടായിരുന്നു അല്ലെങ്കിൽ കോളിഫ്ലവർ നമ്മൾ നട്ടായിരുന്നു, പക്ഷെ അതിന്റെ പൂ വന്നില്ല, കേൾഡ് ഫോം

0: ആയില്ല, ഇങ്ങനത്തെയൊക്കെ കംപ്ലയിൻസ് വരാറുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കാലാവസ്ഥ അല്ലെങ്കിൽ നടുന്ന കറക്റ്റ് സമയം നമ്മൾ കഴിഞ്ഞിട്ട് നടുക, അല്ലെങ്കിൽ ഇനത്തിന്റെ സെലക്ഷൻ ശരിയായിരുന്നില്ല,
1: അതൊക്കെ ഒരു കാരണമാണ്. പിന്നെ ഈ പറഞ്ഞ കാബേജ് കോളിഫ്ലവർ പച്ചക്കറികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് അത് ശീതകാല പച്ചക്കറി വിളകളാണ്. പക്ഷേ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഉഷ്ണമേഖല കാലാവസ്ഥയിലും വളർത്താൻ പറ്റുന്ന ഇനങ്ങളുണ്ട്. അതും സാറ് പറഞ്ഞതുപോലെ ആ കറക്റ്റ് സീസണിൽ സമയത്ത് നട്ടു കഴിഞ്ഞു കഴിഞ്ഞാലേ അത് ശരിയായിട്ടുള്ള ബഡ് ഫോർമേഷൻ ഉണ്ടാവുകയുള്ളൂ, നമുക്കതിൽ നിന്ന് ആദായം കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറും ഇല മാത്രമായിട്ട് വെജിറ്റേറ്റീവ് ഗ്രോത്ത് മാത്രമായിട്ട് നിൽക്കും.
0: പിന്നെ മാർക്കറ്റ് നോക്കിയിട്ടും ഇനങ്ങൾ സെലക്ട് ചെയ്യാറുണ്ടല്ലേ?
1: തീർച്ചയായിട്ടും മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാന ഘടകമാണ്. ഇപ്പോൾ നമ്മള് കൃഷിക്കാർ എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇപ്പം നമ്മൾ വളരെ ഈൽഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു തന്നെ നമ്മൾ കൃഷി ചെയ്യുകയാണ്, പക്ഷേ അതിൽ മാർക്കറ്റിൽ അതിന് വലിയ അംഗീകാരം ഇല്ല എന്നുണ്ടെങ്കിൽ, അക്സെപ്റ്റൻസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ ഉപഭോക്താക്കൾക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് കൂടുതൽ വരുന്നത് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. പച്ചക്കറി വിളകളായാലും ഫ്രൂട്ട്സ് ആയാലും, ഇപ്പം തന്നെ ഫ്രൂട്ട്സിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന് അതിന്റെ ഒരു ഭംഗിയൊക്കെ നമ്മൾ നോക്കാറുണ്ട്, സൈസ് നോക്കാറുണ്ട്, ഭംഗി നോക്കാറുണ്ട്. പിന്നെ അതിന്റെ ടേസ്റ്റ് നമ്മൾ ഒരുപക്ഷെ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റിനെ കുറിച്ചുമൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവും. അങ്ങനെയുള്ള ഇനങ്ങളെ നമ്മൾ വാങ്ങാൻ താല്പര്യം കാണിക്കുള്ളൂ, അല്ലാത്തത് വാങ്ങില്ല. അപ്പം കുറെ പ്രൊഡക്ഷൻ കൂടിയെന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയാൽ നമുക്ക് വിൽക്കാൻ പറ്റില്ല. പിന്നെ ഫ്രൂട്ട്സിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ അതിന്റെ സൂക്ഷിക്കാനുള്ള പീരീഡ് വളരെ കുറച്ച് ദിവസമേ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. പച്ചക്കറികളുടെ കാര്യവും ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിലെ ഡിമാൻഡ്, മാർക്കറ്റിലെ ഡിമാൻഡ് എന്ന് പറയുന്ന ഇത് വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ഡിമാൻഡാണ് മാർക്കറ്റിലെ
0: ഡിമാൻഡ്.
1: അതെ, അവരുടെ ചോയ്സ് എന്താണെന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ ഈൽഡ് ചില കുറവാണെങ്കിൽ പോലും മാർക്കറ്റിലെ ഡിമാൻഡുള്ള ഏത് എന്നുള്ളത് നോക്കി തന്നെ നടണം. ഞാൻ വേറെ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ റംബ്യൂട്ടാൻ. റംബ്യൂട്ടാൻ ഈ അടുത്ത കാലത്തൊക്കെ വളരെ പ്രചാരം സിദ്ധിച്ച് വരുന്ന ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണ്, വിദേശപഴമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വരും, പലരും അത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ പല ഇനങ്ങളുണ്ട്. ഇതിൽ ഈ N18 എന്ന് പറയുന്ന ഒരു അംഗീകരിക്കപ്പെട്ട ഇനമാണ്. N18 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് അതിന്റെ ഫ്ലഷ് ഈസി ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയത്ത് വേറെ കുറേ ഇനങ്ങളുണ്ട്, അതതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് N18 ഡിമാൻഡുണ്ട്, അതുപോലെ ഈ ഫ്ലഷ് ഇളവി വരുന്ന ഇനങ്ങൾക്ക് ഡിമാൻഡുണ്ട്. പക്ഷേ മറ്റേ ഇനങ്ങൾ, അതായത് ഇതിന്റെ വിത്തിനോട് ചേർന്നിരിക്കും, ഇളവി വരില്ല, പിന്നെ ഒരു മധുരവും പുളിയും ചേർന്ന ഒരു ടേസ്റ്റാണ്, അത് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ മാർക്കറ്റിൽ അതിന് ഡിമാൻഡില്ല. ഫ്രൂട്ട് കാണാനും ഭംഗിയുണ്ട്, പക്ഷേ അതിനോട് ആർക്കും താല്പര്യമില്ല. ചിലപ്പോൾ ഒരു ബമ്പർ പ്രൊഡക്ഷനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല.
0: മാർക്കറ്റ്
1: പ്രിഫറൻസ്. ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം, ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ട് രണ്ട് ടൈപ്പാണുള്ളത്, ചുവപ്പും വെള്ളയും. അതിൽ വെള്ള ഇനങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല, നമുക്ക് ഒത്തിരി പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല. അതേസമയത്ത് ചുവന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും, മാർക്കറ്റിൽ അതിന് പ്രിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറൈറ്റി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത്, അത് കൊടുക്കാൻ നമുക്ക് പറ്റണം.
0: അതൊരു പ്രധാന ക്രൈറ്റീരിയ സൂചിപ്പിച്ച വിളവ് മാത്രം നോക്കി
1: ചെയ്താലും, അതെ അതെ, വിളവ് മാത്രം നോക്കിയാൽ ശരിയാവില്ല. നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് കിട്ടണമല്ലോ, വിറ്റാലല്ലേ കൃഷിക്കാരൻ എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: പിന്നിപ്പം കാലാവസ്ഥ വ്യതിയാനം ഒരു പ്രധാന പ്രോബ്ലമാണ്. അപ്പം ഡ്രോട്ട് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഡ് റെസിസ്റ്റന്റ് അങ്ങനെയൊക്കെ വെറൈറ്റീസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം
1: ഒരു പരിധിവരെ നമുക്കൊന്നും 100% പ്രതിരോധ ശക്തികൾ അല്ലെങ്കിൽ വരൾച്ചയ്ക്ക് 100% പ്രതിരോധമുള്ള ഒരു വിനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ഒരു ക്രോപ്പിലും ഒരു വിളയിലും നമുക്കങ്ങനെ പറ്റില്ല. ഒരു പരിധിവരെയൊക്കെ അതിനെ ടോളറേറ്റ് ചെയ്യാൻ, സഹിക്കാനുള്ള സഹനശക്തി കഴിവുള്ള ചില ഇനങ്ങളൊക്കെ ഉണ്ട്. സാർ പറഞ്ഞതുപോലെ ഈ കാലാവസ്ഥ വ്യതിയാനം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒട്ടും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഡ്രൗട്ട് വരുന്നത്, വെള്ളപ്പൊക്കം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ടോളറന്റ് ആയിട്ടുള്ള വെറൈറ്റി എങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പം വെള്ളപ്പൊക്കം വരികയാണെന്നുണ്ടെങ്കിൽ ചെടികൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഒരു 2-3 ദിവസമെങ്കിലും വെള്ളത്തിനടിയിൽ നിന്നാൽ കുഴപ്പമൊന്നും വരാത്ത തരത്തിലുള്ള ഒരു വെറൈറ്റി, അതിനെ നമുക്കൊരു ടോളറന്റ് എന്ന് പറയാം, കംപ്ലീറ്റ് റെസിസ്റ്റൻസ് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇനങ്ങൾ നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചിലതിലൊക്കെ ഉണ്ട്, ചില ക്രോപ്പിലൊക്കെ അതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ഫ്ലഡൊക്കെ ചില ഏരിയ നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണല്ലോ സാധ്യതയുള്ള സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ

0: കൃഷി ചെയ്യുമ്പോൾ കുറച്ച് വെള്ളത്തിൽ നിൽക്കാൻ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും.
1: പിന്നെ ഇനങ്ങൾ, നമ്മുടെ നോർമൽ ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ഉണ്ട്, ഹൈബ്രിഡ് വെറൈറ്റീസ്, സങ്കരയിനം നമ്മൾ പറയും. അപ്പം ഇതിലൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കർഷകൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏത് വെറൈറ്റിയാണ് എടുക്കുന്നത്, അങ്ങനെ ഒരു ഡിസിഷൻ പുള്ളിക്കാരൻ എടുക്കണമെങ്കിൽ?
0: അത് ഇപ്പൊ പറയുമ്പോൾ ഹൈബ്രിഡ് ഇനമെന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾ തമ്മിൽ കൃത്രിമമായിട്ട് ക്രോസ് ചെയ്തെടുക്കുന്നതാണ്. അതേസമയത്ത് അല്ലാതെയുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന വിത്താണ്. ഇപ്പോൾ നെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ലൊരു സെൽഫ് പോളിനേറ്റഡ് ക്രോപ്പാണ് എന്ന് പറഞ്ഞാൽ സ്വപരാഗണം നടത്തുന്നതാണ്. കാരണം അതിന് പുറമേ നിന്നുള്ള പൂമ്പടി ആവശ്യമല്ല, അതിന്റെ പൂവിൽ തന്നെ അതിന്റെ ആൺപാർട്ടുമുണ്ട് പെൺപാർട്ടുമുണ്ട്. അതുകൊണ്ട് സെൽഫ് പോളിനേഷൻ നടക്കും, ഫെർട്ടിലൈസേഷൻ നടന്ന് സീഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിളകളെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാർക്ക് തന്നെ സ്വന്തമായിട്ട് അവരുടെ വിത്ത് സംഭരിച്ചു വെച്ച് അടുത്ത കൃഷിക്ക് ഇറക്കാൻ പറ്റും, അതിൽ ഒരു റിസ്ക്കുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവര് വിത്തെടുക്കുന്ന പ്ലോട്ടിൽ ആ കണ്ടത്തിൽ ഏതെങ്കിലും ഓഫ് ടൈപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശിക്കുന്ന വെറൈറ്റിയുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ചെടികൾ, ഒറ്റപ്പെട്ട ചെടികൾ കാണുകയാണെങ്കിൽ അതിനാണ് ഓഫ് ടൈപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത്. അതേതെങ്കിലും രീതിയിൽ മിക്സ് ചെയ്ത് വന്നതായിരിക്കും. അങ്ങനെയുള്ളത് ചിലപ്പോൾ നേരത്തെ ഫ്ലവർ ചെയ്യും, ചിലപ്പോൾ ആ വെറൈറ്റിയുടെ നോർമൽ ടൈമിൽ കഴിഞ്ഞിട്ടേ ഫ്ലവർ ചെയ്യുള്ളൂ, ലേറ്റ് ഫ്ലവറിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഏർലി ഫ്ലവറിംഗ് ആയിരിക്കും. ഇങ്ങനെയുള്ള പ്ലാന്റ്സിന് നോട്ട് ചെയ്തിട്ട് ആ ചെടികളെ ഒഴിവാക്കി കളയണം.
1: മിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്.
0: അതായത് അതിന്റെ വെറൈറ്റൽ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ വെറൈറ്റിയുടെ ക്യാരക്ടറുള്ള വിത്തുകൾ മാത്രമേ നമ്മൾ ശേഖരിക്കുന്നുള്ളൂ. അതായത് നമുക്ക് സംശയം തോന്നുന്നത്, സംശയമായാലും മതി, അതിനങ്ങ് ഒഴിവാക്കി കളയുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് അതിന്റെ ജനറ്റിക് പ്യൂരിറ്റി, ജനിതക ശുദ്ധത നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഈ ഹൈബ്രിഡിന്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷിക്കാർക്ക് തനിയെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഹൈബ്രിഡ് ഇനങ്ങളാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജെനുവിനായിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ഏജൻസികളിൽ നിന്ന് വിത്ത് വാങ്ങുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് ഇപ്പോൾ ചോളത്തിന്റെ സങ്കര വിത്തുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി വിത്തുകളുടെ ഒത്തിരി സങ്കര ഇനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് വാങ്ങുമ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏജൻസിയിൽ നിന്ന് വിത്ത് വാങ്ങണം എന്നുള്ളതാണ്.
1: പിന്നെ ഫോർട്ടിഫൈഡ് സീഡ് ഇപ്പോൾ ഒരു പുതിയ കാര്യം നമ്മൾ കേൾക്കാറുണ്ടല്ലോ.
0: അതെ, ഫോർട്ടിഫൈഡ് സീഡ്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഗുണമേന്മയിൽ ഒരു പടി മുന്തി നിൽക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസിലാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻസ് ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ചില ധാതുക്കൾ. ഉദാഹരണമായിട്ട് ഇപ്പോൾ നെല്ലിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് കൂടുതലുള്ള ഇനം, സിങ്ക് മാത്രം, ബാക്കി വെറൈറ്റിയുടെ സ്വഭാവങ്ങളിലൊന്നും വ്യത്യാസം വരുന്നില്ല, സിങ്ക്. അതുപോലെ തന്നെ അയൺ കണ്ടന്റ് കൂടിയ ചെറുധാന്യങ്ങൾ, എപ്പേൾ മില്ലറ്റ് പോലെയൊക്കെയുള്ള കമ്പു എന്ന് നമ്മൾ പറയുന്ന അതുപോലെയുള്ള ചെടികളിൽ ഈ ഒരു ഘടകം മാത്രം, അതായത് അയണിന്റെ കണ്ടന്റ് കൂട്ടുക. അതുപോലെ തന്നെ ഈ മധുരക്കിഴങ്ങുണ്ട്, അകത്ത് നല്ല ഓറഞ്ച് കളറിലുള്ള മധുരക്കിഴങ്ങുണ്ട്, അപ്പൊ അതിൽ വൈറ്റമിൻ എ കണ്ടന്റ് കൂടുതലാണ്. അടുത്ത കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇങ്ങനെയുള്ള ഇനങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷ എന്ന് പറഞ്ഞ് വിട്ടിട്ട് ഈ പോഷകാഹാരക്കുറവ് അത് പരിഹരിക്കുക എന്നുള്ള നിലയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ അതിനെ ഇതിന്റെ വെറൈറ്റിയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ബ്രീഡിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് അതിന് ഉപയോഗിക്കണം, ബയോടെക്നോളജിക്കൽ ടൂൾസ്, അതുപോലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടൂൾസ്, ഇതൊക്കെ എല്ലാം കൂടെ ഒത്തുചേർത്തിട്ടാണ് ഈ രീതിയിലുള്ള ഫോർട്ടിഫൈഡ് സീഡ്സ്
1: ഉണ്ടാക്കുന്നത്. ഇപ്പൊ സാർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ഇനങ്ങൾ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, സാർ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത്, അപ്പൊ ഒരു ലാസ്റ്റില് ഒരു കർഷകൻ ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു വെറൈറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ആദ്യം തൊട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് സമ്മപ്പ് ചെയ്യാമോ?
0: ഒന്നാമത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച വെറൈറ്റി, പിന്നെ അതിൽ തന്നെ നമുക്ക് രോഗപ്രതിരോധം അല്ലെങ്കിൽ കീടങ്ങളെ ചെറുത്തു നിർത്താൻ കഴിവുള്ള ഇനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് നമുക്കൊരു മുൻഗണന കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മണ്ണിന്റെ ഘടന, നെല്ല് പലയിടത്തും കൃഷി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ പൊക്കാളി സീഡ് എന്നൊക്കെ പറയുന്നത് അത് ഉപ്പുരസമുള്ള മണ്ണിൽ മാത്രം യോജിച്ചതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മണ്ണിന് യോജിച്ചത്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചത്, പിന്നെ മാർക്കറ്റ് പ്രിഫറൻസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മാർക്കറ്റിൽ ഏതാണ് വേണ്ടത് അങ്ങനെയുള്ള ഇനം നമ്മൾ തിരഞ്ഞെടുക്കണം. വിത്ത് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വാങ്ങണം? അപ്പോൾ അതിന് അംഗീകരിക്കപ്പെട്ട ഏജൻസികളുണ്ട്, അതിപ്പോൾ സർട്ടിഫൈഡ് സീഡുണ്ട്, പിന്നെ ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി സീഡ് മാർക്കറ്റിൽ അവൈലബിളാണ്. അങ്ങനെയുള്ള സീഡ് വാങ്ങുന്നതിൽ റിസ്ക് ഇല്ല. സർട്ടിഫൈഡ് സീഡ് എന്ന് പറയുമ്പോൾ അതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി പരിശോധിച്ച് അതിന്റെ ഗുണമേന്മ ഉറപ്പാക്കിയ വിത്തെന്നാണ് സർട്ടിഫൈഡ് സീഡ് അർത്ഥമാക്കുന്നത്. ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി ഒന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ അയാൾ തന്നെ സ്വയം ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് ഈ ഉത്പാദകൻ തന്നെ ഡിക്ലെയർ ചെയ്യുന്നു ഇത് നല്ല വിത്താണ്. അപ്പോൾ അതിന് കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. ഈ വക കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം.
1: അപ്പൊ ഡോക്ടർ വിൽസൺ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: മികച്ച കൃഷിക്കായി വിളയിനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ. വെള്ളായണി കാർഷിക കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ഡി വിൽസണുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ഡി വിൽസന്റെ ഫോൺ നമ്പർ പറയാം: 9495037427.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗത്തിന് വിവിധ വിപണികളിൽ നിന്നും ലഭ്യമായ വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ കിലോയ്ക്ക് ഏകദേശം 248 മുതൽ 273 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,900 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. കുരുമുളക് ക്വിന്റലിന് 65,000 മുതൽ 71,500 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,100 രൂപ മുതൽ 4,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും റബ്ബർ ലോട്ടിന് 23,000 മുതൽ 27,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. പച്ചക്കപ്പ കിലോയ്ക്ക് 23 മുതൽ 32 രൂപ വരെയും ശർക്കര ക്വിന്റലിന് 5,500 മുതൽ 6,500 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കാലാവസ്ഥാ അനിശ്ചിതത്വത്തിന്റെ കാലത്ത് വളരെ ശ്രദ്ധയോടെയുള്ള കൃഷിയാണ് ആവശ്യം. കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യുക, വിദഗ്ധർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുക തുടങ്ങിയവ വളരെ പ്രധാനമാണ്. കേരള കാർഷിക സർവകലാശാല കർഷകർക്ക് വേണ്ടി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം.
2: നെല്ലിന്റെ പോളരോഗം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിന് ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടാഫ് 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക.
3: ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ ഒന്ന്, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ, മരത്തിന് ചുറ്റും തടമെടുത്ത് മരം ഒന്നിന് 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കരയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക.
2: ഇഞ്ചിയുടെ മൂടുചീയൽ. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചുകൊടുക്കുക.
4: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
5: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
6: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, നീല സ്റ്റിക്കി ട്രാപ്പ് അഥവാ നീലക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, നീല സ്റ്റിക്കി ട്രാപ്പിന്റെ പ്രധാന ലക്ഷ്യം ത്രിപ്സ് എന്ന ചെറുകീടത്തെ ആകർഷിച്ച് പിടികൂടുകയാണ്. മുളക്, ഉള്ളി, വഴുതന, തക്കാളി, വെള്ളരി, പയറുവർഗ്ഗങ്ങൾ, കുരുമുളക്, വാഴ, പൂച്ചെടികൾ തുടങ്ങി നിരവധി വിളകളിൽ ത്രിപ്സ് വലിയ നാശം വരുത്തുന്ന കീടമാണ്. ചില ഇലതുരപ്പൻ ഈച്ചകളെയും മറ്റു ചില ചെറിയ പറക്കുന്ന കീടങ്ങളെയും ചെറിയ തോതിൽ ഇത് ആകർഷിക്കും. എന്നാൽ വെള്ളീച്ച, മുഞ്ഞ, പുഴുക്കൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാൻ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകളാണ് കൂടുതൽ ഫലപ്രദം.
7: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.

ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി.

0: ആകാശവാണി സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 31 സെക്കൻഡും. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ മുടക്കുഴ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. 12 വിവിധ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. അപേക്ഷകൾ നേരിട്ടോ വാർഡ് അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ വഴിയോ കൃഷിഭവനിൽ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം നിലവിലെ കൃഷിരീതികൾ, വിളകൾ, ഇവയെക്കുറിച്ചുള്ള വിശദീകരണം, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം ഓഗസ്റ്റ് 5 അപേക്ഷിക്കണം. വിദ്ര കൃഷിഭവനിൽ നിന്ന് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യും. 10 സെന്റ് സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ കരമടച്ച രസീതിന്റെ കോപ്പി സഹിതം കൃഷി ഓഫീസിൽ നേരിട്ട് എത്തി അത് കൈപ്പറ്റേണ്ടതാണെന്ന് കൃഷി ഓഫീസർ ദിവ്യ MP അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383470167 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9383470167. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി വടകര നഗരസഭാ കൃഷിഭവൻ മികച്ച കർഷകരെ ആദരിക്കുന്നു. 13 വിഭാഗങ്ങളിലാണ് കർഷകരെ ആദരിക്കുന്നത്. അപേക്ഷകൾ ഈ മാസം 5 വടകര കൃഷിഭവൻ ഓഫീസിലോ അതാത് വാർഡ് കൌൺസിലറുടെ കയ്യിലോ സമർപ്പിക്കണം. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ വീണ്ടും 8089076698. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ, കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിള വിസ്തൃതി വ്യാപനം, പുതിയ കൃഷിത്തോട്ടം സ്ഥാപിക്കലിന്റെ ഭാഗമായി വിവിധ ഹോർട്ടികൾച്ചർ വിളകളുടെ വിസ്തൃതി വ്യാപനത്തിനായി ധനസഹായം നൽകുന്നു. ഈ ഘടകത്തിൽ ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടറിൽ കൃഷി ചെയ്യുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 പദ്ധതി ചെലവിന്റെ 40% 2.70 ലക്ഷം രൂപ 2 വർഷ കാലയളവിലായി ധനസഹായം നൽകും. സ്ട്രോബെറിയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 80,000 രൂപ ധനസഹായം നൽകുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 1,10,000 രൂപ ധനസഹായം 60:40 എന്ന അനുപാതത്തിൽ 2 വർഷങ്ങളിലായി നൽകും. വാഴയുടെയും കൈതച്ചക്കയുടെയും പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% 44,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി ധനസഹായം നൽകുന്നു. നിങ്ങൾ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,000, ചെങ്ങന്നൂർ 27,000, കോട്ടയം 27,600 രൂപ, എറണാകുളം 25,800, കൊച്ചിരെഡി 25,300, ആലുവ 27,300, വടക്കൻ പറവൂർ 26,200 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,700 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 17,000, വടക്കൻ പറവൂർ 16,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700 രൂപ, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800, നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 നെയ്യാറ്റിൻകര 23,000, കായംകുളം 22,500, പുളിങ്കുന്ന് 24,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 21,000, ചെങ്ങന്നൂർ 25,000, എറണാകുളം 32,500 രൂപ, ആലുവ ക്വിന്റലിന് 6,200, തൊടുപുഴ 1,000 31,000 രൂപ. കോഴിമുട്ട 100 നെടുമങ്ങാട് 770, കൊല്ലം 580, പുനലൂർ 670, ചെങ്ങന്നൂർ 670, കായംകുളം 720, പുളിങ്കുന്ന് 700 രൂപ, ചങ്ങനാശ്ശേരി 650 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000, പുനലൂർ 27,000, കോട്ടയം 25,800 രൂപ, മൂവാറ്റുപുഴ 24,000, കോതമംഗലം 27,500, തൊടുപുഴ 27,000 രൂപ. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത, ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും അതുവഴി വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 200 രൂപ കുറച്ചു. ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് രാജ്യത്ത് നാളെ തുടക്കമാകും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് 2 പേരുടെയും ഇടുക്കിയിൽ ഒരാളുടെയും മലപ്പുറത്ത് 2 പേരുടെയും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുമായും കളക്ടർമാരുമായും വിലയിരുത്തി. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനതല ഏകോപനം റവന്യൂ മന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ കാണാതായ 2 പേർക്കായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും തിരച്ചിൽ തുടരുകയാണ്. മൈസൂരുവിൽ വിവേകാനന്ദ സാംസ്കാരിക യുവകേന്ദ്രമായ വിവേക സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 1892 സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ മൈസൂരു സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. വിവേക സ്മാരകത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി അവിടെ ധ്യാനത്തിലിരിക്കുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ഗവർണർ താവർചന്ദ് ഗെലോട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും തൊഴിലിലൂടെ വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രാപ്രദേശിലെ ഭോഗാപുരത്ത് അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 18,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചത്.
2: ഹമാരി സർക്കാർ കാ മന്ത്ര ഹൈ ഇൻവെസ്റ്റ്മെന്റ് സേ എംപ്ലോയ്മെന്റ് ഇസ്ലിയെ സർക്കാരിനെ അപ്നി തരഫ് സേ ഭീ ഇൻവെസ്റ്റ്മെന്റ് ബഡായ ജബ് ഇൻവെസ്റ്റ്മെന്റ് ബഡ്താ ഹൈ തോ റോസ്ഗാർ കെ നയേ അവസർ ബൻതേ ഹൈ ഔർ റോസ്ഗാർ ബഡ്താ ഹൈ പരിവാരോ കി ജിന്ദഗി ബെഹ്തർ ഹോതി ഹൈ ഔർ ആന്ധ്രാപ്രദേശ് മേ ഹം യഹി ഹോതേ ദേഖ് രഹേ ഹൈ.
1: സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ഈ മാസം 10 നൽകേണ്ട പതിവ് വിഹിതത്തിന് പുറമെയാണിത്. സംസ്ഥാനങ്ങളുടെ വികസന മൂലധന ചെലവുകൾ വേഗത്തിലാക്കാനാണ് തുക മുൻകൂറായി നൽകിയതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത്. 19,208 കോടി രൂപ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആനുപാതികമായ വിഹിതം കൈമാറിയിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 211,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. ധനമന്ത്രാലയം പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം മൊത്ത ആഭ്യന്തര ജി എസ് ടി വരുമാനം 144,695 കോടി രൂപയായി. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 10.1% അധികമാണ്. ഇറക്കുമതിയിൽ നിന്നുള്ള ജി എസ് ടി വരുമാനം 28.8% വർദ്ധിച്ച് 66,511 കോടി രൂപയായി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ 200 രൂപ കുറച്ചു. വിലക്കുറവിനുശേഷം ഡൽഹിയിൽ വാണിജ്യ LPG സിലിണ്ടറിന്റെ പുതിയ വില 2,738 രൂപയായി. കൊൽക്കത്തയിൽ 2,872.50 രൂപയും മുംബൈയിൽ 2,691.50 രൂപയും ചെന്നൈയിൽ 2,096 രൂപയുമാണ് പുതുക്കിയ വില. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണ്ണനേട്ടം. പ്രീതി പവാറും ജെയ്സ്മിൻ ലംബോറിയുമാണ് രാജ്യത്തിനായി സുവർണ നേട്ടം കരസ്ഥമാക്കിയത്. ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഗാഡോയെ വീഴ്ത്തിയാണ് പ്രീതിയുടെ നേട്ടം. വടക്കൻ അയർലന്റ് താരം മിക്കേല വാൽഷിനെ ഇടിച്ചിട്ടാണ് ജെയ്സ്മിൻ സ്വർണം നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാതുമണി സിംഗ് മന്ദിംഗ്ബാം ഓസ്ട്രേലിയയുടെ ജെയ്ക്ക് ഡിക്സനോട് പരാജയപ്പെട്ടതോടെ വെള്ളിമെഡൽ കൊണ്ട് തൃപ്തിപ്പെട്ടു. അതേസമയം പുരുഷ വിഭാഗം ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യയ്ക്ക് രണ്ട് മെഡൽ സ്വന്തമാക്കാനായി. പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവപ്രഭു തിരുമാരൻ വെങ്കലവുമാണ് സ്വന്തമാക്കിയത്. F57 ഷോട്ട്പുട്ടിൽ ഇന്ത്യയുടെ സൊമൻ റാണയ്ക്ക് സ്വർണവും ശുഭം ജയ്പാൽ വെള്ളിയും നേടിയതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ തൻവി ശർമ്മ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് തൻവി ഫൈനലിൽ എത്തിയത്. വിയറ്റ്നാമിന്റെ തുയി ലിൻ എൻഗുയനാണ് ഫൈനലിൽ തൻവിയുടെ എതിരാളി. ലഹരി ഉപയോഗത്തിനെതിരെ യുവാക്കളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കും. ഒരു റിപ്പോർട്ട്.
4: നശമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് നാളെ തുടക്കമാകുന്നതോടെ 100 നീണ്ടു നിൽക്കുന്ന ജൻഭാഗിധാരി പ്രചാരണ പരിപാടിയും ആരംഭിക്കും. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. മൈ ഭാരത് സന്നദ്ധ സേവകർ, NSS, യുവജന ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, NGOകൾ, മറ്റ് സംഘടനകൾ തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി രാജ്യത്തുടനീളം എല്ലാ ഞായറാഴ്ചകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. കായിക മത്സരങ്ങൾ, വാക്കത്തോൺ, ധ്യാന സെഷനുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയിലൂടെ പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 12 ദേശീയ കൈത്തറി ദിനാഘോഷം ഈ മാസം 7 രാഷ്ട്രപതി ഭവനിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗും പങ്കെടുക്കും. ദേശീയ കൈത്തറി പുരസ്കാര വിതരണം, 4 തപാൽ സ്റ്റാമ്പുകളുടെ പ്രകാശനം, കൈത്തറി ഉൽപ്പന്ന പ്രദർശനം, തത്സമയ നെയ്ത്ത് എന്നിവ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും. 1905 തുടക്കമിട്ട സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ആഗസ്റ്റ് 7 കൈത്തറി ദിനമായി ആചരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് നടത്തിയ PSC പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കായിക ക്ഷമതാ പരീക്ഷ മാറ്റിവച്ചതായി PSC അറിയിച്ചിട്ടുണ്ട്. പമ്പ നദിയിലെ വെള്ളപ്പൊക്കം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന നാളെയും മറ്റന്നാളും ശബരിമല ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. നാവികസേന ഉപമേധാവിയായി വൈസ് അഡ്മിറൽ AN പ്രമോദ് സ്ഥാനമേറ്റു. 1990 ശ്രീ AN പ്രമോദ് നാവികസേനയിൽ അംഗമാകുന്നത്. 36 സർവീസിനിടയിൽ സേനയിൽ വിവിധ കമാൻഡ്, നിർദ്ദേശക, കാര്യനിർവഹണ, നിയമന പദവികളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരം സിക്കിമിലെ നാഥുല ചുരം വഴി പുനരാരംഭിച്ചു. 6 ഇടവേളയ്ക്ക് ശേഷമാണ് വ്യാപാരം വീണ്ടും തുടങ്ങുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു പുരോഗതിയാണിത്. തിങ്കൾ മുതൽ വ്യാഴം വരെയായിരിക്കും വ്യാപാരം നടക്കുക. രജിസ്റ്റർ ചെയ്ത വ്യാപാരികൾക്ക് പ്രതിദിനം 2 ലക്ഷം രൂപ വരെയുള്ള വ്യാപാരം നടത്താം. ഇന്ത്യയും റുവാണ്ടയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വിപുലമാക്കാൻ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന പ്രഥമ ഇന്ത്യ റുവാണ്ട ട്രേഡ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. വിപണി ലഭ്യതയിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും തീരുമാനിച്ചു. മരുന്നുകൾ, യന്ത്ര സാമഗ്രികൾ, വസ്ത്രങ്ങൾ എന്നിവയുടെ കയറ്റുമതി കൂട്ടാൻ ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചു. പ്രധാന ധാതുക്കൾ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, കൃഷി എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കാനും ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും അതുവഴി വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഈ വരുന്ന ഓഗസ്റ്റ് 3-ാം തീയതി, അതായത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടി 9496596321. മറക്കാതെ വിളിക്കുക. ഓഗസ്റ്റ് 3-ാം തീയതി, അതായത് മറ്റന്നാൾ രാവിലെ 11 മണി മുതൽ 12 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയിലൂടെ ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും മികച്ച പഠന സാമഗ്രികൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. വിവരസാങ്കേതിക വിദ്യയെ പഠനത്തിനായി പ്രയോജനപ്പെടുത്തു. പുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ, അതായത് ഇ ബുക്കുകൾ, ഇ കുംഭ്, അനുവാദിനി, UGC ഇ റിസോഴ്സസ് പോർട്ടലുകളിൽ നിന്ന് സൌജന്യമായി ഡൌൺലോഡ് ചെയ്യാം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി, സമയം 8 മണി. കുഞ്ഞമ്മയും കൂട്ടുകാരും.

0: ഉറുവെഴുതിയ നോവലിന്റെ നാടകരൂപം അവസാന ഭാഗം.
1: നിറന്നെല്ലാം വെളുത്തേ താറാവു ശരി മല്ലിച്ചനെ.
0: റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളുവണ്ണെ ആനന്ദേ നാളെ പടിഞ്ഞാറേ.
0: പങ്കെടുക്കുന്നവർ അണ്ടൂർകോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം ബി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാ രാജു. കുഞ്ഞമ്മയും കൂട്ടുകാരും.
2: ഇതെന്താ കുഞ്ഞമ്മേ, ഇപ്പോൾ കലക്കച്ചവടവും ഉണ്ടോ?
3: ഇല്ല കുറുപ്പാളെ, ഒരു തൊഴിലും ഇല്ല, എനിക്കും ഇല്ല, ചാത്തപ്പനും ഇല്ല.
2: അല്ല, അവന് കക്കാൻ പോവാലോ?
3: ഒരിക്കലും ഒരു പുത്തിമോസം വന്നതല്ലേ, അതിപ്പോ വരാത്തവരാരാ?
2: ഇത്രയൊക്കെ ആയിട്ടും നീ അവനെ പൊറുപ്പിക്കുന്നല്ലോ.
3: അതെന്താ കുറുപ്പാളെ, ആമോൻ ചങ്ങലയും ആണുങ്ങൾക്ക് വെച്ചതല്ലേ, ഓനൊരു പുരുഷനല്ലേ?
2: ഓ പുരുഷൻ.
4: അല്ല, ഈ കുറുപ്പാളക്ക് എന്തിന്റെ കേടാ?
3: അയ്യോ ഇരുട്ടിപ്പോയി, ആണൊരുത്തൻ കയറാനുള്ള കുടിയിൽ സന്ധ്യക്ക് വിളക്ക് വെക്കാൻ ഞാൻ പറ്റുമോ?
5: ആരാത്? ആരാന്നല്ലേ ചോദിച്ചത്? മോന്തിക്ക് ആരുമില്ലാത്ത കുടിയിൽ ഒളിച്ചിരിക്കുന്നത് ആരാണ്? ദേ പിന്നെ അവിടെ കിടന്ന് പരിങ്ങണാ, ദേ വന്ന വഴിയിൽ കൂടെ അങ്ങ് പൊക്കോ.
6: നീ ആരോടാ അടി വഴക്കിടുന്നത്?
5: ദേ നോക്കി, കുടിയിൽ ആരോ ഒളിച്ചിരിക്കണ്.
6: ണ്ടി ഇതാ ഇവിടുത്തെ ഒരു പൂച്ചയാ.
4: ഉണ്ണുലിയമ്മേ, ഇങ്ങള് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടാ?
6: ആരെയോ പ്രാകണത്?
4: അയ്യോ ഇത് ഗർഭിണിയാണ് എന്നെ പോലെ, പാവം. ഇന്ന ഈ വറ്റി തിന്നോ.
7: അയ്യോ മാതേവരെ, ഈ വലാൽ എവിടുന്ന് പുറത്താക്ക്.
4: അയ്യോ അതിനെ ഒന്നും ചെയ്യല്ലേ.
7: ആ ഒലക്ക എവിടെ? ഓനെ ഇപ്പൊ ശരിപ്പെടുത്തുന്നുണ്ട്.
4: ഓനല്ല, ഓളാണ്. പോരെങ്കിൽ
7: എന്റെ കുടിയിലൊരു കാടൻ പൂച്ചയുണ്ടായിരുന്നു, ഏനെ എപ്പോഴും മാന്തി കീറുമായിരുന്നു. ഇക്ക് എന്റെ കൈ പിടിക്കല്ലേ, ഞാൻ കൊല്ലും.
4: അയ്യോ പാവം കിട്ടും, എന്നെ ഓർത്ത്
7: ഇങ്ങനെ മാറും.
4: ഇതെന്ത് പ്രാന്താ, മുട്ടാളത്തം കാണിക്കല്ലേ. പൂച്ചയെ തൊടാൻ പാടില്ല, ഞാനാ പറഞ്ഞത്.
7: എന്റെ തൊള്ളച്ചൊറിയണമെന്ന്.
4: ഓ എനിക്ക് പേടിയൊന്നുമില്ല.
7: കെട്ടിക്കൊണ്ടൊന്നും പേടിക്കില്ലേ?
4: കെട്ടിക്കൊണ്ടുവരുന്നത് പേടിക്കാനാ?
7: ഉടയമ്പ്രാനെ, പൂച്ചേനെ ഞാൻ കൊല്ലും.
4: കൊല്ലൂല, ഞാൻ അതിനെ വളർത്തു.
7: ഞാൻ ഇവിടുന്ന് പോകും.
4: പോവൂല,
7: ഇക്കുടിയിൽ ഞാൻ ഇനി നിക്കൂല. പൂച്ചേനെ വളർത്തിക്കോ.

0: എല്ലാരും പറഞ്ഞു, യാതിക്കാരും യാതി അല്ലാത്തവരും, അരുതെ നിന്നിട്ടും കെട്ടി കെട്ടി എന്റെ ഫലം കിട്ടി.
1: എന്താടാ കക്കാൻ തരം നോക്കുക, എന്താടാ
0: ഓള് ചോദ്യാരച്ച, ഞാനൊരു പുരുഷനല്ലേ കെട്ടിയവനല്ലേ.
1: കേടാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൾ നിനക്ക് ഒതുങ്ങില്ലെന്ന്. ഇപ്പോ നിന്ന് മോങ്ങിട്ട് എന്താ കാര്യം? പോട്ടെ, അവളെ നല്ല വാക്ക് പറഞ്ഞ് ലോഹയാക്കിക്കോ.
0: അക്കഥ പറയല്ലേ കുറുപ്പാളെ, ഇക്കോളും വേണ്ട.
1: സാരമില്ലടാ,
0: ഞാൻ കാലെടുത്ത കുടിയിൽ വെക്കില്ല.
1: ഈ രാത്രിയിൽ നീ ഇപ്പൊ എന്താ ചെയ്യുക?
0: ഞാൻ ഈ തൊഴുത്തിന്റെ കോലായില് കിടന്നോളാം.
1: ആ, അവിടെ കാലിച്ചാക്കുണ്ടാകും, അതെടുത്ത് വിരിച്ചോ.

0: അല്ല കുറുപ്പെ, നിങ്ങൾ ഈ നേരത്ത് എന്താ കാര്യം?
1: ഇപ്പോ ഞാൻ പറഞ്ഞിടത്ത് എത്തിയോ?
0: എന്തുപറ്റി?
1: കുഞ്ഞമ്മയും ചാത്തപ്പനും തെറ്റി.
2: തെറ്റിയോ?
0: നടക്കട്ടെ കുറുപ്പെ, ഒന്നും വരാൻ പോണില്ല.

0: സമരമാണ് നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സംസ്കാര വൈജാത്യം ചില്ലറയല്ല. ചാത്തപ്പൻ എന്റെ വീട്ടിലെ തൊഴുത്തിൽ കിടക്കുകയാണ്.
1: നല്ല രസം അവനുണ്ട്.
2: നല്ല രസമാണല്ലേ. പാവം
1: പാവം തന്നെ ചാത്തപ്പൻ.
2: അവനല്ല, അവള്. ആ തടിമാടൻ എന്താ?
1: ഒന്നും ഭയപ്പെടേണ്ട കുറുപ്പേ.
0: എനിക്കെന്തിനു ഭയം? നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും എനിക്കെന്തോ താല്പര്യമുണ്ടെന്ന്. കള്ളന്മാർ, പോയി തൊലയട്ടെ.
2: അയ്യോ വേണ്ട, പറഞ്ഞു ലോകയാക്കാം.
0: തൊലയണം, നേന്ത്രക്കായ കട്ടില്ലേ.
1: ഒന്നും സംഭവിക്കില്ല കുറുപ്പേ, ഇതൊരു പേൻകടിയാ, തലമുടി ഒന്നും മുറിച്ചു കളയില്ല.
0: നിങ്ങക്ക് കിറുക്ക.
1: അതെ, ഈ കിറുക്ക് എല്ലാ ഭർത്താക്കന്മാർക്കും ഉള്ളതാണെന്നേ. അപ്പോ ഇത് പറയാനാ വന്നത്?
0: ഞാൻ ഇറങ്ങുന്നു. എടാ ചാത്തപ്പ, ചാത്തപ്പ, എടാ കള്ള, കഴുത പോയി തൊലയട്ടെ.
3: കുഞ്ഞമ്മ ചോദ്യര് എന്തെടുക്കയാ? ഈ ഓലപ്പഴുതിലൂടെ നോക്കാം. പായയിൽ കിടന്ന് കരയുന്നു. അകത്തേക്ക് കയറാം. ഓ, എന്റെ കുഞ്ഞമ്മ ചോദ്യാരേ, കരയല്ലേ?
4: ഈ കഞ്ഞി കുടിച്ചോളി, പൂച്ചേനെ കൊല്ലരുത്. എന്തേ
3: എന്തേ?
4: ഒരു കറുപ്പമുള്ള പെണ്ണിന് പള്ളയിലുള്ള പൂച്ചേനെ കൊല്ലാവോ?
3: കറുപ്പമുണ്ടോ? ഇക്കഥ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ?
4: എങ്കി പൂച്ചേനെ വളർത്തുവോ?
3: കുഞ്ഞമ്മ ചോദ്യർക്ക് പൂച്ചേനെ വളർത്താം.
0: മഠയൻ ഒരു നല്ല മനുഷ്യനാണെന്ന് കരുതി ചോയുണ്ണി അബ്ദുൽ റഹ്മാൻ ആയിരിക്കുന്നു.
1: എന്താ കുറുപ്പേ, ആരോടാണ് ഈ രോഷം?
0: അല്ല, അച്യുതൻ നമ്പൂരിയും ഉണ്ടല്ലോ. ഇരിക്കിൻ, ഇരിക്കിൻ. അല്ല, നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ രാജ്യം നേരെ ആവില്ലേ?
1: ഇല്ല, അഞ്ചാറ് കുട്ടികളുണ്ടാവുക, കയ്യിൽ കാശൊന്നും ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ളവരുള്ളപ്പോ രാജ്യം എങ്ങനെ നേരെയാവും?
0: തമാശ നിർത്തു.
1: തമാശയല്ല, ഇത്തരം ഗൗരവമുള്ള കാര്യങ്ങൾ ബുദ്ധി ഉദിക്കുന്ന ദിവസങ്ങളിലല്ലേ പറയാനാവൂ. ചിലപ്പോ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും തോന്നാറുണ്ട്.
0: എങ്കിൽ നാട്ടിൽ നിന്നും ഭാരം ഒഴിഞ്ഞു.
1: പക്ഷേ നല്ല കയർ കിട്ടാനില്ല, കയർ വ്യവസായം മന്ദീഭവിക്കുകയാണ്. അല്ലെങ്കിൽ ഈ കുഞ്ഞമ്മയെ പോലുള്ളവർ പിരിക്കുന്ന കയറിന് അത്ര ഉറപ്പുണ്ടാവില്ല.
0: അവളിപ്പോൾ കയർ പിരിക്കാനൊന്നും പോകുന്നില്ല.
1: അതെന്തേ,
0: ഗർഭമല്ലേ?
5: ഹായ് ഗർഭോ, എത്ര മാസായി?
0: 10. ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്തിന്? ചാത്തപ്പനോട് ചോദിക്കുക.
1: പറഞ്ഞതുപോലെ അവരിപ്പോൾ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു?
0: കക്കും. എന്റെ നാളികേരമില്ലേ?
5: ഹായ്, ലാഭകരമായ പണി. അല്പം ചങ്കുറപ്പും തൊലിക്കട്ടിയും മതി മുതൽ മുടക്കായിട്ട്.
1: ഞങ്ങൾ വന്നത് ഇതാ ഈ ആധാരങ്ങളും കൊണ്ടാണ്.
0: എന്താ ഇതിലെല്ലാം നങ്ങേരി അന്തർജനത്തിന് എന്നെഴുതി വച്ചിരിക്കുന്നു?
5: അതെ, പഴയ കാലത്ത് നമ്പൂരിമാര് അന്തർജനങ്ങളെ ആവണപ്പലക കൊണ്ട് അടിച്ചും കാതു വലിച്ചു പൊട്ടിച്ചും ചൂടുവെച്ചും ഒക്കെ ഉപദ്രവിക്കായിരുന്നു അത്രേ. അത് ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കണില്ല. നോ, നമ്മുടെ അന്തർജനത്തെ അത്ര കണ്ട് സ്നേഹിക്കുന്നു.
0: ഇപ്പോ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ?
5: ഇത് കാട്ടി കുറച്ച് പണം തരാവോന്ന് നോക്കാനാ.
0: ചെല്ലിൻ, ചെന്ന് ചോദിക്കിൻ.
1: ആരോട്?
0: അബ്ദുൽ റഹ്മാനോട്. അവനിപ്പോൾ ഇവിടുത്തെ വലിയ ജന്മിയല്ലേ?
1: ചോയുണ്ണി ഖദീജയെ കെട്ടി, അതാണ് കാര്യം. അവനും പെണ്ണിനും കഞ്ഞി കുടിച്ച് കിടക്കാം.
5: എന്നാൽ ആ പെണ്ണ് നല്ല സുന്ദരിയാണേ.
0: നിങ്ങക്ക് ലജ്ജയില്ലേ ഇത് പറയാൻ? നമ്മളെയൊക്കെ വങ്കന്മാരാക്കിയിട്ട് അവൻ പോയി തൊപ്പിയിട്ടില്ലേ?
1: അത് നന്നായി, മഞ്ഞുകൊള്ളാതെ കഴിക്കാലോ.
0: നിങ്ങൾ മനുഷ്യനെ മക്കളറാക്കാൻ വന്നതാണോ?
5: അല്ല അല്ല, പുരപ്പണി പകുതിയായിരിക്കുന്നു. കുറച്ച് പണം കിട്ടിയാൽ ഒരു കൊല്ലത്തിനുള്ളിൽ മടക്കി കൊടുക്കാം.
0: അബ്ദുൽ റഹ്മാനോട് ചോദിക്ക്.
6: കുറുപ്പാളെ.
0: എന്താ ചാത്തപ്പ?
6: കുഞ്ഞമ്മ ചോദ്യാർക്ക് പ്രസവ വേദന കൂടിയിരിക്കണു. ഇന്നലെ വെളുക്കുമ്പോ തുടങ്ങി, ഇപ്പോഴും പെറ്റില്ല. ഓളെ ഇപ്പോ എന്താ ചെയ്യുക?
5: ആശുപത്രിയിൽ കൊണ്ടുപോയാലോ?
0: എന്താ വേണ്ടത് ഗോപാലൻ നായരെ?
1: ആശുപത്രി കൊണ്ടുപോകാം.
6: കുറുപ്പാളെ, ഓൾക്ക് നടക്കാൻ കഴിയൂല.
0: ആശുപത്രി 3.5 നാഴിക അകലെ. കടവത്ത് നിന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന നിരത്തിലെത്താൻ രണ്ട് നാഴിക പോകണം.
1: ഒരു മഞ്ചൽ കിട്ടിയിരുന്നെങ്കിൽ. മഞ്ചൽ ആലിക്കുട്ടി ഹാജിയുടെ വീട്ടിലുണ്ടല്ലോ.
0: പക്ഷേ അവര് തരുവോ?
1: നമുക്ക് ചോദിക്കാം, മനുഷ്യരല്ലേ. ഞാൻ പോയി ചോദിക്കാം. ചാത്തപ്പ വേഗം തയ്യാറാവുക.

0: ആരുമില്ലേ ഇവിടെ?
1: ആരാ അത്? നായരാ? എന്തിരുത്തേ?
0: അല്ല, ഇവിടുത്തെ മഞ്ചൽ ഒന്ന് വേണമായിരുന്നു. ആ കുഞ്ഞമ്മക്ക് പേറ്റ് നോവാണ്. 2 ദിവസമായി എത്രേ തുടങ്ങിട്ട്.
1: ദുനിയാവിലെ മക്കത്തും മദീനത്തും മാത്രേ ആ മഞ്ചൽ പോകാതുള്ളൂ. ഹാ, എത്ര പുതിയ പ്ലാരും മഞ്ചരി കയറി വന്നിരിക്കണെന്ന് അറിയോ? ഇതിന്റെ മൂളക്കം 1 മൈലീസ് ദൂരേം കേക്കും.
2: ഉമ്മ കിസ നിർത്തി ആ മഞ്ചലാട്ട് കൊടുത്തേക്ക്. ഒരു പെണ്ണ് ഈറ്റുനോവെടുത്ത് കിടക്കുമ്പളാ
1: എന്നെ പഠിപ്പിക്കണ്ട, ഞാനും പെറ്റോളാ. അന്റെ പുതിയ പിള്ളേരോട് അതൊന്ന് കഴിച്ചു കൊടുക്കാൻ പറ ബലാലേ.
0: ചോയുണ്ണി, അല്ല അബ്ദുറഹ്മാൻ വരുന്നോ?
3: ഇല്ല.
2: ചെല്ലീന്ന് മനസ്സന്മാരെ കഴിച്ചാൽ കഴിയുന്ന സഹായം ചെയ്യൂലാച്ചാല്.
4: അവർ പറഞ്ഞതാ കാര്യം.
1: ഓള് എന്റെ മോളാ നമ്പൂരിച്ച ചെല്ലു പഹയാ. പെറാൻ നിക്കുമ്പോ പിന്നെ പകയുണ്ടോ?

0: ഗുഹൈ
1: അയ്യോ
0: കുഞ്ഞമ്മയുടെ അച്ഛനും വന്നിട്ടുണ്ടല്ലോ. അങ്ങോട്ട് പുറപ്പെടാ.
2: അയ്യോ

0: ആൺകുട്ടി.
1: ഓണോ? കുഞ്ഞമ്മ ചോദ്യാരോ?
0: കുട്ടിയും അമ്മയും സുഖമായിട്ടിരിക്കുന്നു.

0: അത് നന്നായി.
1: അബ്ദുറഹ്മാൻ പോവുകയാണോ? നിങ്ങളും കൂടി വരുന്നു.
0: ആ ഞാൻ പോണു.
2: ഇയാൾ ആരാ?
3: ഒരു വെറും മനുഷ്യൻ.

0: കുഞ്ഞമ്മയും കൂട്ടുകാരും ഉറൂബ് എഴുതിയ നോവലിന്റെ നാടകരൂപം സമാപിക്കുന്നു.
1: നിറന്നലം വെളുത്തേ താരാപുരി മല്ലിച്ചനേ, നിറന്നലം വെളുത്തേ താരാപുരി മല്ലിച്ചനേ.
0: റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുകയെന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകാനാണ് ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5,00,000 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറിവാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യരേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
0: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇരുവരെ കേട്ടത്.

0: ഇന്ന് രാത്രി 9:15 കായിക ലോകം. ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകൻ ഡോക്ടർ സി വി ബിജിലാലുമായുള്ള അഭിമുഖം, ഒന്നാം ഭാഗം. സമയം 8 മണി കഴിഞ്ഞ് 34:57 അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. മൈസൂരുവിൽ വിവേകാനന്ദ

0: മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും വിലയിരുത്തി. മഴക്കെടുതിയിൽ 6 മരണങ്ങൾ സ്ഥിരീകരിക്കുകയും 6 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രവർത്തിക്കുന്ന 65 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1465 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴ പെയ്ത മലയോര മേഖലകളിൽ ജാഗ്രത തുടരാനും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പിഎസ്സി ഇന്ന് നടത്തിയ 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22-ന് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനംവകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4-5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവച്ചു. ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പമ്പാ നദിയിലെ വെള്ളപ്പൊക്കം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന നാളെയും മറ്റന്നാളും ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനായി സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 16-ാമത് വാർഷികാഘോഷത്തിന്റെയും SPC തൂഫാൻ വാരാചരണത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ രാവിലെ നടക്കുന്ന SPC കേഡറ്റുകളുടെ സെറിമോണിയൽ പരേഡിന്റെ അഭിവാദ്യം മന്ത്രി സ്വീകരിക്കും. പാലാ നഗരസഭാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഈ മാസം 19-ന് നടക്കും. UDF നഗരസഭാധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടം LDF അവിശ്വാസത്തെ തുടർന്ന് പുറത്തായ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്രധാന സംരംഭങ്ങളിലൊന്നായ കോമൺ സർവീസ് സെന്ററുകളുടെ 17-ാമത് സംസ്ഥാനതല ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ ഇന്ത്യ മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അസിസ്റ്റഡ് ഡിജിറ്റൽ സേവന ശൃംഖലയാണ് കോമൺ സർവീസ് സെന്ററുകൾ. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 4 ദിവസമായി കൊച്ചിയിൽ സംഘടിപ്പിച്ച ദക്ഷിണമേഖല ദേശീയ ശില്പശാല സമാപിച്ചു. കേരളത്തിൽ കുടുംബശ്രീ CDSകൾ ഉൾപ്പെടെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകളുടെയും പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കുന്നതിനുള്ള പുതിയ കർമ്മപദ്ധതികൾ ശില്പശാലയിൽ അവതരിപ്പിച്ചു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര പ്രവർത്തക സമിതി യോഗം എറണാകുളം ആലുവയിൽ ആരംഭിച്ചു. ABVP ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ രഘുരാജ് കിഷോർ തിവാരി, ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്ര സിംഗ് സോളങ്കി, ദേശീയ സംഘടനാ സെക്രട്ടറി ആശിഷ് ചൌഹാൻ എന്നിവർ ചേർന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ എഴുത്തുകാരനും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുൻ ഡയറക്ടറുമായിരുന്ന തോട്ടം രാജശേഖരൻ അന്തരിച്ചു. മാധ്യമപ്രവർത്തകൻ, പ്രഭാഷകൻ, സാംസ്കാരിക സംഘാടകൻ എന്നീ നിലകളിൽ 5.5 പതിറ്റാണ്ടിലേറെയായി സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മുലയൂട്ടൽ ബോധവൽക്കരണ സ്റ്റാൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ യുവാക്കളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കും. 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജൻ ഭാഗിദാരി പ്രചാരണ പരിപാടിയും നാളെ ആരംഭിക്കും. 12-ാമത് ദേശീയ കൈത്തറി ദിനാഘോഷം ഈ മാസം 7-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ദേശീയ കൈത്തറി പുരസ്കാര വിതരണം, 4 തപാൽ സ്റ്റാമ്പുകളുടെ പ്രകാശനം, തത്സമയ നെയ്ത്ത് എന്നിവ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്പുറം വരികളെഴുതി ഔസേപ്പച്ചൻ ഇണം പകർന്ന ഉണ്ണിമേനോനും സുജാതയും പാടിയത്. ചിത്രം ചന്ദാമാമ.

0: 1987 സംസ്ഥാന ബോക്സിംഗ് സെലക്ഷൻ മത്സരം നടക്കുകയാണ്. കൊല്ലം SN കോളേജിലെ ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥി അതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ആ സെലക്ഷൻ കഴിഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥി ആ സെലക്ഷൻ ട്രയലിൽ പരാജയപ്പെടുകയാണ്. തൻ്റെ ഇഷ്ട കായിക ഇനത്തിൽ ആദ്യ ശ്രമത്തിൽ തോൽവി രുചിച്ച ആ 16-കാരൻ പയ്യൻ പിന്നീട് ഇന്ത്യൻ ബോക്സിംഗ് ടീമിന്റെ പരിശീലകനായി മാറി എന്നതാണ് ചരിത്രം. ആ വിദ്യാർത്ഥി ഇന്ന് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആലപ്പുഴ ജില്ലയിലെ സ്പോർട്സ് ഓഫീസറാണ്. അതെ, കേരളത്തിൽ ആദ്യമായി ബോക്സിംഗ് വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം കായിക ലോകത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്, ഡോക്ടർ ബിജിലാൽ സിവി. സർ, സ്വാഗതം.
1: നമസ്കാരം.
0: ഏതൊരു കായിക താരത്തിൻ്റെയും കായിക ജീവിതത്തിൻ്റെ തുടക്കം അത്ര സുഗമമായിരിക്കില്ല. പൊതുവെ നമ്മൾ പറയാറുള്ളത് പോലെ ഈ കടന്നു വന്ന വഴികൾ കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്, ബിജിലാൽ സാർ ബോക്സിംഗിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ്?
1: ഞാൻ ആക്ച്വലി കൊല്ലം SN കോളേജിലാണ് പഠിച്ചത്. ആ പഠിക്കുന്ന സമയത്തെല്ലാം ഞാനൊരു ക്രിക്കറ്റ് പ്ലെയറായിരുന്നു. കൊല്ലം SN കോളേജിന്റെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പം കൊല്ലം ജില്ലാ ടീമിന്റെ ഒരു സെലക്ഷൻ ട്രയൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഇഷ്യൂവിന്റെ പേരിൽ എന്നെ ആക്ച്വലി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു. അപ്പൊ എനിക്ക് വേറെ ഈ കോളേജ് അല്ലാതെ വേറൊരു ഗെയിമും കളിക്കാൻ പറ്റുന്നില്ല, കോളേജിലെ ക്രിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ക്രിക്കറ്റ് കളി കാണാനായിട്ട് കൊല്ലത്ത് QSE എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബുണ്ട്, അവിടെ പോയി കാണുമായിരുന്നു. അപ്പൊ അവിടെ നിൽക്കുമ്പം അവിടെ തങ്കപ്പസാർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു സെക്രട്ടറി എന്നുണ്ടായിരുന്നു, പഴയ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പം അദ്ദേഹം അവിടെ വന്ന് ജൂനിയർ ബോക്സിംഗ് ടീം സെലക്ഷൻ നടത്തുവാണ് നാളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം അന്നേരത്തെ ഒരു ക്രൈസിൽ, ബോക്സിംഗ് എന്ന് കേട്ടപ്പോൾ ഒരു ക്രൈസിൽ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് സാറേ, ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി ഡയറക്റ്റായിട്ട് ഇറങ്ങുവാണ്. പക്ഷെ എൻ്റെ ഫാമിലി തന്നെ എൻ്റെ കൊച്ചച്ഛൻ, അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയൻ ബോക്സിംഗ് കോച്ചാണ്. പക്ഷെ ആ ഒരു പരിചയമാണ് എനിക്ക് ആകെ ഉള്ളായിരുന്നു ആണെന്നുള്ളത്. അങ്ങനെ ഞാൻ പോയി ഇറങ്ങി, ഞാൻ ദയനീയമായിട്ട് തോക്കുവാണ്, നല്ല ഇടി കിട്ടി തോക്കുവാണ്. അപ്പൊ എനിക്കൊരു വാശിയായി. ഞാൻ എന്റെ കൊച്ചനായ ചന്ദ്രലാൽ സാർ, അദ്ദേഹം ദ്രോണാചാര്യ അവാർഡിയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് ബോക്സിംഗ് പഠിക്കാനായിട്ട് ചേരുവാണ്. പിന്നെ ഒരു സീരിയസ് ആയിട്ട് അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതും സ്റ്റേറ്റ് ചാമ്പ്യൻ ആയതും. 4 വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു, നാഷണൽ ലെവലില് ക്വാർട്ടർ ഫൈനൽ വരെ വന്നിട്ടുണ്ട്.
0: അപ്പൊ അത് തന്നെയാണ് എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്. അപ്പൊ ബോക്സിംഗ് റിംഗിൽ സ്വന്തം സഹോദരന്റെ മകൻ എന്ന പരിഗണന ചന്ദ്രലാൽ സാറിന് എന്നൊന്നും ഉണ്ടായിരുന്നു?
1: ഒരിക്കലും ഇല്ല. കോച്ചിങ് ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് മേടിച്ചൊരു ട്രെയിനി ആയിരുന്നു ഞാൻ. കാര്യം അടുത്ത ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ അടിക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതുകൊണ്ട് കൂടുതൽ പണിഷ്മെന്റ് എനിക്കായിരുന്നു അത്. പക്ഷെ അതെനിക്ക് പിൽക്കാലത്ത് നല്ലതായി, അത്രയും ഞാൻ ആടായിട്ട് ട്രെയിൻ ചെയ്യാൻ.
0: അദ്ദേഹം പൊതുവെ എങ്ങനെ കാർക്കശ്യക്കാരനാണ്. അപ്പൊ അതിന്റെ ഒരു പരിശീലന കാലയളവിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചാൽ എന്തായിരിക്കും? കാരണം തുടക്കമാണ്, ഈ പറഞ്ഞ പോലെ ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട്. അറിയാവുന്ന ആളാണ്, പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കർക്കശക്കാരനാണ്. അപ്പൊ അത്തരം അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: ഞാൻ ആക്ച്വലി ഞാൻ കല്ലുവാതുക്കൽ എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് അന്ന് പഴയ സമയമാണ്, 80s കാലഘട്ടത്തിലെ കാര്യമാണ്, പറയുന്നത് ബസ്സുകൾ കുറവാണ്. ബസ് പിടിച്ച് രാവിലെ 6:30 എനിക്ക് കൊല്ലത്തെത്തണം. കൊല്ലത്ത് ഇൻഫന്റ് ജീസസിൽ വെച്ചിട്ടാണ് പ്രാക്ടീസ് നടക്കുന്നത്. അപ്പം ഒരു 5 മിനിറ്റ് ഒക്കെ താമസിച്ചായിരിക്കും ചിലപ്പം ബസ് ലേറ്റ് ആയി പോയാലും, മിനിമം ഒരു 20-25 റൗണ്ട് എക്സ്ട്രാ ഓടേണ്ടി വരും. സാധാരണ ഇത് പുള്ളിക്കാർക്കും അറിയാവുന്ന ഞാൻ ഇത്രയും ദൂരെ നിന്ന് വരുന്നതാണ്. പക്ഷെ ആ ഒരു ഇതൊന്നും ഇല്ല. പക്ഷെ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രിയെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് വെളുപ്പിനെ വെരി ഫസ്റ്റ് ബസ്സിൽ തന്നെ പോയി ആ സമയത്തിന് മുമ്പ് എത്താം. അത് നമ്മുടെ ഭാവിയിലേക്ക് നല്ലതായി, നമ്മുടെ ആ പഞ്ച്വാലിറ്റി കിട്ടാനും എടുക്കാനും ഒക്കെ ആ ഒരു ഡിസിപ്ലിൻഡ് കോച്ചിങ്ങിന്റെ ഒരു ഗുണം അവിടെ എന്റെ വ്യക്തി ജീവിതത്തിൽ നല്ലതായി വന്നിട്ടുണ്ട്. പിന്നെ
0: ചന്ദ്രലാൽ സാറിന്റെ ശിക്ഷണത്തിൽ നിന്ന് തുടങ്ങി ജില്ലാ, സ്റ്റേറ്റ്, അങ്ങനെ പല പല മേഖലകളിൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. അപ്പോ ബോക്സിംഗിൽ സാറിന്റെ നേട്ടങ്ങളെ കുറിച്ചൊന്ന് പറയാം.
1: ഞാൻ പൂനെ നാഷണൽ ഗെയിംസിൽ ക്വാർട്ടർ ഫൈനലില് ഡി അവിനാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ ബോക്സർ ഉണ്ടായിരുന്നു. അതേതായിട്ട് ജയിച്ചു നിൽക്കുന്ന ഒരു കണ്ടീഷൻ, മീൻസ് നാഷണൽ ഗെയിംസിൽ നമ്മൾ മെഡൽ വരുവാണ്, അടുത്തത് സെമിയിലോട്ട് പോവുകയാണ്. അപ്പം ലാസ്റ്റ് മിനിറ്റിലെ ലാസ്റ്റ് സെക്കൻഡിൽ ഞാൻ ഇടി കൊണ്ട് താഴെ വീഴുക ചെയ്തു. അതുവരെ പോയിന്റ്സ് ഞാൻ ലീഡ് ചെയ്ത് നിന്നിട്ട് അത് പക്ഷെ ഒരു മറക്കാൻ വയ്യാത്തൊരിതാണ്. എന്റെ മെഡലാണ് അവിടെ പോയത്. അത് ബിക്കോസ് ഓഫ് ഓവർ എക്സൈറ്റ്മെന്റ് മീൻസ് നമ്മൾ ഓവർ കോൺഫിഡൻസ് തന്നെ വേണമെങ്കിൽ പറയാം, ജയിച്ചു എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് അങ്ങനത്തെ സംഭവം നടന്നത്. അതായിരുന്നു എനിക്ക് മറക്കാൻ കഴിയാത്തൊരു അനുഭവം. പിന്നെ ഞാൻ ഇന്റർനാഷണൽ കോച്ചായിരുന്നു, മീൻസ് ഇന്ത്യൻ ടീമുമായിട്ട് ബാക്കുവിൽ അൽഗറോ കപ്പില് വെച്ചിട്ട് എനിക്കുണ്ടായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ടീം, ഇന്ത്യൻ ടീം വെളിയിൽ പോയി കഴിയുമ്പോൾ ഗോൾഡ് വന്നാൽ മാത്രമേ നമ്മുടെ നാഷണൽ ആന്തം അവിടെ വരത്തുള്ളൂ. പക്ഷെ നമുക്ക് സിൽവർ വന്നു, ഗോൾഡ് വന്നില്ല. ലാസ്റ്റ് ബൗട്ടാണ് നമ്മുടെ. അതുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പൊസിഷനും വരും, ഓവറോൾ സെക്കൻഡ് പൊസിഷനും വരും, നമ്മുടെ നാഷണൽ ആന്തം അവിടെ. അപ്പം ആ ലാസ്റ്റ് ബൗട്ട് നമ്മുടെ ഒരു പയ്യൻ അവിടെ ജയിക്കുകയും ഗോൾഡ് വരികയും ചെയ്തപ്പം നമുക്ക് ആ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആന്തം അവിടെ ഉയർന്നു കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് മറക്കാൻ വയ്യ പറ്റാത്ത ഒരു കാര്യമാണ്.
0: ബോക്സിംഗ് താരം എന്നുള്ള നിലയ്ക്ക് ഏതൊക്കെ മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത്?
1: ഞാൻ 4 വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു, ബാൻഡം വെയിറ്റ് ആയിരുന്നു അന്ന്. ബാൻഡം വെയ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു. അതിനുശേഷം സൗത്ത് സോൺ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. അതിനുശേഷം നാഷണൽ ലെവലിൽ ക്വാർട്ടർ ഫൈനൽ വരെയാണ് വന്നിട്ടുള്ളത്.
0: ഈ അന്താരാഷ്ട്ര മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ബോക്സിംഗ് താരങ്ങളെയൊക്കെ പരിചയപ്പെടാറുണ്ട്, ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള. അത് ആ ഒരു അനുഭവം കൂടി ഒന്ന് പറയാം.
1: വളരെയധികം. വിജേന്ദർ സിംഗ് നമ്മുടെ എക്കാലത്തെ മികച്ച ഒരു ബോക്സറാണ്. വിജേന്ദർ സിംഗിന്റെ പഞ്ചിങ് പാഡ് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്, മീൻസ് പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുണ്ട്. മെരികോമുമായിട്ട് പ്രാക്ടീസ് പൂനെയിൽ ഞങ്ങളുടെ ക്യാമ്പ് നടക്കുമ്പോൾ അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നിരുന്നു. ആ സമയത്ത് മെരികോമിനെയും കുറച്ചു നാൾ പ്രാക്ടീസ് ചെയ്യിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
0: അവരുമായിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ എങ്ങനെയാണ്?
1: ആ അത്യാവശ്യം കാണുമ്പോൾ ഉള്ള ഇതേ ഉള്ളൂ, അല്ലാതെ അവിടെ ടച്ച് വരുന്നില്ലല്ലോ. എപ്പോഴും കാണുമ്പോഴും വന്ന്
0: അതിനകത്ത് ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്റർനാഷണലി അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ?
1: അമിത് പംഗൽ എന്ന് പറഞ്ഞിട്ട് വേൾഡ് നമ്പർ വൺ ബോക്സർ ആയിരുന്നു ഇന്ത്യയിലെ. എന്റെ ക്യാമ്പില് അന്ന് ജൂനിയർ ആയിരുന്നു, ജൂനിയർ ക്യാമ്പിൽ ഉണ്ടായിരുന്നതാണ്. വളരെ സൗഹൃദമായിടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും.
0: സാറ് ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായിരുന്നു, ഇന്ത്യൻ ബോക്സിംഗ് ടീമിന്റെ പരിശീലകനായിരുന്നു, യൂത്ത് ടീമിന്റെ പരിശീലകനായിരുന്നു. പരിശീലകനം എന്നുള്ള ഒരു നിലയ്ക്ക് സാറിന്റെ അനുഭവം എന്തൊക്കെയാണ്?
1: അത് ആക്ച്വലി ഞാൻ 2014-15 ആ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ ടീമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ കോച്ചസ് ആണ് ബോയ്സ് ടീമിൽ കൂടുതലും ഉള്ളത്. അപ്പം എൻട്രൻസ് പാക്ഡ് ട്രെയിനിങ് ആയിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ടീമിന്റെ അന്നത്തെ സീനിയർ കോച്ചസ് പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇതായിരുന്നു. അപ്പം ഇന്ത്യൻ മെയിൻ ടീം അന്ന് ഇന്ത്യക്ക് വെളിയിലേക്ക് യൂത്ത് ചാമ്പ്യൻഷിപ്പിന് പോകുന്ന സമയത്ത് ടീമിന്റെ ഫുൾ ചാർജ് എന്നെ ഏൽപ്പിക്കുകയുണ്ടായി ആ കുറച്ച് കാലത്തിൽ. ആ സമയം വന്ന് എന്റെ ഈ ബുദ്ധിയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഈ എൻട്രൻസ് പാക്ടിൽ നിന്ന് സ്പെസിഫൈ ബോക്സിങ്ങിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് മെത്തേഡ് ഞാൻ അഡോപ്റ്റ് ചെയ്യുകയും അതിൽ നല്ല റിസൾട്ട് കാണുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ വെരി ഫസ്റ്റ് ടീം തന്നെ ഞാൻ പോയത് ചീഫ് കോച്ചായിട്ടാണ്. അതിന്റെ ആ ഒരു ക്രെഡിറ്റ് ആക്ച്വലി അന്നത്തെ ഫെഡറേഷൻ എനിക്ക് തന്നിരുന്നു.
0: പരിശീലകൻ എന്നുള്ള ഒരു ഇതിനോടൊപ്പം തന്നെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറാണ്.
1: അതെ.
0: അപ്പോ ആ ഒരു ദൗത്യം ഏറ്റെടുത്ത ശേഷം സാറിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
1: ഞാൻ 2.5 വർഷമായി ഇപ്പം ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറാണ്. ഞാൻ അവിടെ ചാർജ് എടുത്ത സമയത്ത് അലക്സ് വർഗീസ് സാറാണ് അവിടുത്തെ കളക്ടർ. അദ്ദേഹം വന്നതിന് ശേഷം സ്പോർട്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു മനുഷ്യനാണ്, കൊല്ലംകാരനാണ്. സാറുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ സാറിന്റെ ഐഡിയയിൽ നിന്നും നമ്മുടെ സ്പോർട്സ് കൗൺസിലിന്റെയും കൂടെ ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചാണ് വേനൽപ്പാടം പദ്ധതി എന്ന് പറയുന്ന ഒരു പ്രോജക്ട്. അത് സാറിന്റെ തന്നെ സമർപ്പമായിട്ട് ഒരു CSR ഫണ്ട്, ഒരു ബാങ്കിന്റെ CSR ഫണ്ട് ഏറ്റെടുത്തുകൊണ്ട് കുറച്ച് ഫണ്ടും ഒക്കെ സ്വരൂപിച്ചിട്ടാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലുള്ള എവിടൊക്കെ സമ്മർ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്, വെക്കേഷൻ ക്യാമ്പുകൾ നടക്കുന്നു, ഇവരെ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്കൊരു ചെറിയ ധനസഹായവും എക്യുപ്മെന്റ്സും ട്രെയിനേഴ്സിന് എന്തെങ്കിലും ഒരു എമൗണ്ടും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഭയങ്കര വിജയമായിരുന്നു, നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. അതിന്റെ രണ്ടാമത്തെ വർഷവും കഴിഞ്ഞ വർഷവും ഞങ്ങൾ നടത്തിയുണ്ടായി, അതും ഭയങ്കര പാർട്ടിസിപ്പന്റ് ആയിരുന്നു. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചുമ്മാ നിൽക്കുന്ന കുട്ടികൾക്കും കളിക്കാനായിട്ട് വരും. ആ കളിക്കാനുള്ള ഒരു എന്തുസിയാസം വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ലഹരിയിലോട്ട് പോകത്തില്ല. അവർക്ക് ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ആവശ്യകതയൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഓവറാൾ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിരുന്നു.
0: കുട്ടികളുടെ കാര്യം സാർ പറഞ്ഞു, ഈ ഒരു പ്രോജക്റ്റിൽ യുവാക്കളൊക്കെ എങ്ങനെയാണ് ഈ ബോക്സിംഗിലേക്ക് ആ ജില്ലയിൽ കടന്നു വരാൻ എങ്ങനെയാണ്?
1: അത് ഇപ്പം ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു, അതിനുശേഷം ഭയങ്കര ബോക്സിങ്ങിനെ കുറിച്ച് അന്വേഷിച്ച് വരാൻ തുടങ്ങി. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് അവിടെ ഒരു പിന്നെ ആലപ്പുഴ ജില്ലയിൽ MD സ്കൂളുണ്ട്, ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് നമ്മളിപ്പം ബോക്സിംഗ് പ്രാക്ടീസ് നടക്കുന്നത്. അവിടെ 10-20 കുട്ടികൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
0: കേരളത്തിൽ ആദ്യമായിട്ടാണ് ബോക്സിംഗ് വിഷയത്തിൽ ഒരാൾ ഒരു ഡോക്ടറേറ്റ് നേടുന്നത്. അപ്പൊ ആ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ആരൊക്കെയാണ് സാറിനെ അതിന് സഹായിച്ചിട്ടുള്ളത്?
1: ഞാൻ തിരുവള്ളുവർ യൂണിവേഴ്സിറ്റിയിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അത് 2015 ഞാൻ എന്റെ ഡോക്ടറേറ്റിന്റെ തുടങ്ങുന്നത്. പക്ഷെ 15 ശേഷം 18 ആയപ്പോഴത്തേക്ക് എന്റെ ഗൈഡ് മരണപ്പെട്ടുപോവുകയുണ്ടായി ആക്സിഡന്റലി. അപ്പം അതിനുശേഷം കുറെ പുതിയ ഗൈഡിനെ കണ്ടുപിടിച്ചു. ഡോക്ടർ അമൽദാസ് സാറായിരുന്നു അന്നത്തെ ഗൈഡ്. അതിനുശേഷം പിന്നെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മുത്തലക്കുവൻ സാറായിരുന്നു പിന്നെ ഒരു ഗൈഡിനെ ഞാൻ ചേഞ്ച് ചെയ്തു. പിന്നെ കോവിഡിന്റെ ആ ഒരു എക്സംപ്ഷനും ഒക്കെ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ GV രാജ സ്പോർട്സ് സ്കൂളിലെ കുട്ടികളെ തന്നെയാണ് ഞാൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്തത്. ബോക്സിങ്ങിലെ സ്ട്രെങ്ത് കണ്ടീഷനിങ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും വേറെ ആരും അതിനൊരു സബ്ജക്റ്റ് എടുത്തിട്ടില്ല. നമുക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മുടെ സ്റ്റഡീസിൽ തന്നെ തെളിഞ്ഞതാണ്.
0: അപ്പൊ ഈ സ്പോർട്സ് ഓഫീസർ, പരിശീലകൻ ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ ഡോക്ടറേറ്റ് എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. ഒരുപാട് വർക്കുകളും തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടെത്തുകയും എഴുത്തും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ ഒരുപോലെ കൊണ്ടുപോയി?
1: അത് ഒത്തിരി ലീവ് എടുക്കേണ്ടി വന്നു. അത് മാത്രമല്ല എല്ലാ സാറ്റർഡേ, മിക്ക സാറ്റർഡേ സൺഡേസും ഞാൻ ഇവിടുന്ന് അങ്ങ് ചിദംബരം പോവും. വൈകുന്നേരത്തെ ട്രെയിനിൽ അങ്ങ് പോവും, 2 ദിവസം അവിടെ ആയിരിക്കും. അങ്ങനെ ഏതാണ്ട് ഒരു 2.5-3 വർഷത്തോളം ഫുൾ ഭയങ്കരമായിട്ട് മെനക്കെട്ടതിന് ശേഷമാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്.
0: അപ്പൊ നമ്മൾ പൊതുവെ ഈ അൺസങ് ഹീറോസ് എന്ന് പൊതുവെ പറയുന്നുണ്ട്, ഈ സ്പോർട്സിലൊക്കെ പല മേഖലകളിലും പറയും. നമുക്കിപ്പോ അങ്ങനൊരു ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോൾ, കല്ലുവാതുക്കൽ എന്നുള്ളൊരു ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബോക്സിംഗ് എന്ന കായിക ഇനത്തെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ഗ്രാമവും ജനങ്ങളും കേരളത്തിൽ വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ ബോക്സിങ്ങും കല്ലുവാതുക്കൽ ഗ്രാമവും തമ്മിൽ എത്രത്തോളം ആത്മബന്ധമുണ്ട്?
1: ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൊച്ചുകുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ഉണ്ടായിരുന്നു. കഴിഞ്ഞ 25 വർഷത്തോളമായി അവിടെ റെഗുലറായിട്ട് വെക്കേഷൻ പ്രാക്ടീസ് ബോക്സിംഗ് നടക്കുന്നുണ്ട്. ഏകദേശം 100 കുട്ടികളും എല്ലാം പല ഗവൺമെന്റ് സർവീസിലായാലും മിലിറ്ററിയിലായാലും എല്ലാം ജോലി നേടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സിംഗ് കൾച്ചർ അവിടെ ഉണ്ട്. അവിടെ തന്നെ നാഷണൽ മെഡലിസ്റ്റ് ഉണ്ട്, വേറെ ഇന്റർനാഷണൽ കോച്ചസ് ഉണ്ട്, എന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ തന്നെ. ഇപ്പം കല്ലുവാതുക്കൽ ആരും പോയി ബോക്സിംഗ് എന്താണ് പറയണ്ട, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ബോക്സിംഗിലേക്ക് വരുന്ന ഒരു രീതിയിൽ ആ ഗ്രാമം മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് അവർക്ക് കുട്ടികൾക്ക്, അല്ല 5 പൈസ ആരുടെ നിന്നും മേടിച്ചിട്ടല്ല, 25 വർഷമായിട്ടും റിഫ്രഷ്മെന്റ് കൊടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അത് പഴയ താരങ്ങൾ തന്നെയാണ് അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ തന്നെയാണ് ഈ റിഫ്രഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നതും ഒക്കെ.
0: അത് പറയുമ്പോഴും ഈ ജനങ്ങളുടെയൊക്കെ സഹകരണം ഏത് രീതിയിലാണ്?
1: നല്ല രീതിയിലാണ്. കാര്യം ഈ ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ അബ്യൂസ് ആണ്, ഡ്രഗ് അബ്യൂസ് അതൊക്കെയാണ്. അപ്പൊ അതിൽ പോകാതെ കുട്ടികളെ ഇഞ്ചക്ട് ദി സ്പോർട്സ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോ അത് ആ ഒരു കോൺസെപ്റ്റിലാണ് കൊണ്ടുപോകുന്നത്.
0: അപ്പോ ഈ നാട്ടുകാരൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് സഹകരിക്കും, കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സംഭാവന ചെയ്യാനൊക്കെ കഴിയും. കാരണം നമുക്ക് എപ്പോഴും സർക്കാരിന്റെ ഫണ്ടൊന്നും കിട്ടണം എന്നുള്ളത് ചിലപ്പോൾ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നാട്ടുകാരെ എങ്ങനെയാണ് സഹായിക്കുന്നത്?
1: സർക്കാരിന്റെ 5 ഫണ്ടും വാങ്ങിക്കൊണ്ടല്ല നമ്മൾ ഈ ഇത്രയും കാലവും അവിടെ ഈ റിഫ്രഷ്മെന്റും എല്ലാം കൊടുക്കുന്നത്. ഓരോ വീട്ടുകാരാണ്, കുട്ടികളുടെ വീട്ടുകാരാണ് ഓരോ ദിവസവും സ്പോൺസർ ചെയ്ത് ഈ റിഫ്രഷ്മെന്റ്, മുട്ടാപ്പാൽ, ഏത്തയ്ക്ക, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അതിന് അവർ മുൻകൈ എടുത്തിട്ട് ഇപ്പം ഈ കഴിഞ്ഞ വർഷം ഞങ്ങളത് നടത്തിയില്ല. നടക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ ഗ്രൗണ്ട് പുതുതായിട്ട് പണി നടക്കാനായിട്ട് ഇളക്കിയിട്ടേക്കും, അതുകൊണ്ട് നടത്തിയില്ല. പക്ഷെ എത്ര കോൾസ് ആയിരുന്നു എന്നറിയോ, കുട്ടികളുടെ പേരൻസും അവരും എല്ലാം അവരുടെ റിലേറ്റീവ്സും എല്ലാം വിളിക്കും, സാറെ എപ്പോഴാണ് തുടങ്ങുന്നത് നമ്മുടെ കുട്ടികളെ വിടാനായിട്ട്. പക്ഷെ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം നടത്തി. ഇപ്പം റെഡി ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകും.
0: കൂടുതൽ കുട്ടികളും യുവാക്കളും ഒക്കെ ഇപ്പോഴും കടന്നു വരുന്നുണ്ടോ കല്ലുവാതുക്കൽ?
1: കല്ലുവാതുക്കൽ മാത്രമല്ല, നമ്മുടെ കേരളം മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ബോക്സിംഗ് ഒരു മാൻലി സ്പോർട്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. ഇടി എന്ന് പറഞ്ഞാൽ ക്രേസാണ്.
2: ഇന്ത്യൻ ബോക്സിംഗ് ടീം മുൻ പരിശീലകനും കേരള സ്പോർട്സ് കൌൺസിൽ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് ഓഫീസറുമായ ഡോക്ടർ ബിജിലാൽ സി വിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി കവരത്തി. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. മീഡിയം വീവിൽ 260.4 മീറ്ററിൽ, അതായത് 1152 കിലോഹെർട്സിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:15 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.